You are listening to Home 92.2 FM. Home is a feeling. ജീവിതയാത്രകളെ സൽക്രിയമാക്കണം അന്ത്യദിനം വരെ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ പല നര കയറിയ വഴിയവരളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരുമിരുതിനു തറുതല പറയരു തടരിനു മുതിരരുതേ പല നര കയറിയ വഴിയവരളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരുമിരുതിനു തറുതല പറയരു തടരിനു മുതിരരുതേ അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കാൻ ആവശ്യപ്പെട്ട പ്രമേയം പിന്തുണയ്ക്കാൻ ഇടതുപക്ഷം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കും. സ്വകാര്യ സർവകലാശാല ബിൽ പിൻവലിക്കാനുള്ള പ്രമേയവും ആദ്യ ദിനം സഭയിലെത്തും. 2025 മാർച്ചിൽ നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച സ്വകാര്യ സർവകലാശാല ബിൽ തിരിച്ചുവിളിക്കാനുള്ള പ്രമേയവും നിയമസഭയിൽ വരുന്നുണ്ട്. ചട്ടം 118 അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോ ജി എം ജോൺ പ്രമേയം അവതരിപ്പിക്കും. CMR ലെക്സാ ലോജി കേസ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയുള്ള വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭാതലത്തിൽ ചർച്ചയാകും. മുഖ്യമന്ത്രിയുടെ സ്പോൺസേർഡ് വിമാനയാത്രയും മന്ത്രിമാരുടെ വിദേശ യാത്രയും ഉൾപ്പെടെ പ്രതിപക്ഷം ആയുധമായി ഉയർത്തും. പവർകെട്ട്, മരുന്ന് ക്ഷാമം, ശബരിമല വിവാദം ഉൾപ്പെടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിപക്ഷവും നിയമസഭയിൽ ചർച്ചയാക്കും. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് ഇന്ന് കേസെടുക്കും. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആയിരിക്കും കേസെടുക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നത്. വിജിലൻസ് പ്രത്യേക സംഘമായിരിക്കും കേസിൽ അന്വേഷണം നടത്തുക. FIR രജിസ്റ്റർ ചെയ്ത ശേഷമുള്ള ED നീക്കവും നിർണായകമാകും. KPCC ജനറൽ സെക്രട്ടറി BRM ഷഫീറിന്റെ ഭാര്യ RS ഷാനി രാജിവെച്ചു. സിമാറ്റിലെ ബന്ധു നിയമന വിവാദത്തെ തുടർന്നാണ് രാജി. വേണ്ടത്ര യോഗ്യതയില്ലാതെയായിരുന്നു നിയമനം. അപേക്ഷ ക്ഷണിക്കാതെ ഇന്റർവ്യൂ നടത്താതെയായിരുന്നു നിയമനമുണ്ടായത്. സിമാറ്റിലെ റിസർച്ച് ഓഫീസർ പദവിയിൽ നിന്നാണ് എസ് ഷാനി രാജിവെച്ചത്. കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിക്ക് 40,000 രൂപയാണ് ശമ്പളം. ഒഴിവ് വന്ന സമയത്ത് ബയോഡേറ്റ ലഭിച്ചപ്പോൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിച്ചുവെന്നാണ് സിമാറ്റ വിശദീകരിച്ചിരുന്നത്. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം. പാക് പൌരൻ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും. യമനിലേക്ക് വൻ വ്യോമാക്രമണം നടത്തി സൌദി സഖ്യസേന. ഹൂതി നിയന്ത്രണത്തിലുള്ള സനയിലും തായ്സിലും വ്യോമാക്രമണം നടന്നു. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച് UAE. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ 2 ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ MT പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായത്. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം കടുപ്പിക്കാൻ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. കൊണാട്ട് പ്ലേസ് കേന്ദ്രീകരിച്ചായിരിക്കും പ്രതിഷേധങ്ങൾ. സുപ്രീംകോടതിയിലേക്ക് ഇന്ന് പ്രതിപക്ഷ MPമാരുടെ മാർച്ചുണ്ട്. ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അനുമതി നിഷേധിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കാണ് അനുമതി നിഷേധിച്ചത്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടതും ഗ്യാനേഷ് കുമാറിന് എതിരായ ഹർജികളും ചീഫ് ജസ്റ്റിസിന് മുൻപാകെ പരിഗണിക്കിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച അനുചിതമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകട സമയത്ത് കാറിലൊപ്പമുണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അപകടശേഷം ഇവർ മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയിരുന്നു. പ്രതി സുഹൈൽ സജീവിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി ആരംഭിച്ചു. 19 വയസ്സായ സുഹൈൽ സജീവ് മദ്യപിക്കാൻ കയറിയ 3 ബാറുകൾക്കെതിരെയും നടപടിയുണ്ടാകും. ബാറുകൾക്കെതിരെ നടപടിയെടുക്കാൻ എക്സൈസ് മന്ത്രി MLiju ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. പാലക്കാട് സ്വദേശി ഗോപിക, വയനാട് സ്വദേശി ദേവിക, കർണാടക സുല്യ സ്വദേശി യാസ് എന്നിവരായിരുന്നു സുഹൈൽ ഒഴിച്ച മിനി കൂപ്പർ വാഹനമിടിച്ച് മരിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. അതേസമയം ഈ പ്രഖ്യാപനം തനിക്ക് പുതിയ വാർത്തയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജ്യാന്തര മാധ്യമമായ ആക്സിയോസിനോട് പ്രതികരിച്ചു. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട വെടിനിർത്തലിന് റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ യുക്രൈനും സമ്മതിക്കും. പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതാണെങ്കിൽ വെടിനിർത്തൽ എപ്പോൾ ആരംഭിക്കുമെന്ന് തങ്ങളെ അറിയിക്കുക, തങ്ങൾ തയ്യാറാണ്, അംഗീകരിക്കുമെന്ന് സെലൻസ്കി. ഇൻഡോറിൽ നടന്ന ആവേശം നിറഞ്ഞ മൂന്നാം T20 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 14 runs തോൽപ്പിച്ച ഇന്ത്യ. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുടെ 30 പന്തിൽ 69 runs കരുത്തിലാണ് ഇന്ത്യ. 223 runs പടുത്തുയർത്തിയത്. 44 runs വഴങ്ങി 3 wickets എടുത്തു അഷ്ദീപ് സിംഗ്. വെസ്റ്റ് ഇൻഡീസിന്റെ പോരാട്ടം 7 wickets 250 runsിൽ ഇന്ത്യ തളച്ചിട്ടു. ബുധനാഴ്ച ഹൈദരാബാദിൽ നടക്കുന്ന 4th മത്സരത്തിനിറങ്ങുമ്പോൾ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ. യുഎയിൽ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രം. 14th വരെ മഴ പ്രവചനമുണ്ട്. തെക്ക് കിഴക്കൻ മേഖലകളിൽ സാമാന്യം കനത്ത മഴ പെയ്യുമെന്നാണ് റിപ്പോർട്ട്. വിശദവാർത്ത 8 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. കാഴ്ചയുടെ ദൂരപരിധി കുറയുന്ന തരത്തിൽ മഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 30°C, അന്തരീക്ഷ ഈർപ്പം
4: 71%.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Good morning. Welcome back. Home 92.2 of Public. Swagatham. Brand new day. Brand new morning. October 12th. Thingalazhcha. Samayam 7 mani kazhinju 11 minute. Shabdam kitchen poyittundu. Climate change inte bhagamayittu. Kazhinja vellayazhcha thottu enikku ithu vannekkunnu. Pani adichittilla. Pakshe athallathe enikku korchu endha parayunnu nammude tonsillitis vannilla. Enna thondakku vedanayum baaki karyangalum okke aayittu. Angane shabdam chirathu seen aayittirikkana. Very good morning. Vinipath.
2: Namaskaram. Yes, very good morning. Njan choikkan povarunnu endha aaraanu thondakku vedichathu. പക്ഷേ സ്ട്രെയിൻ എടുക്കണ്ട, കുറച്ച് പതുക്കെ പതുക്കെ സംസാരിച്ച് പോയാൽ മതി. എനിക്ക് ഒരുവിധം എല്ലാവർക്കും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ പ്രശ്നമുണ്ട് കേട്ടോ.
1: എവിടെ ചോദിച്ചാലും പനി അല്ലെ. ഈ ഒക്ടോബർ മാസം അല്ലെ, സി ഫ്ലൂവിന്റെ ഓൾറെഡി സ്റ്റോക്ക് കാര്യങ്ങൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഫ്ലൂ വാക്സിൻ അത് എടുക്കുക. ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊന്നും ഒക്ടോബറിലാണ് നവംബറിലോ ഞാൻ എടുത്തിരുന്നു. അതുകൊണ്ട് ഒരു കൊല്ലം ദൈവം സാധിച്ച പനിയില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് വേണ്ട വീണ്ടും ഇപ്പോൾ നമുക്ക് ആ ഒരു എനിക്കൊന്നും അതിന്റെ ഡോസ് കഴിയും. വീണ്ടും എടുക്കുക. അബുദാബിക്കാർക്ക് ഫ്രീ ആട്ടോ. സേവയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട്
2: കിട്ടും. വാക്സിൻ എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. മാത്രമല്ല നമ്മുടെ കാലാവസ്ഥ ഒന്ന് നോക്കിയേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചൂട് അതിന്റെ പീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞു ഇന്ന് രാവിലെ ഞാനതാ മഴ മഴക്കോളെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അല്ല, ഹ്യൂമിഡിറ്റി കണ്ടോ 71% കയറി നിൽക്കുകയാണ്. അപ്പോൾ വാഹനം ഓടിക്കുന്നവരൊക്കെ മഞ്ഞിന്റെ ഒരു പ്രതിഭാസം അതുപോലെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പലയിടത്തും വാഹനം ഓടിക്കുന്നവർ, പ്രത്യേകിച്ച് അലൈൻ അബുദാബി ആ പരിസരത്തുള്ളവർ, റാസൽ ഖൈമ ഫിജേറ ഭാഗത്തുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം. മാത്രമല്ല 14th വരെ നമ്മുടെ UAE ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ പ്രവചനമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മഴയൊക്കെ പെയ്ത് പതുക്കെ ചൂടൊക്കെ ആറുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒക്ടോബർ 12 തിങ്കളാഴ്ച ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നവരാത്രി കാലമാണ്. നവരാത്രിയിലെ രണ്ടാമത്തെ ദിവസമായിരിക്കുന്നു, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമാണ് നമ്മളെ സംബന്ധിച്ചിട്ട് നവരാത്രി. 9 എന്നാണ് സംസ്കൃത പദത്തിന്റെ അർത്ഥം. 9 10 നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു എന്നാണ് വിശ്വാസം. ആദ്യ 3 ദിവസം ആസുരിക നിഗ്രഹത്തിനുള്ള പരാശക്തിയുടെ ഘോരവും വന്യവുമായ ഭാവം കാളിയാണ് പൂജിക്കുന്നത്. പിന്നെ 3 ഐശ്വര്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ഭാവമായിട്ടുള്ള ലക്ഷ്മിയെ പൂജിക്കുന്നു. പിന്നെ 3 വിദ്യയുടെയും കലയുടെയും ഭാവമായിട്ടുള്ള സരസ്വതിയെ പൂജിക്കുന്നു. ചില ആചാര്യന്മാർ നവകന്യകമാർ എന്ന രീതിയിൽ ദേവിയുടെ 9 അംശകലകളെയും പൂജിക്കാറുണ്ട്. 9 കന്യകളെ ഈ ദേവതകളുടെ സങ്കല്പത്തിൽ ഭക്ഷണം, വസ്ത്രം, അലങ്കാരം എന്നിവ നൽകി പൂജിക്കുന്ന പതിവുണ്ട്. ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയിട്ടും നമ്മളെല്ലാവരും നവരാത്രി കാലം അത്രയും സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരു സമയമാണ്. എന്തായാലും വിദ്യാരംഭത്തിന് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഈ പ്രായമായില്ലേ ഇനി വേണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേറൊന്നും നോക്കാതെ ഒരു ദിവസം തുടങ്ങാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ്
1: വിദ്യാരംഭം.
2: ബൊമ്മഗുലു, അതെ അതെ, എന്ത് രസമാണെന്ന് പറയാം. നമ്മുടെ തമിഴിലെ ഗായത്രിയുടെ വീട്ടിലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നു. എന്ത് രസമാണ് ഓരോന്ന് ഓരോന്ന്, അതിങ്ങനെ മുകളിൽ തൊട്ട് തുടങ്ങി താഴെ വരെ ഒരു ഒരു അമ്പലത്തിന്റെ മുകളിൽ ആ ഒരു ഒരു സ്ക്വയർ
1: പോകുന്നത്.
2: കൂടി വരും, ഓരോ ലെയർ കൂടി വരും. അങ്ങനെ ഗായത്രിയുടെ വീട്ടിലെ കഴിഞ്ഞ വർഷത്തെ ബൊമ്മക്കുലൊക്കെ ഓർക്കണം. രസമായിട്ട് അവര് പൂജയൊക്കെ ചെയ്ത് ഓരോരോ വിഗ്രഹങ്ങളൊക്കെ വെച്ച് അതിനൊക്കെ വിശദീകരിച്ച് തരും കേട്ടോ. നമുക്ക് ഓരോരുത്തർ എന്താണ് എങ്ങനെയാണ്. അതിന്റെ ഇടയിൽ ഗുരുവായൂരപ്പനെയും കണ്ടു ഞാൻ. എന്തായാലും തമിഴ് പാലക്കാടുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഈ ബൊമ്മക്കുലുവിന്റെ ഇടയിൽ ഒരു ഗുരുവായൂരപ്പനും കണ്ടു. എന്തായാലും പൂജകളുടെയും നമുക്ക് പുതുതായിട്ട് അറിവ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നൊക്കെ ഒരു കാലമാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും നല്ലൊരു ആഴ്ചയും കൂടി ആശംസിച്ചുകൊണ്ട് വാർത്തകളുടെ ലോകത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹിയിലെ പ്രക്ഷോഭവും അതിനെ നേരിടുന്ന പോലീസിന്റെ നീക്കങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളും എല്ലാം കൂടി, സമരം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചുകൊണ്ടേ സമയത്ത് വീണ്ടും പാറ്റകളുടെ ഒരു വലിയ ഒരു എന്താ, പാറ്റകൾ എത്ര തുരത്തിയാലും പോയില്ല എന്ന് നമ്മൾ പറയാറില്ലേ, അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിലുള്ള വലിയ സമരമാണ് നടന്നത്. ഇന്ന് ഒന്നുകൂടി സമരം ശക്തമാകും. ഇന്ന് ഇന്ത്യ സഖ്യ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതിന്റെ ഒരു പാരലൽ ആയിട്ട് കോൺഗ്രസ് ജനതാ പാർട്ടിയും വരും. SFI, DYFI അതുപോലെ യുവജന സംഘടനകൾ, കോൺഗ്രസിന്റെ എല്ലാവരും അണിനിരക്കുന്നതോട് കൂടിയിട്ട് എങ്ങനെ ഈ സമരത്തിനെ നേരിടുന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സമാധാനപരമായിട്ട് പൊതുവിടത്ത് ആർക്കും പ്രതിഷേധിക്കുകയോ സമരം ചെയ്യുകയോ ചെയ്യാം. എന്നിട്ടും ഇന്നലെ മാധ്യമ പ്രവർത്തകരെ അടക്കം ആ പോലീസിന്റെ ആ ഇരുമ്പ് വണ്ടിയിൽ പിടിച്ച് വലിച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ. ഇതാണ് ഞങ്ങളുടെ ഐ ഡി കാർഡ്. നമുക്ക് സർക്കാർ അനുവദിച്ച് തന്ന മാധ്യമത്തിന്റെ അക്രഡിറ്റഡ് ജേർണലിസ്റ്റ് ആണ്, BBCയുടെ റിപ്പോർട്ടർ വരെ വലിച്ചു കൊണ്ടുപോയി.
1: ഡൽഹിയിലെ ചില പോലീസുകാർക്ക് എന്താണ് നിയമം എന്ന് അവർക്ക് അറിയില്ല. അറിയില്ല. സത്യമായിട്ട് ഒരു നിയമം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ തിരക്കറിയില്ല. അപ്പൊ അവര് അടിക്കാൻ പറഞ്ഞാൽ അടിക്കുക, ടിയർ ഗ്യാസ് അടിക്കാൻ പറഞ്ഞാൽ ടിയർ ഗ്യാസ് അടിക്കുക. ഇത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ നേതാക്കളും നമുക്ക് ഡൽഹിയിൽ
2: എല്ലാവരും പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പോയിരുന്നു, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആയിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പോയിരുന്നു, ജോൺ ബ്രിട്ടാസ് എം പി ഒക്കെ വലിച്ചെഴുക്കുന്ന എ റഹീം അവരെയൊക്കെ കോൺഗ്രസിന്റെ എം പിമാരെയൊക്കെ വലിച്ചഴിച്ചു കൊണ്ടുവന്നു.
1: ജോൺ ബ്രിട്ടാസിനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വഴിയിലിറക്കി വിട്ടു,
2: വഴിയിലിറക്കി വിട്ടേക്കുന്നു. പിണറായി വിജയനെ എത്രയോ മണിക്കൂറുകളോളം ഡൽഹി ചുറ്റിയിട്ട്. അപ്പൊ ഇതിനൊക്കെ പല രീതിയിലുള്ള ട്രോളുകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് അതിശയാവുന്നത്. കാരണം ഒരു പ്രധാന കോഴ്സിന് വേണ്ടിയിട്ട് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നിൽക്കുമ്പോൾ ഈ അണികൾക്കോ അല്ലെങ്കിൽ താഴെ തട്ടിൽ നിൽക്കുന്നവർക്കൊന്നും ഇതിന്റെ കാര്യം എപ്പോഴും മനസ്സിലാവുന്നില്ലേ? പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മനസ്സിൽ, ഇവരിപ്പോഴും പറയുന്നത് പിണറായി അവിടെ സമരം ചെയ്യാൻ പോകുമ്പോൾ ഇ ഡി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. അതുപോലെ പ്രിയങ്ക ഗാന്ധി ഭരണഘടന പിടിച്ചിട്ട് അവിടെ കിടക്കുമ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ നാടകം എന്ന് പറഞ്ഞ് പ്രിയങ്കയെ കളിയാക്കുക, രാഹുലിനെ കളിയാക്കുക, തിരിച്ചിങ്ങോട്ട് ബ്രിട്ടാസിനെയും റഹീമിനെയും ജയിക്കിനെയും കളിയാക്കുക, അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടി അങ്ങനെ ചെയ്യരുത്. ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സമരത്തിൽ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ അതിലെപ്പോഴും എന്താ പറയുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണി എന്ന രീതിയിൽ ചെയ്യേണ്ടത്. ഇന്ത്യ സഖ്യമായിട്ടാണല്ലോ ഇറങ്ങുന്നത് ഡൽഹിയിലേക്ക്. അപ്പോൾ ആ ഒരു പൊതുമര്യാദ കാണിക്കുക. ഇനി പശ്ചിമേഷ്യയിലേക്ക് വരികയാണെങ്കിൽ അശാന്തമാണെന്ന് പറഞ്ഞാൽ സൗദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണമാണ്, ഖാലിദ് വിമാനത്താവളത്തിന് നേരെ, റിയാദിലെ വിമാനത്താവളത്തിന് നേരെ, അങ്ങനെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഇന്ത്യക്കാരൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുന്നു, 12 പേര് മരിക്കുന്നു, കഴിഞ്ഞ ദിവസം 11 പേര് മരിക്കുന്നു, 300-ലധികം പേർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേർ ICU. അപ്പോൾ സൗദിയിലേക്ക് പ്രത്യേകിച്ച് റിയാദിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വല്ല യാത്രയുണ്ടെങ്കിൽ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇതുവരെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല എങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലതെന്ന് ഇന്ത്യൻ എംബസിയൊക്കെ അറിയിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മൾ, ഞാൻ എല്ലാ ദിവസവും എണീക്കുന്ന സമയത്ത് അൽജസീറയുടെ അപ്ഡേറ്റ് ആണ് ആദ്യം വരുന്നത് സൗദിയെ പറ്റിയിട്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രൗൺ പ്രിൻസ് വരെ അവർക്ക് ഒരു പ്രാർത്ഥന എന്ന രൂപത്തിൽ ഇതൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു.
2: തീർച്ചയായിട്ടും അതെ, സൗദിക്ക് നേരെ നടക്കുന്ന ഹൂതികളുടെ ആക്രമണത്തിനെതിരെ യുഎ അതിശക്തമായിട്ട് അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു വർഷത്തോളം എടുക്കുന്നു നമുക്ക് യുദ്ധത്തിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് എവിടെയും ചെന്ന് അവസാനിക്കുന്നില്ല. അതിനിടയിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് റഷ്യ യുക്രൈൻ ആ ഒരു യുദ്ധം ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ സമ്മതിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ട്രംപിൻ്റെ ഒരു പ്രസ്താവന. ട്രംപിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഇറാൻ നോക്കണം, അവിടെ നിന്ന് നേരെ വന്ന് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നോക്കണം, അവിടെ നിന്ന് നേരെ റഷ്യ യുക്രൈൻ എന്ത് ചെയ്യുന്നു നോക്കണം, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇടപെടുന്ന എത്രയോ സമയമുണ്ടല്ലേ ഇദ്ദേഹത്തിനെന്ന് ഞാൻ ആലോചിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ അത് അവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണോ കണ്ണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്? എന്തായാലും SIR ബന്ധപ്പെട്ട കൂടുതൽ വാർത്ത വരുന്നുണ്ട്, അതൊന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. SIR മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും വീണ്ടും സമയം തേടും. ഞായറാഴ്ച വൈകിട്ടോടെ കൂടിക്കാഴ്ചയ്ക്കുള്ള അപേക്ഷ ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് നിരസിച്ചെങ്കിലും തങ്ങളുടെ ആശങ്കകളും തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പുതിയ കത്ത് നൽകുമെന്നാണ് നമ്മൾ അറിയുന്നത്. ജ്ഞാനേഷ് കുമാറിനെ പരിഹസിച്ച് വിജയ് വർമ്മ, ദേശസ്നേഹം എന്നത് അന്ധമായ മൗനമല്ലെന്ന് ഹുമാ ഖുറേഷി, അങ്ങനെ ബോളിവുഡിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യം. പിന്നെ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ നമ്മുടെ നിയമസഭ ഒരു പ്രമേയം പാസാക്കാൻ വേണ്ടി പോവുകയാണ്, അവതരിപ്പിക്കും. ആ പ്രമേയത്തെ ഇടതുപക്ഷം പിന്താങ്ങാൻ വേണ്ടിയിട്ടും കൂടി പോവുകയാണ്. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ഒരു വലിയ പ്രമേയം കൂടി വരുന്ന ദിവസമാണ് ഇന്ന്. അവിടെയും പ്രക്ഷുബ്ധവും ഇവിടെ പ്രക്ഷുബ്ധവും ആകേണ്ടതാണ്, പക്ഷെ പ്രക്ഷുബ്ധമായില്ല ഒറ്റക്കെട്ടായിട്ട്. മാത്രമല്ല ഇന്ന് പിണറായി വിജയനെതിരെ വിജിലൻസ് കേസ് എടുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. CMR ലെക്സാലോജിക്കൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു കേസെടുക്കാമെന്ന്. അപ്പോൾ പിണറായി വിജയനെതിരെ ഇന്ന് വിജിലൻസ് കേസ് എടുക്കും. വിജിലൻസ് കേസ് എടുത്തു കഴിഞ്ഞാൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യത എന്തെന്നാണ് മനസ്സിലാക്കുന്നത്.
1: തീർച്ചയായിട്ടും എന്ത് നോക്കിയാലും കേന്ദ്രത്തിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷം, അതായത് ഈ 2026 എന്ന് പറഞ്ഞത് സമരത്തിൽ ചെയ്ത് എതിരായിട്ട് ആ സമരം വിജയിച്ച ഒരു വർഷം കൂടെ ആയിരുന്നു.
2: ആദ്യത്തെ വിക്കറ്റ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആയിരുന്നു, രണ്ടാമത്തെ വിക്കറ്റ് ജ്ഞാനേഷ് കുമാറിലൂടെ വീഴുമോ എന്നാണ് നോക്കുന്നത്. അതിനിടയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആൾക്കാർ ഫ്ലൈറ്റിൽ വന്നിട്ട് ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. ഈ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. കാരണം ഫ്ലൈറ്റിനകത്ത് വന്ന് അവർ സമരം ചെയ്യാൻ വരുന്നവരാണ്, താഴെ ഇറങ്ങിയിട്ട് അവർ സമരം, ഇതിനകത്ത് കയറിയിട്ട് അറസ്റ്റ് ചെയ്യാൻ മാത്രം അവർ എന്താ, അവർ ഇന്ത്യൻ പൗരന്മാരാണ്, ഇന്ത്യയിലെ ഒരു പ്രശ്നത്തിനെതിരെ സമരം ചെയ്യുന്ന കുട്ടികളാണ്. എന്തിനായിരുന്നു അതും വനിതാ പോലീസിന് മുന്നിൽ മുന്നിൽ നിർത്തിയിട്ട് ഇവർ പറയുന്നുണ്ട് നിങ്ങൾ മെയിൽ പോലീസിനെ വിടൂ, ആണുങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ആണുങ്ങളും പെണ്ണുങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പെണ്ണുങ്ങളും അല്ലേ വേണ്ടത് നിയമം നോക്കുമ്പോൾ. പക്ഷേ ഡൽഹിയിൽ നമ്മൾ എന്താ കണ്ടത്, തെരുവിൽ മുഴുവൻ പെൺകുട്ടികളെ വലിച്ചഴച്ച് കൈയൊക്കെ പിടിച്ച് തിരിച്ച് വസ്ത്രങ്ങൾ ഇതൊക്കെ ആക്കിയിട്ട് വണ്ടിയിൽ കയറ്റിയത് ആരാണ്? ആൺ പോലീസാണ് വണ്ടിയിൽ കയറ്റിയത്. അപ്പോൾ നിയമം ചില സ്ഥലത്ത് പാലിക്കപ്പെടുന്നൊന്നുമില്ല, ചില സ്ഥലത്ത് പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ എന്തായാലും ഡൽഹിയിലെ വിഷയങ്ങൾ വളരെ വളരെ എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ റേഡിയസ് മുഴുവനായിട്ട് വാഹനങ്ങൾക്ക് ബന്ധം നൽകിയിരിക്കുകയാണ്. ആൾക്കാർക്ക് കടന്നു വരാൻ പറ്റുന്നില്ല.
2: ഇന്റർനെറ്റ് അതിനിടയിൽ വിച്ഛേദിച്ചു, പിന്നെ മെട്രോ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രതിഷേധത്തിന്റെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം UNലടക്കം ഈ വിഷയം ചർച്ചയാവുന്നതോടുകൂടിയിട്ട് ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ ഇതാവും. അതുകൊണ്ട് കുറച്ചൊരു ഇളവ് കൊടുത്തു. പക്ഷെ ഇന്നത്തെ സമരം കുറച്ചുകൂടെ ശക്തമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഈ തെരുവിൽ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഈ കോക്രോച്ചും അതിന്റെ കൂടെ SFI DYFI കോൺഗ്രസിന്റെ യുവജന സംഘടനകൾ ആം ആദ്മി പാർട്ടി അങ്ങനെ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു ഏരിയൽ വ്യൂല് രാജ്യതലസ്ഥാനം മുഴുവൻ ഇങ്ങനെ പ്രക്ഷുബ്ധമാവുമായിരിക്കും.
1: ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾ അടുത്ത ഇലക്ഷൻ ഒരുപക്ഷെ വളരെ നിർണായകം തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച്.
2: ഉറപ്പായിട്ടും ഉറപ്പായി ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്നതായിരിക്കും. ഇതേ രീതി പോവാണെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് BJP ക്കാരെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രതിരോധിക്കുന്നതെന്നാണ് മറുചോദ്യം വരുന്നത്. മിണ്ടാതിരുന്നാൽ പോരെ? അത് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാം. സർക്കാർ മാറ്റണമെങ്കിൽ മാറ്റുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതല്ലേ വേണ്ടത്. ഇത് വല്ലാതെ പ്രതിരോധം ആരും പ്രധാനമന്ത്രിയെ നീക്കണമെന്നോ ആഭ്യന്തരമന്ത്രിയെ നീക്കണമെന്നോ അല്ലല്ലോ പറയുന്നത്. ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ അതേ വിഭാഗത്തിൽപ്പെടുന്ന 2 പേര് 14 വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അല്ലാതെ ഇത് പ്രതിപക്ഷം കൊണ്ടുവന്നതോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രക്ഷോഭം അല്ല. അവരുടെ കൂട്ടത്തിൽ തന്നെ 2 പേര് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. എന്തുകൊണ്ട് വിയോജിപ്പ് വന്നു? SIR വോട്ട് ചോരി നടന്നു, കേരളത്തിൽ ഉൾപ്പെടെ അങ്ങനെ നടന്നു, അങ്ങനെ SIR പിന്നെ ഒരു പരാജയമായിരുന്നെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് UDF അധികാരത്തിൽ നിന്ന്? പല പല ചോദ്യങ്ങളുണ്ട് ഇവിടെ.
1: ഇതിനോടനുബന്ധിച്ച് തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ മറ്റേ പേപ്പർ ബാലറ്റിന്റെ കാര്യം
2: പറഞ്ഞുകൊണ്ട് അല്ല പലരും പറയുന്നുണ്ട് ആർക്കാണ് ഇത്ര ധൃതി എന്ന് പറയുന്നുണ്ട്. ഒരു 4-5 ദിവസം
1: വൈകിയാലും
2: 5 വർഷം ഭരിക്കേണ്ട അടുത്ത് ആരും ഒരു 1.5 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുന്ന നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ സമയം. നിങ്ങൾ 3 ദിവസം എടുത്തോ, പോട്ടെ, 1 ആഴ്ച എടുത്തോ, എണ്ണി എണ്ണി എണ്ണി എണ്ണി അങ്ങനെ വന്നാൽ മതി. സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്.
1: എന്നാലും ജനങ്ങളുടെ ശബ്ദം ഉയരുന്നു ഇന്ത്യയിൽ എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഒരുപാട് വാർത്തകൾ ഇനി നമുക്ക് പറയാനുണ്ട്. ഒരു ഷോർട്ട് ബ്രേക്ക്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravugal, Nalayude Aarogyam, Dubai Investment Park 1 il. Call now 054-22-45901. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
4: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: നമ്മുടെ പത്രങ്ങളിൽ ഇന്ന് ആദ്യത്തെ പേജിൽ തലക്കെട്ട് വാർത്തയായിട്ട് വന്നത്, വയോജനങ്ങളെ ഉപേക്ഷിച്ചാൽ 3 വർഷം തടവ്, 50,000 രൂപ പിഴ. ബിൽ ഇന്ന് നിയമസഭയിലേക്ക് വരാൻ പോവാണ്. ഇന്ന് നിയമസഭ പാസാക്കുന്ന നമ്മുടെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു ബില്ലാണ്. റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ പിഴ. അതായത് മുതിർന്ന പൗരൻ പീഡനത്തിനോ ചൂഷണത്തിനോ ഇരയാകുന്നുവെന്ന് കണ്ടെത്തുന്ന ഡോക്ടർമാരോ പരിചരണ കേന്ദ്രങ്ങളോ 48 മണിക്കൂറിനുള്ളിൽ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം. ന്യായമായ കാരണമില്ലാതെ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ 10,000 രൂപ പിഴ ചുമത്തുമെന്നാണ് പറയുന്നത്. ആർക്കൊക്കെ എതിരെ കേസെടുക്കുമെന്ന് ചോദിച്ചാൽ, മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിച്ചാൽ മക്കൾ, ദത്തെടുത്ത മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ എന്നിവർക്കും, ഇവരുടെ അഭാവത്തിൽ സഹോദരനോ സഹോദരിയോ എന്നിവർക്കുമെതിരെ കേസെടുക്കാം. എന്നാൽ പ്രായപൂർത്തിയാകാത്തവർ ഇതിൽ ഉൾപ്പെടില്ല. മക്കളില്ലാത്ത മുതിർന്ന പൗരന്റെ മരണശേഷം സ്വത്ത് കൈവശം വയ്ക്കുന്നതോ അനന്തരാവകാശമായി ലഭിക്കുന്നതോ ആയ പ്രായപൂർത്തിയായ ഏതൊരു നിയമപരമായ അവകാശിക്കെതിരെയും ബന്ധു എന്ന പരിഗണനയിൽ കേസെടുക്കാമെന്നാണ് പറയുന്നത്. ക്രൂരതയിൽ എന്തൊക്കെ പെടുന്നു വെച്ചാൽ, ബില്ലിലെ വിശദീകരണം അനുസരിച്ച് മുതിർന്ന പൗരനെ അവർ താമസിക്കുന്ന വീട് വിട്ടുപോകാൻ നിർബന്ധിക്കുന്ന പെരുമാറ്റം ക്രൂരതയായി പരിഗണിക്കും. ജീവനോ അവയവങ്ങൾക്കോ ഗുരുതര പരുക്കോ അപകടമോ ഉണ്ടാക്കാനിടയുള്ള പെരുമാറ്റം, ശാരീരിക മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവൃത്തികൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾക്കോ വിലപിടിപ്പുള്ള രേഖകൾക്കോ വേണ്ടി ഉപദ്രവിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യൽ എന്നിവയും ക്രൂരതയുടെ പരിഗണനയിൽ വരും. അങ്ങനെ മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിച്ചാൽ ബന്ധുക്കൾക്ക് 3 വർഷം വരെ തടവും 50,000 രൂപ വരെ പിഴയും ലഭിക്കും വിധം നിയമനിർമ്മാണം നമ്മുടെ നിയമസഭയിൽ വരികയാണ്. കേരള മുതിർന്ന പൗരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബില്ലിലാണ് കർശന വ്യവസ്ഥ. അപ്പൊ ജാഗ്രതയോടെ ഇരിക്കണം. നമ്മളെ നോക്കി വളർത്തി വലുതാക്കി അച്ഛനമ്മമാരെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. അവരെ നോക്കാറില്ല. നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം വരെ അകത്തു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിയമമൊക്കെ വരുന്നത് നല്ലതാണ്. നമ്മൾ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ മൂന്നൊന്നും പോരാ, കുറച്ചുകൂടെ കടുപ്പിക്കണം എന്നാണ് പറയാൻ.
7: 100% അത് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളതാണ്. അതിനകത്ത് കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള നിയമങ്ങൾ കൂടെ സർക്കാർ
6: കൊണ്ടുവരണം.
7: കുറച്ച് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പെൻഷൻ സ്കീമോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ്.
6: വയോജന നിയമം വന്നിട്ടുണ്ട്. അവരെ സംരക്ഷിക്കാനോ അവരെ പാർപ്പിക്കാനും വേണ്ടിട്ട് പ്രത്യേക സ്ഥലങ്ങളൊക്കെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. കുറെ കൂടെ എനിക്കൊന്ന് വയോജന ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. അപ്പൊ ആ രീതിക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇത്.
7: ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഞെട്ടിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. കൊച്ചിയിൽ 3 പേരെ കൊലപ്പെടുത്തിയ ഒരു കാർ ഓടിയില്, അത് ആ മിനി കൂപ്പറില് മദ്യപിച്ച് 220 കിലോമീറ്ററിൽ. എന്നുവെച്ചാൽ അച്ഛന്മാരോടും അമ്മമാരോടൊക്കെ നമുക്ക് പറയാനുള്ള, മക്കളാവാം നിങ്ങൾക്ക്, പക്ഷേ ഇവരെയൊക്കെ ചോറും ചൊലത്തും കൊടുത്ത് പഠിപ്പി വളർത്തേണ്ട ഒരാവശ്യമാണ്. കാരണം ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ഓരോരുത്തരും ഓരോ പ്രത്യാശയോടെ തിരിച്ചു പോകുന്ന സമയത്ത് എവിടുന്ന ഒരു കാർ പാഞ്ഞു വന്ന് ഇടിച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുക പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സംഭവം.
6: നമ്മുടെ കൈതട്ടിട്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമമുണ്ട്. ഈ കുട്ടി ഈ സംഭവം കഴിഞ്ഞ ഉടനെ ആ കുട്ടി പറയുന്നു, വേഗത്തിൽ വണ്ടി ഓടിച്ചാൽ എന്താ കുഴപ്പം, കേസൊക്കെ എന്റെ വാപ്പ നോക്കിക്കോളൂ. കൺമുന്നിൽ 3 പേര് പടഞ്ഞു മരിക്കും ചിന്തിക്കുമ്പോൾ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? 3 ബാറുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് രാത്രി ആ നെടുമ്പാശ്ശേരിയിൽ എത്തിയെന്ന് പറയുന്നു. അപ്പൊ മിനി കൂപ്പർ പോലെ ഇങ്ങനെ ഓൺ ആയിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ അത്ര വേഗത നിമിഷങ്ങൾക്കുള്ളിൽ വരുന്ന ഒരു വണ്ടിയൊക്കെ ബോധവും ബുദ്ധിയും ഒക്കെ ഉറക്കുന്നതിന് മുമ്പേ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ കൂടി ഒരു പാഠമാക്കേണ്ടതാണ്. പിന്നെ ഈ 3 സ്ഥലത്ത് ഈ കുട്ടികൾ കയറി ഇറങ്ങുമ്പോഴും മക്കൾ മദ്യപിക്കുന്നുണ്ടോ, അവരുടെ കൂട്ടുകെട്ട് എന്താണ്, അവർ മദ്യപിച്ച വാഹനം ഓടിക്കാൻ പാടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഒരു പൊതുവായിട്ടുള്ള ബോധവൽക്കരണം പോലും ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ആലോചിച്ചൊക്കെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കായിരിക്കും വരും, പക്ഷെ നരഹത്യക്ക് തന്നെ ഇവിടെ കേസ് വന്നിട്ടുണ്ട്, ആ രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതിലും വകുപ്പുകളും ഉപവകുപ്പുകളായിട്ട് നമ്മുടെ നിയമത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ ഒക്കെ വളരെ സുന്ദരമായിട്ട് കുറച്ച് കാലം മാത്രം അകത്ത് കടന്നിട്ട് പുറത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയാണ് കാണുന്നത്.
7: ഒന്ന് ആലോചിക്കുക, ആ സംഭവ സ്ഥലം ഒന്ന് മനസ്സിൽ കിട്ടും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ സമീപത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം അത്താണി ഭാഗത്ത് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന് പിറകിൽ കാറിടിച്ച് 3 പേര് സ്പോട്ടിൽ.
6: നമ്മൾ ആ വിഷ്വൽ കണ്ടേ നമുക്ക് മനസ്സിലാവും,
7: ആ സ്കൂട്ടറിൽ പോകുന്നവർ ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ.
6: കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ സൈഡായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരു കരകൗശല സ്ഥാപനത്തിൽ. രാത്രി ഈ നെടുമ്പാശ്ശേരി ഭാഗത്ത് എല്ലാവരും പോകുന്നത് എന്താണെന്ന് അറിയാം, അവിടെ ഫുൾ ഓൺ ആയിരിക്കും, വേറൊരു വൈബാണ്. അവർ ഡൽഹിയിലൊക്കെ കാണുന്ന ഒരു വൈബാണ്, മുഴുവൻ നേരം ആളുകൾ വന്ന് പോയി ചായക്കടകൾ എല്ലാം ഭയങ്കര രസമുള്ള പാട്ടും ഒക്കെ ആയിട്ട് നല്ല, നമുക്കൊന്ന് സുഹൃത്തുക്കളുടെ ഒപ്പം വൈകുന്നേരം രാത്രിയിലൊക്കെ ആ ഒരു ഓട്ട് ടൈമിലൊക്കെ പോയിരുന്ന് ചായ കുടിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് സുഹൃത്തുക്കളുടെ ഒപ്പം പോകുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ട് അടിക്കുക, എന്നിട്ട് അതിന്റെ ന്യായീകരണം പറയുന്നത് എന്റെ ഫാദർ അത് നോക്കിക്കോളൂ എന്ന് പറയുന്നത്, അവിടെയാണ് എനിക്ക് കുറെ കൂടി കൊല്ലാൻ പാടില്ല, ആരൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്താലും വീട്ടിൽ നോക്കാൻ രക്ഷിതാക്കളുണ്ട്, ഞാൻ ഊരിപ്പോകും പറഞ്ഞൊരു മനോഭാവം ഇല്ലേ, അതെങ്ങനെ ഉണ്ടായി ആ കുട്ടിക്ക്? ഇതിനു മുൻപും അവൻ എന്തിനൊക്കെ ഊരിപ്പോകുന്നു എന്ന ഒരു സൂചനയല്ലേ വരുന്നത്?
7: എന്തെല്ലാം കാണിച്ചിട്ടുണ്ടാവും കോളേജുകളിലും പഠിക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ളവർക്ക്. അല്ല, നിയമം ഈ പണത്തിന് നിയമം വാങ്ങാൻ ഇട വരുത്തരുത്, അതിന് നിയമത്തെ പേടിയുണ്ടാവണം ആർക്കാണേലും. അത് ആ ഡയലോഗ് എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ
6: ചെയ്യുന്നു,
7: ഭയങ്കരമായിട്ട്. ആ സംഭവം
6: വേഗത്തിൽ വണ്ടി ഓടിച്ചാൽ എന്താ കുഴപ്പം, എന്നെ വാപ്പ നോക്കിക്കോളൂ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് എനിക്കൊന്ന് ഒരുപാട് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഇതിനെതിരെ ഒരു സമിതിയൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് വരും. ഒരു കാരണവശാൽ ഈ ചെറുപ്പക്കാരൻ നിയമത്തിന്റെ പിടി ഇന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. ഇന്നലെ ആ ചെറുക്കനെ അടിക്കുന്നുണ്ടല്ലേ, മരിച്ചവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ആ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അടിക്കുന്നുണ്ടല്ലേ, ആളുകൾ പറയും അടിച്ചു ഇതാക്കണം, പോലീസുകാരെ തടയുന്നുണ്ട്, നമ്മൾ പോലീസുകാരെ കുറ്റം പറയരുത്, അവർക്ക് നിയമത്തിനനുസരിച്ചിട്ടേ പെരുമാറാൻ പറ്റുള്ളൂ നമുക്ക് തോന്നും, എൻകൗണ്ടറൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ തീർത്ത് കളയണം എന്നൊക്കെ ആളുകളുടെ മനസ്സ് തോന്നും. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് റേപ്പ് കേസ്, ഒന്നും അറിയാത്ത 3 മനുഷ്യരെ വണ്ടി ഇടിച്ചിട്ട് പണത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും പുറത്ത് മദ്യത്തിൻ്റെയും പുറത്ത് കൊല്ലുമ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള തീവ്ര ചിന്താഗതികളൊക്കെ വരും, അപ്പം തന്നെ കൊല്ലണം എന്നൊക്കെയല്ലേ. പക്ഷേ പോലീസാണ് നമ്മളെ നിയമം കയ്യിലെടുക്കേണ്ട, നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയും ആ കുടുംബത്തിനൊന്ന് ആലോചിച്ചേക്ക്. 2 പെൺകുട്ടികൾ 20-21 വയസ്സ് മാത്രം പ്രായമുള്ള പാലക്കാടും വയനാട് സ്വദേശികളായിട്ടുള്ള 2 കുട്ടികൾ, കർണാടക സുള്ളിയ സ്വദേശിയായിട്ടുള്ള ഇയാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ, 3 പേർക്കും ജീവൻ നഷ്ടമായി. ആ 3 പേരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കല്ലേ, ഇവരെ പഠിക്കാൻ വിട്ട് ഇവർ കരകൗശല സ്ഥാപനത്തിലൊക്കെ ജോലിക്ക് നിന്നിട്ട് പണം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചേക്ക്. ഇത്ര കഷ്ടപ്പാടുള്ള കുട്ടികൾ തന്നെ ആയിരിക്കില്ലേ?
7: തീർച്ചയായിട്ടും. അല്ല, എല്ലാ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, എല്ലാവരും കഷ്ടപ്പെട്ട് ഓരോ നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ ഓരോ ദിവസം നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ആഗ്രഹം ഒരുപാട് നമ്മളങ്ങനെ ചിന്തിക്കാൻ പോയി, ഒരുപാട് കാര്യങ്ങൾക്കാണ് ആ ഒരു സ്വപ്നങ്ങൾക്കാണ് ഇദ്ദേഹം തടയിട്ടതെന്ന് വേണേ പറയാം.
6: ഈ പോസ്റ്ററും ഇതൊക്കെ പിന്നെ ഹോർഡിങ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയും സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നൊക്കെ കാണുമ്പോൾ വായിക്കാൻ തന്നെ രസമുണ്ടോ, നല്ല പ്രാസോപ്പിച്ച്. പക്ഷെ എത്ര ശരിയാണെന്നൊന്ന് ആലോചിക്കുക, പലരും ഈ ഇൻസിഡന്റിന് ശേഷം പറയണം നമുക്ക് എല്ലാവർക്കും വേഗതയിൽ പോകാൻ ഇഷ്ടമുള്ളവർ തന്നെയാണ്. പക്ഷെ ഒരാളുടെ ജീവൻ എടുക്കുന്ന, നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് രാവിലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ്, എത്താനൊരു 2 മിനിറ്റ് വൈകിയാലും നമുക്ക് അതിനൊരു ന്യായീകരണം ഓഫീസിലെങ്കിലും പറയാം. പക്ഷെ നമ്മുടെ കൈ കൊണ്ടൊരു ജീവൻ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വേഗത കൊണ്ട് പൊലിഞ്ഞ ഒരു കാലത്ത് നമ്മളെ വിട്ടിട്ട് അത് പോവില്ല. ഒരു ജീവൻ നമ്മളെടുത്തു, നമ്മുടെ ഉള്ളിൽ ആ നീറ്റലുണ്ടാവും, അതിന് ഇട കൊടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മര്യാദക്ക് ഡ്രൈവ് ചെയ്യാം. ഇവിടുത്തെ ഒരു വാക്കുണ്ട് ദുബായ് പോലീസിന്റെ, അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു നിങ്ങളൊന്ന് വാഹനം ഓടിച്ചു വെക്കും, അത് മതി.
7: ഇവരൊക്കെ ഉണ്ട് ഒരു 2 മാസം ദുബായ് കൊണ്ട് 220
6: ഓടിപ്പിക്കണം.
7: നമുക്ക് ചെന്നൈയിലേക്ക് നോക്കാം. ചെന്നൈ മെട്രോ ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയോടൊപ്പം യാത്ര ചെയ്ത് മുഖ്യമന്ത്രി വിജയ് എന്നുള്ള ഒരു യാത്ര പറഞ്ഞത് മോദി പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട് എല്ലാ വികസനത്തിനും പിന്തുണയ്ക്കും എന്നുള്ള
6: കേരളത്തിനില്ലേ. പക്ഷെ ആ പ്രസംഗത്തിന്റെ ഇടയിൽ പിന്നെ വിജയ് പ്രധാനമന്ത്രി അമിത്ഷാ എല്ലാരും പേരെടുത്ത് പറയുന്നത് പ്രധാനമന്ത്രിയെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ട്രോള് കാണിക്കുന്നുണ്ട് തന്നെ, ഞാനില്ലേ പോകുന്നു പറയുന്ന സംഭവം. പക്ഷെ നല്ല ഭംഗിയായിട്ട് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെന്നൈയെ സ്നേഹിക്കുന്നത് പോലെ കുറച്ച് കേരളത്തെയും സ്നേഹിച്ചുകൊണ്ട് മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്കും ചോദിക്കാൻ. കുറെ സെലേഷനിലേശ് ഒരു എയിംസ് അല്ലേ, തൃശ്ശൂരായാലും സാറില്ലേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞ് എയിംസ്, ഒരു കുഞ്ഞു കുഞ്ഞ് 2-3 പിന്നെ ട്രെയിനും കൂടിയൊക്കെ തന്നു ഞങ്ങൾ ഇത്രയും സ്നേഹിച്ചു.
7: അത്
6: ഇനി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരുടെ കാര്യത്തില് പവർ ബാങ്കിന് തീ പിടിച്ചു പൊട്ടിത്തെറി ചെന്നൈയിലേക്ക് വന്ന വിമാനം അടിയന്തരമായി ഇറക്കി ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം നമ്മൾ എത്ര കാലമായി ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ എയർലൈൻസ് ഒക്കെ നമ്മളോട് പറയുന്നല്ലേ. ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറയുന്ന ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചു. അവരെപ്പോഴും ചോദിക്കും പവർ ബാങ്ക് ഉണ്ടോ, പവർ ബാങ്ക് ഉണ്ടോ. ആ കൗണ്ടറിൽ ഇരിക്കുന്നവർ എന്നിട്ട് ഇതും ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്നത് എന്താന്നാ
7: ചോദിച്ചു.
6: അല്ല, നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് കൊണ്ടുവന്നു, മേലെ തീ പിടിച്ചു. അതിന്റെ തീ പിടിച്ചു വന്നു. എന്തായാലും വിമാനം അടിയന്തരമായിട്ട് ഇറക്കി. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ടൈംസ് ഓഫ് ഇന്ത്യ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പവർ ബാങ്കിൽ നിന്ന് പുക ഉയർന്നു. ഓവർ ഹെഡ് ബിന്നിൽ വെച്ചിരുന്ന പവർ ബാങ്കിൽ നിന്ന് പുക ഉയർന്നു, തീ പിടിച്ചു. ക്യാബിൻ ക്രൂ വിമാനത്തിലുണ്ടായിരുന്ന അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. അടുത്ത് നടന്ന ഫ്ലൈ ദുബായ് ഇൻസിഡന്റും കൂടി ആയതോടുകൂടി ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം വരുമ്പോൾ തന്നെ പാനിക്കാവും. നമുക്ക് കാണാം ആൾക്കാരുടെ പാനിക്ക്. തീയൊക്കെ പകരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അട്ടിമറിയാണോ എന്നാണല്ലോ ആദ്യം സംശയിക്കുക. അപ്പോൾ ദയവ് ചെയ്ത് വിമാനയാത്രയിൽ ഇനി പോകുമ്പോഴെങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പവർ ബാങ്ക് എവിടെ വെക്കണമെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു റൂളുണ്ട്. കാരണം അമിതമായിട്ടുള്ള താപത്തിൽ അത് പൊട്ടിത്തെറിക്കാനും തീ പിടിക്കാനും സാധ്യത.
7: ഇതിന് ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് വെച്ചാല് നമ്മുടെ എല്ലാ ഫ്ലൈറ്റിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ തന്നെ സോക്കറ്റ് കൊണ്ടുവരിക. നമുക്ക് ചാർജർ ക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരാം. പിന്നെ ഇപ്പൊ നമ്മുടെ ദുബായിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളിലേക്കും കയറുമ്പോൾ പവർ ബാങ്ക് നമുക്ക് റെന്റിന് എടുക്കാറുണ്ട്. ഏറ്റവും കാരണം ഇതൊരു ബാറ്ററിയാണ്, ഇത് സ്ഫോടനം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവം കൂടെയാണ്. അപ്പൊ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് പോയാൽ ഏറ്റവും നല്ലത്.
6: ശരിക്കും അത് അവർ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മളൊക്കെ എത്ര പറഞ്ഞാലും നമുക്കിത് ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി നമ്മൾ ഗൾഫ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ദുബായിൽ ഡ്രൈവർ ഇല്ല, ഗ്ലൈഡ്വേസ് പരീക്ഷണോട്ടം തുടങ്ങി. ഇന്നലെ നല്ല രസമുണ്ടായിരുന്നു. സ്വയം നിയന്ത്രിത ദുബായ് ഗ്ലൈഡ്വേസ് വാഹനങ്ങൾ ഇങ്ങനെ കുഞ്ഞു പോകുന്നു. നമ്മൾ ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഫോട്ടോ പോലെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. അതായത് ഡബിൾ ഡെക്കർ പോലെ ഇങ്ങനെ മേലേക്കായിട്ട് നല്ല കാണാൻ കാഴ്ചക്കൊരു ഭംഗിയുള്ള സംഭവമാണ്. പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA ദുബായ് ഗ്ലൈഡ്വേസ് സ്വയം നിയന്ത്രിത യാത്രാ സംവിധാനത്തിന്റെ പരീക്ഷണ ഓട്ടം ആരംഭിച്ചിരിക്കുകയാണ്. RTAയുടെ ഡയറക്ടർ ജനറൽ മത്തർ അൽ തയറും ആ വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ മനോഹരമായിട്ടുള്ള ഫോട്ടോയും ദൃശ്യവും ഉണ്ട്. RTAക്ക് ദുബായ് ഗവൺമെന്റ് ദുബായ് അവാർഡ് ലഭിച്ച വാർത്തയും ഉൾപേജിലുണ്ട്. അതുപോലെ അലൈൻ എയർപോർട്ട് ഇനി തെഹനൂൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടും. അലൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേര് മാറ്റിയിരിക്കുകയാണ്. UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനാണ് പുതിയ പേരുമാറ്റം അറിയിച്ചത്. ഉത്തരവ് നിലവിൽ വന്നിട്ടുണ്ട്. രാജ്യത്തിനായിട്ട് പതിറ്റാണ്ടുകളോളം സേവനം അനുഷ്ഠിച്ച അന്തരിച്ച ഷെയ്ഖ് തെഹനൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാനുള്ള ആദരവ് സൂചകമായിട്ടാണ് ആ വിമാനത്തിന്റെ പേര് മാറ്റിയതെന്നാണ് പറയുന്നത്. അതുപോലെ പരിമിതികൾക്കപ്പുറം പ്രതിഭയുടെ തിളക്കം, സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ദുബായിലെ ഒരു പ്രദർശനം നടന്ന GDRFA ദുബായിയുടെ പ്രദർശനത്തിൽ നടന്ന ഒരു മത്സരത്തെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും ഉണ്ട്. ഇവയിൽ കൗമാരക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വാട്സാപ്പിൽ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് 15 വയസ്സ് പ്രായപരിധി നിശ്ചയിക്കാൻ UAE ഭരണകൂടം തയ്യാറെടുക്കുന്നതിനിടെ കൗമാരക്കാരായ ഉപഭോക്താക്കളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുതിയ നിയന്ത്രണങ്ങളുമായിട്ട് വാട്സാപ്പ് കൗമാരക്കാരായ മക്കളുടെ സുരക്ഷിതമായിട്ടുള്ള ഓൺലൈൻ ശീലങ്ങൾ ഉറപ്പാക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്നതാണ് പുതിയ ഫീച്ചർ. അതേസമയം വ്യക്തിഗത സ്വകാര്യത മാനിച്ച് മക്കളുടെ സന്ദേശങ്ങളോ കോളുകളോ വായിക്കാനോ കേൾക്കാനോ മാതാപിതാക്കൾക്ക് സാധിക്കില്ല. പക്ഷെ അവർ പോകാനിടയില്ല, അവർക്ക് റിസീവ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ത്രെട്ട് പോലുള്ള സംഭവം ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് അറിയാൻ പറ്റുന്നതാണ് പറയുന്നത്.
7: തീർച്ചയായിട്ടും നമ്മുടെ ട്രേഡ് സെന്ററിലെ റൗണ്ട് ബോട്ട് ഇല്ലേ, റൗണ്ട് ബോട്ടും ഇല്ല. ദുബായിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ വികസനങ്ങൾ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആ ട്രേഡ് സെന്ററിലെ എക്സിബിഷന് പോകുന്ന സമയത്ത് നമ്മുടെ യൂഷ്വലി റൗണ്ട് ബോട്ട് ഉണ്ട്, അപ്പൊ ഞാൻ ടാക്സിയിലാണ് പോണേ, ആൾക്കും തെറ്റിപ്പോയി. അവിടെ ഓടുന്ന ടാക്സി ഇന്ന് സാറേ റൗണ്ട് ബോട്ട്
6: മാറ്റി,
7: അത്രയും എന്താ പറയുക ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ ഇപ്പൊ അവിടെ പുതിയ രീതിയിലുള്ള ഡയറക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്.
6: എന്തായാലും
7: നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ആണ് ദുബായിലെ എല്ലാം. എനിക്ക് തോന്നുന്നു ഈ വർഷം അവസാനത്തോടെ UAE പല ഷാർജ ദുബായിലെ പല റോഡുകൾക്കും വികസനം വന്ന് അതിന് പുതിയ റോഡുകളും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ.
6: വികസനത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദേശീയപാത വികസനം പയ്യന്നൂർ ബൈപ്പാസ് തുറന്നു കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബൈപ്പാസും ഒരു റെയിൽവേ ഗേറ്റിന്റെ മുകളിൽ ഒരു ഓവർ ബ്രിഡ്ജ് ഒക്കെ വരണം കണ്ടല്ലോ, കാലങ്ങളാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത് കണ്ടത് ഇങ്ങനെ പണി നടക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് പോകുമ്പോഴാണ് നിന്റെ മേലെ കൂടെ ഒരു പാലം വന്നത്.
7: ഇപ്പൊ വിരുമ്പത്തെ ചിലവ് ഉണ്ടല്ലോ, പഴയ ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് പറഞ്ഞില്ലേ പണ്ട് പഠിക്കാൻ പോയതാണ് കൊണ്ടിരുന്നത്.
6: ശരിക്കും
7: നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വികസനം വരണം തുടങ്ങി അത്രയും കാത്തിരിക്കണം.
6: ഉറപ്പായിട്ടുള്ളത് സിനിമയിൽ കാണിക്കുന്ന തമാശ പോലെയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും മൂന്നാം T20 14 റൺസിൽ ജയിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് അഭിഷേകിന് 2000 ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചുവപ്പിൽ പ്രകോപിതനായിട്ട് വിനീഷ്യസ് ജൂനിയർ, ലാലിഗ റയലിനും ബാഴ്സയ്ക്കും ജയം എന്ന് പറഞ്ഞിട്ട് ഗോൾ വേട്ട തുടർന്ന് മെസ്സി എന്ന് പറഞ്ഞ വാർത്തയെ ഉൾപ്പെടുത്തിയുണ്ട്. കേരളത്തിനെതിരെ ജാർഖണ്ഡ് 289 5 വിക്കറ്റ് നഷ്ടത്തിൽ. സ്മൃതി മന്ദാന യുനിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. യുനിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായിക സ്മൃതി മന്ദാനയെ നിയോഗിച്ചു. പെൺകുട്ടികളുടെ അവകാശങ്ങൾ, സുരക്ഷ, നേതൃപാഠവം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആചരിക്കുന്ന അന്താരാഷ്ട്ര ബാലികാ ദിനത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് വിവരാവകാശ നിയമമാണ്. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1st UPA സർക്കാരിന്റെ വിപ്ലവകരമായ ഭരണ പരിഷ്കാരം ഒന്നാണ് ഈ വിവരാവകാശ നിയമം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന, നമുക്ക് ചിലതൊന്ന് വിവരം കിട്ടില്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് ഒരു ചലാൻ അടിച്ചു വളരെ
7: ഏറ്റവും നമുക്ക് സാധാരണക്കാർക്ക് പ്രയോജനം വരുന്നത് എവിടെയാണെന്ന് അറിയോ, ഈ സ്കൂൾ കോളേജ് അലോട്ട്മെന്റ്. നമുക്കറിയണം ഒരു കോട്ടയിൽ ഇത് എങ്ങനെയാണ് വന്നത്. ഭയങ്കര ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്പോർട്സ് കോട്ടയ്ക്കൊക്കെ ഭയങ്കര ഇത്. അപ്പൊ നമുക്കൊരു 10 രൂപ ഇതിട്ട്
6: ശരിക്കും എല്ലാവർക്കും അത് എനിക്ക് വിപ്ലവകരം എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 2005 June 15 നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. ഇതിന്റെ അധികാര പരിധി നോക്കിയാൽ ഇന്ത്യയിൽ എല്ലായിടത്തും വിവരാവകാശ നിയമം ബാധകമാണ്. ഭരണഘടനാ പ്രകാരമോ ലോക്സഭയുടെയോ നിയമസഭകളുടെയോ നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്ന എല്ലാ സ്ഥാപനങ്ങളും അധികാരികളും സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന സർക്കാർ ഇതര സംഘടനകളും വരെ ഇതിന്റെ നിയമപരിധിയിൽ വരും. എന്നാൽ കേന്ദ്ര രഹസ്യാന്വേഷണ സംഘടനയടക്കം 18 സ്ഥാപനങ്ങളെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. സ്വാഭാവികം അത് അതിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കാനും ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ വെളിച്ചമാണ്. സർക്കാർ അധികാരികളിൽ നിന്ന് വിവരം തേടാനുള്ള അവകാശം അത് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം പൗരന്മാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും പത്രപ്രവർത്തകരുടെയും പ്രവർത്തനത്തിൽ ആഴത്തിൽ ഇത് സ്വാധീനം ചെലുത്തി. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് ഇത് വലിയൊരു ഗുണമാണ് കേട്ടോ. നമുക്ക് ചില വാർത്തകളിലെ ഒരാഴത്തിൽ അറിയണപ്പെടാനുള്ള അവകാശം അത് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം പൗരന്മാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും പത്രപ്രവർത്തകരുടെയും പ്രവർത്തനത്തിൽ ആഴത്തിൽ ഇത് സ്വാധീനം ചെലുത്തി. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് ഇത് വലിയ

0: നിയമപാലകര് അല്ല അഡ്വക്കേറ്റ്സ് അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ.
1: അതുപോലെ വെള്ളമായി എത്തുന്നവർ, ബർഗറുമായിട്ട് എത്തുന്നവർ, പല പല രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് സമരം ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എത്തിക്കുന്ന, എനിക്കൊന്ന് ഈ സമരത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഈ സമരത്തിന് ഒരു ന്യായമായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇനി ഇവരുടെ കൂടെ ആ കർഷകരും കൂടി പിന്നെ ഇവർക്ക് പിന്തുണയായിട്ട് എത്തിയാനുള്ള ഒരു അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ അതൊരു വലിയ
0: സംഭവമാവും.
1: അവരും വന്നിട്ടുണ്ട് കഴിഞ്ഞ സമരത്തിൽ. അങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെ ആയിട്ട് ഇവർ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത കാഴ്ചയായിരിക്കും. പക്ഷെ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം.
0: ഇത് സർക്കാർ തന്നെ നിലപാട് ചെയ്യാന്ന്, തെറ്റ് കണ്ടാൽ ആദ്യം തിരുത്തേക്കുന്ന ഇത്രയും ജനം കൈയടിക്കും.
1: അല്ല ശരിക്കും അല്ലാതെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ട് പെട്ടെന്നൊന്ന് പറയാം അല്ലെ. യു എസ് എസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ സോളിഡാരിറ്റി വിത്ത് സൗദി ആഫ്റ്റർ എയർപോർട്ട് അറ്റാക്ക്. യു എയുടെ ഐക്യദാർഢ്യമാണ് സൗദി അറേബ്യയ്ക്ക്. അൺസർട്ടനിറ്റി ഓവർ ഫ്ലൈറ്റ്സ് മേക്സ് റെസിഡൻഷ്യൽ റീതിങ് ദിയർ സൗദി ട്രാവൽ പ്ലാൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ചിട്ട് സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുക. പാകിസ്ഥാൻ ഇമ്പോസസ് എമർജൻസി ആൻഡ് സസ്പെൻസ് ഗവൺമെന്റ് ഇൻ ഖാൻസ് പ്രൊവിൻഷ്യൽ സ്ട്രോങ് ഹോൾഡ്. ദുബായ് ടെസ്റ്റ് ഡ്രൈവർലെസ് ഇലക്ട്രിക് ബോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഇതൊക്കെയാണ് ആദ്യ പേജിൽ. ഒപ്പം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത, ഗ്ലോബൽ തിങ്ക് ടാങ്ക്സ് കോൺഫിഡന്റ് യു എ നോൺ ഓയിൽ ഇക്കോണമി വിൽ ഫ്ലറിഷ് നെക്സ്റ്റ് ഇയർ.
0: ശരി, എന്താണെങ്കിലും ഒരു നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ എത്തുന്നവർ വരെ നിങ്ങളുടെ വാർത്ത അത്രയും നീളത്തിൽ നിങ്ങൾ പറയുന്നുണ്ട്, കേട്ടിരുന്ന് പോകാനായിട്ടുള്ള ഒരു ആ ഒരു സന്തോഷം എന്നെ അറിയിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖം ഇപ്പൊ എനിക്ക് വരുന്നത് വൺ മൻ ഷോയ്ക്ക് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ. താങ്ക് യു സോ മച്ച്, ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടാവും. നല്ലൊരു അടിപൊളി ദിവസമാട്ടെ എല്ലാവർക്കും. സിനിമാ ബ്യൂട്ടിഫുൾ സോങ് വരുന്നു, അക്ഷയ് മെനിപ്പതിവുമാണ് നിങ്ങളുടെ കൂടെയുള്ള വിത്ത് പ്ലസ് ക്ലബ്.
2: Was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
3: You are listening to Home 92.2 FM. Home is a feeling.
4: Trending song of the hour.
2: Brought to you by Almaraya Car and Bus Rental. The most affordable car rental in the UAE since 1993.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഈ ബെദലയം കുടുംബയുടെ എല്ലാ പാട്ടുകളും എന്താ എനിക്ക് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ തൊട്ടപ്പുറത്താരോ എന്ന് പറയുന്ന ഒരു പാട്ട്, അത് ആദ്യമൊന്നും എൻ്റെ ലിറിക്സ് മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ചുമ്മാ ഇങ്ങനെ പാടിപ്പോ, പിന്നെ അതിൻ്റെ ലിറിക്സ് കൂടെ കേട്ട് കഴിയുമ്പോഴാണ് നമുക്കൊരു രസം തോന്നുന്നത്. ഏതായാലും ട്രാഫിക് സിറ്റുവേഷൻ ഒന്ന് നോക്കിയിട്ട് ഓടി തിരിച്ചു വരാം. എവിടേക്കാണ് ട്രാഫിക് സിറ്റുവേഷൻ? ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല ട്രാഫിക്കാണ്. കഴിഞ്ഞ രണ്ടാഴ്ച നമുക്ക് തിങ്കളാഴ്ചത്തെ പതിവ് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എമിറേറ്റ്സ് റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. രണ്ട് ആക്സിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ട്രാഫിക് സിറ്റുവേഷൻ വളരെ രൂക്ഷമാണ്. നാദൽ ഹമർ വരെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അലിത്തേറ്റോൾ റോഡിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കഞ്ചഷൻ ഉണ്ട്. ഒരു ആക്സിഡൻറ്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെയ്ഖ് സാർ റോഡ്, അൽഖേൽ റോഡ്, സ്കൂളിന് മിഡ് ബ്രേക്കാണോ? വലിയ ട്രാഫിക് സിറ്റുവേഷൻ സ്കൂൾ സംബന്ധിച്ചുള്ള ഞാൻ അങ്ങനെ കാണുന്നില്ലല്ലോ. ഒന്ന് പറയണേ, ആരെങ്കിലും എവിടെയെങ്കിലും സ്കൂളിന് അവധിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ബ്രേക്ക് തുടങ്ങിയോ? എന്താണേലും കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ കുറവുണ്ട് ദുബായിൽ. ഇങ്ങനെയല്ല കാണണ്ടേ. എന്തായാലും ഷാർജ നമ്മുടെ വാച്ചസ് സ്ക്വയറിൻ്റെ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ഈ ഏരിയയിൽ 7 മണിക്ക് കാണുന്ന ആ വലിയൊരു ട്രാഫിക് സിറ്റുവേഷൻ ഇല്ല. അതാണ് എന്നെ സർപ്രൈസ് ചെയ്യുന്നത്. എന്തായാലും ഇച്ചിരി ശാന്തമായിട്ടുള്ള തിങ്കളാഴ്ച പോലെ എനിക്ക് തോന്നുന്നു. കാരണം അറിയില്ല, എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. എന്താണ് ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ ഇത്ര കുറവ്, ആർക്കെങ്കിലും അതിൻ്റെ റീസണോട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്താണേലും 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC Cargo and Courier, number 1 NGCC, TNC apply.
4: You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ

0: പിണറായി വിജയനെതിരെ വിജിലൻസ് കേസ് ഒന്നാം പ്രതി. സഭാസമ്മേളനത്തിന് ഇന്ന് തുടക്കം. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കാൻ ആവശ്യപ്പെട്ട പ്രമേയം പിന്തുണച്ച ഇടതുപക്ഷം. സൗദിയിൽ ഹൂതികളുടെ തുടർ ആക്രമണം, പ്രത്യാക്രമണം നടത്തി സഖ്യസേന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. രണ്ട് FIR കളാണ് പിണറായിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരമാണ്, രണ്ടാമത്തേത് കുഴൽപ്പണ കേസുമാണ്. കേസിലെ രണ്ടാം പ്രതി മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയാണ്. മുഹമ്മദ് റിയാസാണ് കേസിലെ മൂന്നാം പ്രതിയായി വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നതിന് മുമ്പ് ഇന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഒന്നാം പ്രതിയാക്കി വിജിലൻസിന്റെ കേസ്. രണ്ട് FIR, ഒന്ന് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണ കേസ്. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കും. സ്വകാര്യ സർവകലാശാല ബിൽ പിൻവലിക്കാനുള്ള പ്രമേയവും ആദ്യ ദിനം തന്നെ നിയമസഭയിൽ എത്തും. 2025 മാർച്ചിൽ നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച സ്വകാര്യ സർവകലാശാല ബിൽ തിരിച്ചു വിളിക്കാനുള്ള പ്രമേയവും നിയമസഭയിൽ വരുന്നുണ്ട്. ചട്ടം 118 അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RO G.M. John പ്രമേയം അവതരിപ്പിക്കുക. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയുള്ള വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭാതലത്തിൽ ഇന്ന് വലിയ ചർച്ചയ്ക്കിടയാക്കും. മുഖ്യമന്ത്രിയുടെ സ്പോൺസേർഡ് വിമാനയാത്ര, മന്ത്രിമാരുടെ വിദേശയാത്ര ഉൾപ്പെടെ പ്രതിപക്ഷവുമായി ഉയർത്തും. പവർകട്ട്, മരുന്നക്ഷാമം, ശബരിമല വിവാദം ഉൾപ്പെടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ചർച്ചയാക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള പ്രതിഷേധാഗ്നിയിൽ ഡൽഹി. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി ചലോ മാർച്ച് ഇന്ന്. കൊണാട്ട് പ്ലേസിൽ നിന്ന് സുപ്രീംകോടതിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനം. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, MA ബേബി തുടങ്ങി പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കും. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അനുമതി നിഷേധിച്ചിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കാണ് അനുമതി നിഷേധിച്ചത്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടതും ജ്ഞാനേഷ് കുമാറിനെതിരായ ഹർജികളും ചീഫ് ജസ്റ്റിസിന് മുൻപാകെ പരിഗണനയ്ക്കിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച അനുചിതമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാട്ടും. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റിരുന്നു. SFI DYFI പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് വാഹനത്തിലിട്ട് അതിക്രൂരമായാണ് മർദ്ദിച്ചത്. സമരക്കാരെ അന്യായമായി കസ്റ്റഡിയിലെടുക്കാൻ പാടില്ലെന്ന സുപ്രീംകോടതി വിധി നിലനിൽക്കെയായിരുന്നു ഡൽഹി പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നടപടിയെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം കടുപ്പിക്കാൻ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. കൊണാട്ട് പ്ലേസ് കേന്ദ്രീകരിച്ചായിരിക്കും പ്രതിഷേധങ്ങൾ നടക്കുക. KPCC ജനറൽ സെക്രട്ടറി BRM ഷഫീറിന്റെ ഭാര്യ RS ഷാനി രാജിവെച്ചു. സിമാറ്റിലെ ബന്ധു നിയമന വിവാദത്തെ തുടർന്നാണ് രാജി. വേണ്ടത്ര യോഗ്യതയില്ലാതെയായിരുന്നു നിയമനം. അപേക്ഷ ക്ഷണിക്കാതെ ഇന്റർവ്യൂ നടത്താതെയായിരുന്നു നിയമനം. സിമാറ്റിലെ റിസർച്ച് ഓഫീസർ പദവിയിൽ നിന്നാണ് S ഷാനി രാജിവെച്ചത്. കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിക്ക് 40,000 രൂപയായിരുന്നു ശമ്പളം. ഒഴിവ് വന്ന സമയത്ത് ബയോഡേറ്റ ലഭിച്ചപ്പോൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിച്ചതാണെന്നാണ് സിമാറ്റിന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ നെടുമ്പാശ്ശേരിയിൽ മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകട സമയത്ത് കാറിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അപകടശേഷം ഇവർ മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയിരുന്നു. പ്രതി സുഹൈൽ സജീവിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി MPD ആരംഭിച്ചു. 19 വയസ്സായ സുഹൈൽ സജീവ് മദ്യപിക്കാൻ കയറിയ 3 ബാറുകൾക്കെതിരെയും നടപടി. ബാറുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് എക്സൈസ് മന്ത്രി M ലിജു ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. പാലക്കാട് സ്വദേശി ഗോപിക, വയനാട് സ്വദേശി ദേവിക, കർണാടക സുള്ളിയ സ്വദേശി യാസ് എന്നിവരാണ് സുഹൈൽ ഓടിച്ച മിനി കൂപ്പർ വാഹനമിടിച്ച് മരിച്ചത്. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം. പാക് പൌരനടക്കം കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും. യമനിലേക്ക് വൻ വ്യോമാക്രമണം നടത്തി സൌദി സഖ്യസേന. ഹൂതി നിയന്ത്രണത്തിലുള്ള സനയിലും തായ്സിലും വ്യോമാക്രമണം നടന്നു. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച് യുഎഇ സൗദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. റിയാദ് വിമാനത്താവളത്തിനു നേരെ വീണ്ടും ആക്രമണം നടന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാക് പൗരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിൽ. ഹൂദി കേന്ദ്രങ്ങളിൽ സഖ്യസേന തുടർ ആക്രമണങ്ങളും നടത്തുകയാണ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തി എം ടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായത്. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് ട്രംപ്. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം തനിക്ക് പുതിയ അറിവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. രാജ്യാന്തര മാധ്യമമായ ആക്സിയസിനോടാണ് പ്രതികരണം. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട വെടിനിർത്തലിന് റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ യുക്രൈനും സമ്മതിക്കും. പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി ഇക്കാര്യം സംസാരിച്ച് ധാരണയിൽ എത്തിയതാണെങ്കിൽ വെടിനിർത്തൽ എപ്പോൾ ആരംഭിക്കുമെന്ന് തങ്ങളെ അറിയിക്കുക. തങ്ങൾ തയ്യാറാണ്, അംഗീകരിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. ഇൻഡോറിൽ നടന്ന ആവേശം നിറഞ്ഞ മൂന്നാം T20 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 14 runs തോൽപ്പിച്ച് ഇന്ത്യ. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ 223 runs എടുത്തത്. അഭിഷേക് 30 runs 69 runs എടുത്തു. 44 runs വഴങ്ങി 3 wickets എടുത്തു ഹർഷ്ദീപ് സിംഗ്. വെസ്റ്റിൻഡീസിന്റെ പോരാട്ടം 7 wickets 209 runs ഒതുങ്ങി. ബുധനാഴ്ച ഹൈദരാബാദിൽ നടക്കുന്ന 4th മത്സരത്തിനിറങ്ങുമ്പോൾ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. യുവിൽ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രം. 14th വരെയാണ് മഴ പ്രവചനം. തെക്ക് കിഴക്കൻ മേഖലകളിൽ സാമാന്യം കനത്ത മഴ പെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. CMR ലക്സാ ലോജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIRs പിണറായിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. വിജിലൻസിന്റെ സ്പെഷ്യൽ ടീമാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തത് 2 FIRs അഴിമതി നിരോധന നിയമപ്രകാരം, കുഴൽപ്പണ നിയമപ്രകാരവും 2 FIRs വന്നിരിക്കുന്നു. രണ്ടാം പ്രതി കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളായ വീണ തൈക്കണ്ടിയാണ്. മൂന്നാം പ്രതി മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA മുഹമ്മദ് റിയാസ്. കേസിനെ നിയമപരമായി നേരിടുമെന്ന് ഇപ്പോൾ CPM പറയുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ സമീപിക്കാനൊരുങ്ങുകയാണ് മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അടുത്ത വാർത്ത 9 മണിക്ക്.
1: FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning. Station clock ഇപ്പോൾ സമയം 8:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: Very good morning. ഇപ്പോഴത്തെ താപനില ദുബായിൽ 31 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 66%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സമയം 8:18 October 12 തിങ്കളാഴ്ച. മറ്റൊരു വീക്കിലേക്ക് നമ്മൾ കടക്കുന്നു. ഒരുപാട് പരിപാടികളുള്ളൊരു വീക്കുണ്ടായിരുന്നു. എന്താണേലും എല്ലാവരും ആഘോഷങ്ങളും ഒക്കെ. ഞങ്ങളുടെ കോളേജിൻ്റെ അലുമിനി മീറ്റ് കൂടെ ഉണ്ടായിരുന്നു. എന്തോ വളരെ ഭംഗിയായിട്ടുള്ള ഒരു അലുമിനി മീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനെ പറ്റി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്താണേലും നമ്മൾ എൻ്റെ ശബ്ദം ആക്ച്വലി വെള്ളിയാഴ്ച എന്താ പറയണേ, എനിക്ക് ശനി ഞാനൊക്കെ ഒരുപാട് ഇവൻസ് ഉണ്ടായിരുന്നു. അപ്പം വെള്ളിയാഴ്ച വൈകിട്ടായപ്പോൾ എനിക്ക് ചെറിയൊരു പനി അടിച്ചു. അപ്പോൾ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പനിയാണോ ചോദിച്ചാൽ പനിയല്ല, പക്ഷെ അല്ലാത്തൊരു സ്റ്റേജ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ വെള്ളി വൈകിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഈ രണ്ട് ദിവസവും നമുക്ക് ഇതുള്ളത് കൊണ്ട് ഞാൻ ഓർത്ത് പനി കൂടുമെന്നുള്ളവരെ, പക്ഷേ ദിവസം സഹിച്ച് പനി കുറഞ്ഞു. പക്ഷേ സൗണ്ടിൽ എന്താ പറയുന്നത്, ആ ത്രോട്ടിലൊരു സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനൊരു വിഷയമായിട്ട് പിന്നെ എൻ്റെ സൗണ്ട് റിക്കവർ ആയി ഇത്രയും പോലും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. അപ്പോൾ വളരെ മോശമായിരുന്നു. ഇന്ന് എനിക്ക് നല്ലപോലെ സ്ട്രെങ്ത് കിട്ടിയ പോലെ എനിക്കൊരു ഫീലുണ്ട്. അപ്പോൾ അതാണ് സൗണ്ടിൻ്റെ ഒരു വിഷയം. അപ്പോൾ എന്താണേലും ആരും പിടിക്കേണ്ട. പക്ഷേ എന്തായാലും ഒക്ടോബറിലെ നല്ല രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും. അവിടെ ഇവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ നല്ലപോലെ സൂക്ഷിക്കുക. ഫ്ലൂ വാക്സിൻ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൂ വാക്സിനും എടുക്കുക കേട്ടോ. നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്ന കാര്യമായിട്ട് എന്താണ് ഇന്ന് ട്രാഫിക് കുറവാണ്. ഞാൻ ഗസ് ചെയ്തത് കറക്റ്റായിരുന്നു. മിഡ് ബ്രേക്കാണ് സ്കൂളുകളിൽ. എനിക്ക് ഒരുപാട് പേര് ഞാൻ പറഞ്ഞ സെയിം സംഭവം തന്നെ ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം സരിതയാണ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബറിലെ മിഡ് ബ്രേക്കാണ് അക്ഷയ്. October 12 തൊട്ട് ഫ്രൈഡേ October 16, അതായത് 10-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ ഓളം നമുക്ക് കിട്ടും ശനി ഞായറോടെ കൂടി. അപ്പോൾ ഒരു 9 ദിവസത്തെ ലോങ് മിഡ് ബ്രേക്കാണ് പോയിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എനിക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സ്കൂള് അവധിയാണെന്ന് തോന്നുന്നു, കാരണം ഈ മലിഹാർ റോഡിൽ റഷ് കുറവാണെന്ന് പറയും. യെസ്, ഒഫീഷ്യലി അങ്ങനെയാണ്. ഞാൻ അവസാനം ഞാൻ കലീസ് ടൈംസിൽ ഞാൻ ആർട്ടിക്കിളും കണ്ടു. ഒക്ടോബറിലെ ഹാഫ് ടൈം ബ്രേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികളും വളരെയധികം എൻജോയ് ചെയ്ത് അവർ വീട്ടിൽ അടിച്ച് പൊളിക്കുന്നൊരു സമയം. എനിക്കത് പാരൻസിനാന്ന് തോന്നുന്നത് ടെൻഷനല്ലേ, എന്ത് ചെയ്യും വർക്കും കാര്യങ്ങളും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മിഡ് ബ്രേക്കിൻ്റെ സമയത്തെ നമുക്ക് കുട്ടികളെയും കൊണ്ട് തൊട്ടടുത്ത പാർക്കിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ ഫ്രൈഡേയോ ഒന്നൊന്നും പോരാ, ആകെപ്പാട് 9 ദിവസമേ ഉള്ളൂ, ഒരു വീക്കെൻഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു 3 ദിവസം കൂടുമ്പോഴോ നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നിട്ടോ അതെന്താണെന്ന് അറിയാം, അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഒരു വെക്കേഷൻ പീരീഡ് അല്ലേ. ആ സമയത്ത് അവരെ പടി എന്ന് മാത്രം പറയാതെ അവരെ ഒന്ന് കൊണ്ടുപോയിട്ട് സി, നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് പറയുന്ന പോലെ അവർക്ക് വേണ്ട ഒരു സ്റ്റഡി ലൈഫ് ബാലൻസ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ കലീസ് ടൈംസ് പറയുന്നത് October 12 തിങ്കളാഴ്ച തൊട്ട് October 16 ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് October 10 തൊട്ട് October 19 തിങ്കളാഴ്ചയായിരിക്കും 19-ാം തീയതി ഇനി സ്കൂൾ തുറക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ എനിക്കൊന്നും മിക്കവാറും എല്ലാ സ്കൂളുകളും തന്നെ അങ്ങനൊരു ബ്രേക്കിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. കുറേയധികം ഫാമിലീസൊക്കെ സ്റ്റേക്കേഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ട്. കുറേ എന്താ പറയുന്നത് റെസ്റ്റോറൻസും റിസോർട്ട്സും കാര്യങ്ങളൊക്കെ അവർ സ്റ്റേക്കേഷൻ ഇതുപോലെയൊക്കെ വിത്ത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കുക. പക്ഷേ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പാർക്ക്, തൊട്ടടുത്ത ബീച്ച്, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോയി ആക്സസ് ചെയ്യാനാണ്. അവരുടെ ഒപ്പം പോയി അവരുടെ ഒപ്പം കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടായി, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു സിനിമയ്ക്കൊക്കെ പോയി അവർക്കൊരു എന്തോ ഒരു ഒന്ന് റിഫ്രഷ് ആക്കി കൊടുത്ത് അവരെ അടുത്ത തിങ്കളാഴ്ച അവരെ സ്കൂളിലേക്ക് മടക്കി അയക്കുക.
3: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4-5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 9 to 2 മദ്രാസ് മെയിൽ, ദ ദമൽ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഞാനേ മുന്നേ ഏത് സ്കൂൾ, ഞാൻ സ്കൂളിൻ്റെ അവധി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഏത് സ്കൂളിലാണ് അവധി, ഈ ഷാർജയിലും ഞങ്ങളുടെ മക്കളൊക്കെ ഇന്ന് രാവിലെ സ്കൂളിൽ പോയല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ദുബായ് റോഡുകളിൽ സ്കൂൾ ബസ് വളരെ വളരെ കുറവാണ്, അത് ഞാൻ വിറ്റ്നസ് ചെയ്ത കാര്യമാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്ന മെസ്സേജ് എനിക്ക് തോന്നുന്നു കുറേയധികം ആളുകളുടെ മക്കൾ ദുബായ് സ്കൂളിൽ പോകുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും ഇന്ന് ദുബായ് വണ്ടി ഓടിക്കുന്നവരൊക്കെ തന്നെ വിറ്റ്നസ് ചെയ്യുന്ന കാര്യം, സ്കൂൾ ബസ് ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്, പക്ഷേ നമ്മൾ നേരത്തെ കാണുന്ന അത്രയും സ്ട്രെങ്തിൽ ഇന്ന് സ്കൂൾ ബസ്സുകളില്ല. അപ്പോൾ ദുബായിലെയാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് ഇന്ന് മിഡ് ടേം ബ്രേക്കിലേക്ക് പോയേക്കുന്നത്. എന്തായാലും ട്രാഫിക് സിറ്റുവേഷൻ നോക്കാം. നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡിൽ നോക്കുകയാണെങ്കിൽ ലോങ് സ്ട്രെച്ച് ട്രാഫിക് സിറ്റുവേഷൻ നാദൽ ഹമറിൽ വരെ, പക്ഷേ അത് എന്താ പറയുന്നത് സ്ലോ മൂവിങ് ട്രാഫിക് ആണ്, ബമ്പർ ടു ബമ്പർ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ദുബായ് റോഡുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. ദുബായിൽ നിന്ന് നമുക്ക് ജബൽ അലിയിലേക്ക് പോകുന്ന എമിറേറ്റ്സ് റോഡ് ആയിക്കോട്ടെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ് ആയിക്കോട്ടെ, അലൈൻ റോഡ് ആയിക്കോട്ടെ, അൽകേൽ റോഡ് ആയിക്കോട്ടെ, ഇനി ഷെയ്ഖ് സാ റോഡ് ആയിക്കോട്ടെ, എല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. ജെ വി സിയുടെ ഔട്ടർ സർക്കിൾ, അത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം മാത്രമേ കേട്ടോ, അവിടുത്തെ ഔട്ടർ സർക്കിൾ മാത്രം ഒരു ചെറിയൊരു കഞ്ചഷൻ കാണുന്നു. ഷാർജയിൽ നോക്കുകയാണെങ്കിൽ അള്ളിത്തേറ്റോൾ റോഡിൽ നല്ല രീതിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദെയ്ദ് റോഡ് ഉണ്ടല്ലോ, വാച്ചിഡ് സ്ക്വയർ, ആ ഭാഗങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഫ്രീ മൂവ്മെൻ്റ് ആണ്. ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും അത്ര വലിയ വിഷയവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. പൊതുവെ നല്ല ശാന്തമായിട്ടുള്ളൊരു ഡേ ആണ്. തിങ്കളാഴ്ച ഇതല്ല, ഞാൻ തിങ്കളാഴ്ച കമ്പയർ ചെയ്താണ് പറയണേ. തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ എത്ര മണി വരെ, 11 മണി വരെ ആണെങ്കിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളൊരു ദിവസമാണ്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള ഡേ ആയിട്ടാണ് തോന്നുന്നത്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. Number 1 NGCC. TNC apply.
1: You are listening to Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Cartoons with Akshay on Home 92.2 FM.
1: ഓൾറൈറ്റ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുമായിരുന്നു. ഒരു കുറേ ഫോട്ടോസൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വാഹനം, നമ്മുടെ നാട്ടിൽ യു കെ രജിസ്ട്രേഷൻ എന്നാണ് നമ്പർ പ്ലേറ്റ്, ഉത്തരാഖണ്ഡ് ആയിരിക്കാം അത്. അപ്പോൾ ടാറ്റ സിയാറ നമ്മുടെ വണ്ടി, ആ വണ്ടിയുടെ ഒരു മേൽ ഭാഗത്തായിട്ട് ഈ ചളുക്കുണ്ട്. ചളുങ്ങിയിട്ട് ഈ ചുവല, അതായത് റെഡ് പെയിൻറ്റ്, ചുവപ്പ് പെയിൻറ്റ്, ചുവല റെഡ് പെയിൻറ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ഇടിച്ച് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ പോറെല്ലാം ഉണ്ടാകുമ്പോൾ ആ എന്താണോ ഇടിച്ചതിൻ്റെ കളർ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ചളുങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു കാര്യം. അപ്പം ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് ഞാൻ, ദൈവം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്ന് പറയുന്ന ഒരു വിഷ്വൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടാറ്റ സിയാറ റോഡിൽ കൂടെ ഓടിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പം തൊട്ടടുത്തിരുന്ന ഒരു കണ്ടെയ്നറിൽ നിന്ന്, മറ്റേ ലോബർ ട്രെയിലറിൽ നിന്ന് കണ്ടെയ്നർ വിട്ടുമാറി തെറിച്ച് വന്ന് റോഡിലിടിച്ചിട്ട് ഈ ടാറ്റ സിയാറ മേലിലേക്കാണ് മറിഞ്ഞത്. മറിഞ്ഞിട്ട് ഈ ടാറ്റ സിയാറയ്ക്ക് ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അതിശയം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഓണർ തന്നെയാണ്, ഈ ടാറ്റ സിയാറയുടെ ഓണർ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പം അദ്ദേഹം വന്നിട്ട് ഈ വീഡിയോ എടുത്തിട്ട് പറയാണ്, ഈ കണ്ടെയ്നർ വന്ന് നേരെ റോഡിലോട്ട് ഇടിച്ചു. റോഡിലോട്ട് ഇടിച്ച സമയത്ത് അവിടെ വലിയൊരു കുഴിയുണ്ടായി. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, അതായത് ഈ കണ്ടെയ്നർ വന്ന് ഇടിച്ചതിൻ്റെ അത്രയും അഘാതത്തിലാണ് ആ റോഡിലെ ആ കുഴി അവിടെ രൂപപ്പെട്ടത്. എന്നിട്ടാണ് ഈ വാഹനത്തിൻ്റെ മേലിലോട്ട് ഈ കണ്ടെയ്നർ വന്ന് വീഴുന്നത്. അതായത് എനിക്കൊന്നും മൊത്തം വീണ് കാണത്തില്ല, ഒരു സൈഡായിരിക്കും വന്ന് ഇടിച്ചതോ സംതിങ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ടാറ്റ സിയാറയ്ക്ക് നല്ല പരിക്ക് പറ്റി. പക്ഷേ ഇതിനകത്ത് ഇരിക്കുന്ന ആർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതായത് വണ്ടിക്ക് യാതൊരു വിധ അതിൻ്റെ സ്ട്രക്ചർ പൊട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ബോഡി പൊട്ടുമോ അതിൻ്റെ പില്ലേഴ്സ് പൊട്ടുമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആ വന്ന് ഇടിച്ചതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കളർ, ഒരു ചെറിയൊരു എന്താ പറയുന്നത് ചളുക്കവും അതിൻ്റെ ആ റെഡ് കണ്ടെയ്നറിൻ്റെ ഒരു ഇതും ഇമ്പ്രഷനുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ടാറ്റ സിയാറ നല്ല പൂലി പോലെ നിൽക്കുകയാണ്. അപ്പം ബോഡി പൊട്ടുമോ അതിൻ്റെ പില്ലേഴ്സ് പൊട്ടുമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആ വന്ന് ഇടിച്ചതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കളർ, ഒരു ചെറിയൊരു എന്താ പറയുന്നത് ചളുക്കവും അതിൻ്റെ ആ റെഡ് കണ്ടെയ്നറിൻ്റെ ഒരു ഇതും ഇമ്പ്രഷൻ

0: ടീച്ചേഴ്സ് ഒക്കെ തന്നെ ടാറ്റ ഭയങ്കര ഗ്യാരണ്ടി പറയുന്നുണ്ട്. അത് പല ഇൻസ്റ്റൻസും നമുക്ക് ശരിയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 5-star റേറ്റിങ്ങും എനിക്കൊന്ന് 5 എയർ ബാഗ്സോ മറ്റോ ടാറ്റ സിയറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് ടാറ്റ സിയാറ നാട്ടിൽ ഇപ്പം തകർത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സും 360 degree ക്യാമറയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് ടാറ്റ സിയാറ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം 11 lakh rupees തൊട്ടാണ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ നമുക്ക് ടാറ്റ സിയാറ എടുത്ത് അതിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാൻ ഒരു ഇത് നാലിലൊക്കെ വാഹനം നോക്കുന്നുണ്ട്. ടാറ്റ സിയാറ നല്ലതാണ്. എന്തായാലും ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇമേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും നമ്മുടെ നാട്ടിലത്രയൊക്കെ അടിപൊളി സ്ട്രെങ്ത് ഉള്ള വണ്ടി ഉണ്ടെന്ന് പറയാൻ നമുക്ക് അഭിമാനമല്ലേ. സി വാഹനം എൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ നോക്കണേ, ഞാൻ അതായത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് എന്നെ മനസ്സിലാക്കിയേക്കുന്ന കാര്യമാണ്, ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കീട്ട് സ്റ്റാർട്ടാവണം, അതാണ് ഫസ്റ്റ് തിങ്. രണ്ട്, നമുക്കുള്ള സേഫ്റ്റി. ഈ രണ്ട് കാര്യം കഴിഞ്ഞിട്ട് മൂന്നാമതാണ് അതിനകത്ത് ഒരു കംഫോർട്ട് ആൻഡ് ലക്ഷറി ആ കാര്യങ്ങളൊക്കെ. ഈ രണ്ട് കാര്യം മസ്റ്റാണ്, അല്ലെങ്കിൽ ഇത് രണ്ടാമത്തേനൊപ്പം ഒരു കംഫോർട്ടും കൂടെ കൂട്ടാം, പക്ഷേ മസ്റ്റായിട്ട് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച. ചില വാഹനമൊക്കെ ഇടിച്ച് പപ്പടം പൊടിയുന്നവർ പൊടിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ എന്തായാലും ടാറ്റ സിയറൊക്കെ ഒരു പൊന്തുവിലൂടെയാണ് ഈ ഒരു ഇൻസ്റ്റൻസ് നടന്നത്. പിന്നെ വളരെ നല്ല രീതിയിലാണ് എനിക്കൊന്ന് അതിൻ്റെ മാർക്കറ്റ് ഹൈ ആയിരിക്കുന്നത്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കെതിരെ വിജിലൻസ് കേസ് ഒന്നാം പ്രതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMR എക്സാലോജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. രണ്ട് FIR കളാണ് പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരമാണ്. രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി വിജയൻ ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും VNT രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. വിജിലൻസ് കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. തന്റെ വാദം കേൾക്കാതെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകുന്നത്. ഇന്ന് തന്നെ അപ്പീൽ നൽകും. അഴിമതിക്കേസിനെതിരെ പിണറായി വിജയൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹർജി ഇന്ന് ഉച്ചയോടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കും. സ്വകാര്യ സർവകലാശാല ബിൽ പിൻവലിക്കാനുള്ള പ്രമേയവും ആദ്യ ദിനം സഭയിൽ എത്തും. 2025 മാർച്ചിൽ നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച സ്വകാര്യ സർവകലാശാല ബിൽ തിരിച്ചുവിളിക്കാനുള്ള പ്രമേയവും നിയമസഭയിൽ വരുന്നുണ്ട്. പിണറായി വിജയനെതിരെയുള്ള വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭാതലത്തിൽ ചർച്ചയാകും. മുഖ്യമന്ത്രിയുടെ സ്പോൺസേർഡ് വിമാനയാത്ര, മന്ത്രിമാരുടെ വിദേശയാത്ര ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തും. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ബിൽ നിയമസഭയുടെ നിലവിലെ സമ്മേളനത്തിൽ സർക്കാർ അവതരിപ്പിക്കും. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കടുത്ത ശിക്ഷാ നടപടികളാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള പ്രതിഷേധം ഡൽഹിയിൽ. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി ചലോ മാർച്ച് ഇന്ന് കൊണാട്ട് പ്ലേസിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് മാർച്ച്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാകും മാർച്ച്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, MA ബേബി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കും. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അനുമതി നിഷേധിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കാണ് അനുമതി നിഷേധിച്ചത്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടും ജ്ഞാനേഷ് കുമാറിനെതിരായ ഹർജികളും ജസ്റ്റിസിന് മുൻപാകെ പരിഗണനയിൽ വരുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച അനുചിതമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം കടുപ്പിച്ച് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. കൊണാട്ട് പ്ലേസ് കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രതിഷേധം. KPCC ജനറൽ സെക്രട്ടറി BMR ഷഫീറിന്റെ ഭാര്യ RS ഷാനി രാജിവെച്ചു. സിമാറ്റിലെ ബന്ധു നിയമന വിവാദത്തെ തുടർന്നാണ് രാജി. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകട സമയത്ത് കാറിലൊപ്പം ഉണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അപകടശേഷം ഇവർ മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയിരുന്നു. പ്രതി സുഹൈൽ സജീവിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി ആരംഭിച്ചു. 19 വയസ്സായ സുഹൈൽ സജീവ് മദ്യപിക്കാൻ കയറിയ 3 ബാറുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് എക്സൈസ് മന്ത്രി MLiju ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനുമുണ്ട്. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച സൌദി അറേബ്യ. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തായ്സിലും സൌദിയുടെ വ്യോമാക്രമണം. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 124 ആക്രമണങ്ങൾ സൌദി നടത്തിയെന്ന് ഹൂതികൾ. സൗദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച UAE. സൗദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ MT പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് ട്രംപ്. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം തനിക്ക് പുതിയ അറിവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. എന്നാൽ വെടിനിർത്തലിന് റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ യുക്രൈനും സമ്മതിക്കുമെന്ന് സെലൻസ്കി. ഇൻഡോറിൽ നടന്ന ആവേശം നിറഞ്ഞ മൂന്നാം T20 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ 223 റൺസ് പടുത്തുയർത്തി. UAE മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 14 തീയതി വരെ മഴ പ്രവചനം. തെക്ക് കിഴക്കൻ മേഖലകളിൽ സാമാന്യം കനത്ത മഴ പെയ്യുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Station clock il ippol samayam 9 mani kazhinja 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 61%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാനൊരു സെൻറ്റൻസ് വായിക്കാട്ടോ. ആക്ച്വലി ഈ ഒരു സെൻറ്റൻസ് ഭയങ്കര ടച്ചിങ് ആണ്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച്, ഈ രാജ്യത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ടച്ചിങ് ആണ്. ദിസ് ഈസ് ഹൗ വി വോണ്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ബി എഹെഡ് ഓഫ് ദ സിറ്റീസ് നീഡ്, റെസ്പെക്റ്റിംഗ് പീപ്പിൾസ് ടൈം ആൻഡ് എംബോഡിങ് ദുബായ് സ്പീഡ് ആൻഡ് ക്വാളിറ്റി ഇൻ വർക്ക്. ഇത് നമ്മുടെ ക്രൗൺ പ്രിൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. അതായത് ദുബായ് ഇറ്റ് എന്ന് പറയും നമ്മളെല്ലാവരും അറിഞ്ഞ, എനിക്കതൊരു 3-4-5 മാസം മുന്നേ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ദുബായ് ഇറ്റ് എന്നുള്ളത്? ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ദുബായ് ഇറ്റിൻ്റെ ആ ഒരു വേർഡ് തന്നെ ഡിക്ഷണറിയിലൊക്കെ ആഡ് ചെയ്ത് അതിനൊരു ദുബായുടെ സ്വന്തമാക്കി മാറ്റിയത്. അപ്പോൾ അന്ന് നമ്മുടെ ദുബായ് ഭരണാധികാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ക്രൗൺ പ്രിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനൊരു അവാർഡ് സിസ്റ്റം ഉണ്ടാവും. അത് ഇൻഡിവിജ്വലായിട്ടും പ്രൊജക്ട് ബേസിസിലും ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ പേരിലും അവാർഡ് സിസ്റ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അവാർഡ് സിസ്റ്റം കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ദുബായ് ഇറ്റിൻ്റെ അവാർഡ് സിസ്റ്റം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയത് മറ്റാർക്കുമല്ല, ദുബായ് RTAക്കാണ്, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓഫ് ദുബായ്ക്കാണ് ആ ഒരു ദുബായ് ഇറ്റിൻ്റെ അവാർഡ് കിട്ടിയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഏത് രീതിയിലും ദുബായ് ഇറ്റ് ദാറ്റ്സ് ദുബായ്, ഇപ്പം ഈ സംതിങ് എന്താ പറയുന്നത്, നമുക്ക് സാധ്യതയില്ലാത്ത രീതിയിൽ ഒരുത്തനെ സാധ്യതയാക്കി കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ദുബായ് ഇറ്റിലേത്തായിട്ട് വരുന്നതാണ്. അപ്പം ഇവർ ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ദുബായിൽ ഒരുപാടുണ്ടല്ലോ, ഇപ്പം പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ RTA വഹിച്ചേക്കുന്ന പങ്കെന്ന് പറയുന്നത് ദുബായിലെ റോഡ് വികസനത്തിനാണേലും ട്രാൻസ്പോർട്ടേഷനാണേലും അല്ലെങ്കിൽ ഇനി കണക്ടിവിറ്റിയുടെ ഭാഗത്താണേലും എല്ലാം. അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മുടെ ദുബായ് മെട്രോയുടെ എന്താ സ്കെഡ്യൂൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ 99.7% നമുക്കറിയാം. ചിലപ്പോൾ അവിടെ ഇവിടെ മെട്രോ ഒന്ന് സ്ലോ അടിക്കും എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം. അത് വളരെ വളരെ വല്ലപ്പോഴും മാത്രം, അത് ഈ ബുർജ്ബാൻ സ്റ്റേഷനിലൊക്കെ എത്തുമ്പോഴായിരുന്നു നമ്മളത് അറിയുന്നത്. അതുകൊണ്ടാണ് 99.7% ആണ് നമ്മുടെ ദുബായ് മെട്രോയുടെ ആക്യുറസി സ്കെഡ്യൂളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ദുബായ് മറ്റ് ലോകത്തിലെ ഏത് രാജ്യത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാലും ദുബായിലെ കൺസ്ട്രക്ഷൻ സ്പീഡ് ഡബിളാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് പ്രൊജക്റ്റിൻ്റെ വലുപ്പത്തിലും അതുപോലെ തന്നെ ആ പ്രൊജക്റ്റ് അറ്റൈൻ ചെയ്യുന്ന സ്പീഡിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടാണ് ആദ്യത്തെ ഈ ദുബായ് ഇറ്റിൻ്റെ അവാർഡ് നമ്മുടെ ദുബായ് RTAക്ക് തന്നെ നമ്മുടെ ക്രൗൺ പ്രിൻസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെല്ലാവരും, നമ്മളിവിടെ ഏത് കഴിഞ്ഞ ദിവസം എനിക്കൊന്നു PC വിഷ്ണുനാഥ് വന്നിട്ട് പോയപ്പോഴാണ് ദുബായ് മാതൃകയാക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ആര് ദുബായ് വന്നു കഴിഞ്ഞാലും ദുബായ് കണ്ടുപിടി, ഇത് നമ്മുടെ നാട്ടിലും ചെയ്തുകൂടെ എന്ന് നമ്മൾ പലപ്പോഴും തോന്നുന്ന പോലെ അല്ലേ. അപ്പോൾ എന്തായാലും RTAയുടെ മേലെ ഇരിക്കുന്ന ആ ഹെഡ് അദ്ദേഹമാണല്ലോ ഇതൊക്കെ തീരുമാനിച്ച് എന്താ പറയുന്നത് ഇതിൻ്റെ പ്രൊജക്റ്റിനൊക്കെ ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുപോയത്. എന്തായാലും അവർക്കൊരു പൊന്തുവലിലൂടെ കഴിഞ്ഞ ദിവസം ദുബായ് ഇറ്റിൻ്റെ അവാർഡ് കരസ്ഥമാക്കിയത് നമ്മുടെ RTA ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്താണേലും ഇത് ഇനിയും ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലോ അല്ലെ പ്രൊജക്ട് ബേസിസിലോ ഇൻസ്റ്റിറ്റ്യൂഷനോ കമ്പനി ബേസിസിലോ ഒക്കെ തന്നെ ഈ അവാർഡ് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: നവരാത്രി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ, നമുക്ക് ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ധാന്തി ആൻഡ് ഗർബ നൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഗർബ ഡാൻസ് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ യുവയിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാൻ വന്നതല്ല, ടൈം സ്ക്വയറിൽ കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് നടന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അത് വൈറലായിട്ടുണ്ടായിരുന്നു. സി, ഇത് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു അവരവിടെ നടത്തുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഗർബ ഡാൻസ് ടൈം സ്ക്വയറിൽ. ഒരു 5 മിനിറ്റ് പെർഫോമൻസേ ഉള്ളൂ ന്യൂയോർക്കിൽ. അപ്പോൾ എന്താ പറയുന്നത്, ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ. അപ്പം ഗർബ ഡാൻസ് യൂഷ്വലി നമ്മുടെ മലയാളികൾക്കല്ല, കേരളത്തിൽ അത്ര ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ ആ ഏരിയയിലൊന്നും അത്ര നമ്മൾ കാണാറില്ല. കാരണം ഇത് ഒരു ഗുജറാത്തി ഡാൻസ് ഫോം കൂടെയാണ് ഗർബ ഡാൻസ്. ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് ഗുജറാത്ത് ആണ്. അപ്പോൾ എന്താണ്, ഇത് ഫെസ്റ്റിവൽ സമയത്ത് നവരാത്രി സമയത്താണ് ഇത് കൂടുതലും പെർഫോം ചെയ്ത്. ഭയങ്കര രസമായിട്ടുള്ള എന്താ പറയുന്ന ഒരു ആർട്ടാണ് ഇത്. യുനെസ്കോ പോലും അംഗീകരിച്ചിട്ടുള്ളൊരു എന്താ പറയുക, കൾച്ചർ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ലിസ്റ്റിൽ വന്നേക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഈ ഗർബ ഓഫ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ന്യൂയോർക്കിലും, ന്യൂയോർക്ക് മാത്രമല്ല പല ലോകത്തിൻ്റെ പല ഭാഗത്തും സത്യം പറഞ്ഞാൽ ഈ ഗർബ ഡാൻസ് ഇപ്പോൾ നടക്കാറുണ്ട്. യു എയിലും പാലക്കാടുകൾ ഗാന്ധി ആൻഡ് ഗർബ നൈറ്റ്സ് നടക്കാറുണ്ട്. കുറേയിടത്ത് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് കുറേയിടത്ത് ടിക്കറ്റ് വെച്ച് ഉള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല രസമാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ അധികം അങ്ങനെ കാണാൻ. കേരളത്തിൽ വേറൊരു രീതിയിലുള്ള സെലിബ്രേഷനാണ്. നമുക്ക് ഇതുപോലെയുള്ള സെലിബ്രേഷൻ നമുക്ക് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണേലും പോയി കുറേ ഇടങ്ങൾക്ക് ഓപ്പൺ ഗർബ ഡാൻസ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഗാന്ധി നൈറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ നവരാത്രി സമയത്ത് നമ്മുടെ വർദുബായ് സൈഡിലേക്ക് പോകുന്ന ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ നവരാത്രിയോടൊപ്പം തന്നെ നമ്മുടെ ദീപാവലിയുടെ ആഘോഷം കൂടെ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് പോകും. അങ്ങനെ രണ്ടും അടുത്തടുത്താണല്ലോ വരണേ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി, ഞാൻ കഴിഞ്ഞ ദിവസം മംഗോളിൽ ചെന്നപ്പോൾ ഈ നവരാത്രിയുടെ ഭാഗമായിട്ട് ആണെന്ന് തോന്നുന്നു ഒരു വീട്ടിൽ ആദ്യത്തെ ഒരു മറ്റേ ലൈറ്റ് ഡെക്കറേഷൻസ് ഒക്കെ ആ ഒരു ബാൽക്കണിയിൽ ഇട്ടേക്കുന്ന കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ എന്താണേലും നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്. ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഫുൾ ഫെസ്റ്റിവൽ മൂഡിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ടൈംസ് സ്ക്വയറിൽ അവിടെ അവർ നടത്തുന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ഇന്ത്യൻ സെലിബ്രിറ്റീസ് വന്ന് ഗാന്ധി നൈറ്റ്സ് ഒക്കെ നടത്തുന്ന ഒരു ഇവൻസും ഒക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടായിരുന്നു. ഇനി വരും പോകുന്ന ആഴ്ചകളിലൊക്കെ തന്നെ നമ്മുടെ അവിടെ സബീൽ പാർക്കിലൊക്കെ ഒരുപാട് ഇവൻസ് നടക്കുന്നുണ്ട് കേട്ടോ, ആംഫി തിയേറ്ററിൽ. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഇവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി എൻജോയ് ചെയ്യാന്നേ. വീക്കെൻഡ് അല്ലേ, നമ്മൾ ജസ്റ്റ് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിനെ കഴിയുന്നതല്ലേ നമ്മൾ പോയി ഇങ്ങനെ എൻജോയ് ചെയ്ത്. നമ്മൾ തിങ്കളാഴ്ച അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓഫീസിലേക്ക് വരുന്നിരിക്കും, ആഹാ എത്ര മനോഹരമായ മെമ്മറീസ് എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഒന്ന് ഓർക്കാമല്ലോ. അങ്ങനെ എന്താണേലും സമങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ, ചർച്ച ചെയ്താൽ മതി.
0: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number 1 NGCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റോഡുകൾ നല്ല രീതിയിൽ ശാന്തമായിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൻ്റെ ആ സ്ലോ മൂവിങ് ട്രാഫിക് ഇച്ചിരൊക്കെ കുറയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതേത് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ കാശ്മീർ ഏരിയയിൽ നിന്നൊക്കെ തന്നെ വരുന്ന ആ റോഡുകളൊക്കെ തന്നെ നല്ല ഫ്രീ ആണ്. ഷാർജയിൽ എത്തുമ്പോൾ മാത്രം ഒരു കൺജഷൻ. ദുബായ് റോഡ് കംപ്ലീറ്റ്ലി, ഷെയ്ഖ് സയ്യിദ് റോഡും അൽകെയിൽ റോഡും അലൈൻ റോഡും എമിറേറ്റ്സ് റോഡും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും എല്ലാം ദുബായ് തൊട്ടങ്ങോട്ട് ഫുൾ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220. ഇന്നും എനിക്ക് ഒറ്റ ട്രാഫിക് സിറ്റുവേഷൻ്റെ റിപ്പോർട്ട് പോലും കിട്ടാത്തൊരു ദിവസമായിരുന്നു. എന്തായാലും ഹാപ്പി ഫോർ ദാറ്റ്. എന്തായാലും നിങ്ങൾക്ക് നല്ലതായിട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല പാട്ടൊക്കെ കേട്ട് ഇന്ന് ഞാൻ നിങ്ങളെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. Number 1 NGCC. TNC apply.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2.
4: ജയിലർ
3: സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: നമ്മള് ജയിലറിന്റെ റിലീസ് ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നിങ്ങൾ ടിക്കറ്റ് എടുത്തവര്? ആക്ച്വലി ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് കാമിയോ അത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. കാരണം ഈ ആദ്യത്തെ ജയിലറിനകത്ത് ലാലേട്ടനെ പ്ലേസ് ചെയ്തേക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അത് എനിക്ക് ലാലേട്ടൻ വരുന്ന സമയത്ത് ആ ബി ജി എമ്മും അതിനെക്കാട്ടി ഉപരിന്ന് മറ്റേ ആ ബി ജി എം ഇട്ട് ആ സാരം അത് കേട്ട് വയ്ക്കും, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഈ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ചിലപ്പം അങ്ങോട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കും, എന്തോ ഒരു രസമാണെന്നറിയോ അത് കാണാൻ. എന്തായാലും മലയാള സിനിമയിൽ തന്നെ അല്ലെ കാമിയോയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് ലാലേട്ടൻ ഒരു രക്ഷയില്ലാതെ വന്ന് അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് തകർത്തടിച്ചിട്ട് അങ്ങോട്ട് പോയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്രയും മനോഹരമായിട്ടാണ് ലാലേട്ടൻ ചെയ്തത്. എനിക്കൊന്നും നമ്മുടെ ശിവരാജ് കുമാറും ആക്ച്വലി ഒട്ടും മോശമല്ലായിരുന്നു. ആ ശിവരാജ് കുമാറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ആള് വന്നങ്ങോട്ട് ഇരുന്ന് ഒരു നോട്ടം നോക്കുന്നുണ്ട്, ഉയ്യോ അത് മതി അതിൻ്റെ. പക്ഷേ എനിക്കെന്തോ നമ്മുടെ സ്വന്തം ലാലേട്ടനായതുകൊണ്ടായിരിക്കാം ലാലേട്ടനെ എനിക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഇഷ്ടമായിട്ട് തോന്നി. പക്ഷേ വേറൊരു എനിക്ക് പരാതിയുണ്ട്, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ പടം ഇച്ചിരി ചെറുതാണ്, നമ്മുടെ ഒരു നോട്ടം നോക്കുന്നുണ്ട്, ഉയ്യോ അത് മതി അതിൻ്റെ. പക്ഷേ എനിക്കെന്തോ നമ്മുടെ സ്വന്തം ലാലേട്ടനായതുകൊണ്ടായിരിക്കാം ലാലേട്ടനെ എനിക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഇഷ്ടമായിട്ട് തോന്നി. പക്ഷേ വേറൊരു എനിക്ക് പരാതിയുണ്ട്.

0: വെയിറ്റിംഗ് FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതാണ് ഇപ്പോൾ എല്ലാവരുടെയും ടാഗ് ലൈൻ. ഈ ഫുൾ ഫോം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ രണ്ടുപേരുടെ അടുത്ത് നോക്കി, ഐ മീൻ ഗൂഗിളിൽ നോക്കി രണ്ട് പേജ്, അന്നേരമാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആന്ന് മനസ്സിലായത്. ഒരുപാട് പേര് അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും കത്തിക്കും ഈ ആഴ്ച ജയിലർ, ഒരു രക്ഷയില്ലാതെ കത്തിക്കാൻ പോകുന്നൊരു സിനിമയാണ്. ലെറ്റ്സ് സീ, നമുക്ക് കണ്ടു തന്നെ അറിയാം. എനിക്ക് ഏതായാലും അതിന് മുന്നേ ഒന്നോടൊന്നത് മറ്റേ ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുമല്ലോ. എന്താണേലും ആരെല്ലാം ടിക്കറ്റ് ഒക്കെ എടുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഗസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ക്യാമറ റോൾ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാമെന്നാണ് കേട്ടോ. ലെറ്റ്സ് സീ. ഇവിടെ പക്ഷേ ഇന്ത്യൻ സിനിമയിലെ തന്നെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾ വരാൻ പോകുന്ന ഒരു സിനിമയാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, നോക്കി കണ്ടു തന്നെ അറിയാം എന്താണ് എങ്ങനെയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ സൂപ്ര, നമ്മുടെ രജനീകാന്ത് സൂപ്ര.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കെതിരെ വിജിലൻസ് കേസ്, ഒന്നാം പ്രതി. പോലീസ് അതിക്രമം നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർ ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രിയെ നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. രണ്ട് FIR-കളാണ് പിണറായിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ഇഡിയുടെ റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. വിജിലൻസ് കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഉച്ചതിരിഞ്ഞ അപ്പീൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അക്രമത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി. വിഷയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരാണ്. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം സഭയിൽ. വാച്ച് ആൻഡ് വോട്ട് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ. പോലീസിന് ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് V.ജോയ് MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമം നിയമസഭയിൽ മറുപടി പറയുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI-ക്കാർ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പദ്ധതി സമഗ്രമായി പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പദ്ധതി തുടർന്നോ വേണ്ടയോ എന്ന് സർക്കാർ ആലോചിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് പ്രഖ്യാപിച്ചത്. അത് പരിശോധിച്ചു മാത്രമേ നടപ്പാക്കാനാകൂ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. 16th നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അല്പസമയത്തിനകം പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി V.D. സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമെന്നാണ് അറിയുന്നത്. കേരള ആസൂത്രണ ബോർഡ് പരീക്ഷാ വിവാദത്തിൽ PSC പുതുക്കിയ റാങ്ക് പട്ടിക അനുസരിച്ച് ഒന്നാം റാങ്ക് നേടിയ ശ്യാംകൃഷ്ണന് നിയമന ശുപാർശ അയക്കും. പഴയ ഒന്നാം റാങ്കുകാരൻ അരുൺ പ്രതാപിനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സർക്കാരിന് കത്ത് നൽകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള പ്രതിഷേധം ഡൽഹിയിൽ. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി ചലോ മാർച്ച് ഇന്ന്. കൊണാട്ട് പ്ലേസിൽ നിന്ന് സുപ്രീംകോടതിയിലേക്കാണ് മാർച്ച്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, MA ബേബി എന്നിവർ പങ്കെടുക്കും. പ്രതിപക്ഷത്തിന്റെ നിവേദനം സ്വീകരിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിക്കുന്ന കേസായതിനാൽ നിവേദനം സ്വീകരിക്കാൻ കഴിയില്ല. സുപ്രീംകോടതിയെ പ്രതിഷേധങ്ങളിലേക്ക് വലിച്ചിടരുതെന്ന് ചീഫ് ജസ്റ്റിസ്. ഭരണപരമായ പരിഹാരമാണ് വിഷയത്തിൽ വേണ്ടത്. സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. അമിത വേഗത്തിലാണ് താൻ കാർ ഓടിച്ചിരുന്നതെന്ന് പ്രതി സുഹൈൽ സജീവ്. വാഹനം ഓടിക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്നുവെന്നും എയർപോർട്ട് റോഡിലൂടെ 120 കിലോമീറ്റർ വേഗത്തിലാണ് വാഹനം ഓടിച്ചതെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു. സൗദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച സൗദി. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തൈസിലും സൗദിയുടെ വ്യോമാക്രമണം. സൗദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച UAE. സൗദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ 2 ഇന്ത്യൻ നാവികരെ കാണാതായി. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 9 പേരെ രക്ഷപ്പെടുത്തി. UAE മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 14th വരെ മഴ പ്രവചനം. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Dhanwa Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Studio clock-il ippol samayam 10 mani kazhinju 5 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 51%.
5: Weather update
4: was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആലോചിക്കുക, നമ്മൾ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് മറ്റൊരു ട്രാൻസ്പോർട്ടേഷൻ ബസ്സൊന്നുമല്ല, അതിലല്ലാതെ ഇപ്പം നമുക്ക് ഇപ്പം ADCBയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട്, എക്സാമ്പിൾ ഞാൻ പറയാം, മങ്കൂൾ ADCBയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് വില്ലാസുണ്ട്. ആ മങ്കൂൾ പാർക്കിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പെട്ടെന്നൊന്ന് പോയി വരാവുന്ന ബസ്സൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് എന്ത് ചെയ്യും? അതിന് ഇപ്പം RTA കൊണ്ടുവന്നേക്കുന്ന ഏറ്റവും പുതിയ സംഭവമാണ് ദ പോഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഈ പോഡ് സിസ്റ്റം, ഡ്രൈവർലെസ് പോഡ് സിസ്റ്റം ആണ് ആക്ച്വലി. നമുക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. AI-powered ആയിട്ടുള്ള ഒരു ഡ്രൈവർലെസ് പോഡ് സിസ്റ്റം ആണ്. ഇത്രയും നല്ലൊരു സ്മോൾ ഒരു പോഡ് അതിനകത്ത് കയറി ഇരിക്കുക, വീട്ടിൽ കൊണ്ടുവിടും, അത്രയേ ഉള്ളൂ. അതല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഒന്ന് ആലോചിക്കും, ഈ രാജിയെ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എത്ര ഡൈമെൻഷനിൽ, ഇപ്പോൾ എത്ര ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഈ RTAക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട്. ഓരോ ബസ്, ട്രെയിന്, മെട്രോ, പുതിയ ഇന്നോവേഷൻ, പിന്നെ ചെയ്തതിൻ്റെ പുതിയ അപ്ഗ്രേഡ്, എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ അല്ലേ അവർക്ക് അവാർഡൊക്കെ കിട്ടണേ. അപ്പോൾ ഇതിപ്പോൾ പറയണേ, നമ്മുടെ നാഷണൽ പെയിൻ മെട്രോ സ്റ്റേഷനിലെ അവിടെ നിന്ന് ബ്ലൂ വാട്ടേഴ്സിലേക്ക്, അതായത് ജുമേറ റീജിയനിലാണ്, 2.8 കിലോമീറ്റേഴ്സാണ് അപ്പോൾ ആദ്യത്തെ കണക്റ്റിംഗ് റൂട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ജുമേറ വില്ലേജ് സർക്കിളും അതുപോലെ തന്നെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയും ബിസിനസ് ബേയും മുഹമ്മദ് ബിൻ റാഷിദ് സിറ്റിയും, ഇത്ര ഇടത്തായിരിക്കും ഈ പോഡ് സിസ്റ്റങ്ങൾ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പോഡ് സിസ്റ്റങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള ഗുണം ഇത് തന്നെയാണ്, അതായത് ഏറ്റവും മെച്ചമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പ്രത്യേകിച്ച് പ്രൈവറ്റ് ടാക്സിനെയോ അല്ലെങ്കിൽ എന്താ പറയുക, കാസിനെ ഒന്നും റിലേ ചെയ്യാതെ നമ്മുടെ റോഡിൽ ടാക്സിയും കാറുകളൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയും നല്ല രീതിയിൽ തന്നെ ട്രാഫിക് കുറയും, പൊല്യൂഷൻ കുറയും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നേരെ മെട്രോയിൽ വന്നിറങ്ങാം എന്നാലോചിച്ച് നോക്കി, എത്തിഹാദ് റെയിൽ വന്നിറങ്ങുന്നു, അവിടുന്ന് മെട്രോ കയറുന്നു, വേണ്ട സ്ഥലത്ത് പോകുന്നു, അവിടുന്ന് ബോർഡ് എടുക്കുന്നു, വീട്ടിൽ പോകുന്നു. സിമ്പിൾ, സോ സിമ്പിൾ. അപ്പോൾ ആ സംവിധാനമാണിപ്പം ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഒന്ന് കഴിഞ്ഞ ദിവസം October 11 ഈ ട്രയൽ ബ്ലൂ വാട്ടേഴ്സിൽ നടന്നിരുന്നു. ആരെങ്കിലും കണ്ടിരുന്നോ ഗ്ലൈഡ് വേസ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ, ഗ്ലൈഡ് വേസ് ഓട്ടോമേറ്റഡ് ട്രാൻസിറ്റ് സിസ്റ്റം, ചെറിയ പോട്. പിന്നെ ആരിലും അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു, ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നതാണ് ഈ പറയുന്ന കുഞ്ചൻ പോടികൾ നമ്മുടെ റോഡിക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ബസ് യാത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം ഞങ്ങളുടെ നാട്ടിൽ നന്ദാവനം ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ബസ്സിൽ കയറി, എൻ്റെ അമ്മ വീടായ ഹരിപ്പാട്ടേക്ക് ഞങ്ങൾ പോകാനായിട്ട് ഞാൻ ബസ്സിൽ കയറുന്നതെന്ന് എനിക്കൊന്ന്, എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ ബ്രദറുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കയറിയിരുന്ന് അപ്പോൾ ഭയങ്കര കൗതുകം, ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇനി ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമോ, അതോ ഞാൻ തന്നെ പോവോ, റോഡ് എങ്ങോട്ട് പോകുന്നേ, ഇതൊക്കെ എൻ്റെ മനസ്സിലെ ആ കുഞ്ഞൻ ഓർമ്മകളാണ്. അപ്പോൾ അതുപോലെ ഈ ഓരോ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ. എത്തിഹാദ് യാത്ര, എത്തിഹാദ് റെയിൽ, ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ ആയിരുന്നു ആ എത്തിഹാദ് റെയിലിനകത്ത് കയറി. മെട്രോ യാത്ര, ഈ ഓരോ രാജ്യത്ത് ചെല്ലുന്ന അതിൻ്റെ ഇനീഷ്യൽ ഫസ്റ്റ് ആ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര കൗതുകമാണ്. എന്തായാലും നമ്മുടെ പോഡിൽ വരുന്ന സമയത്തും ആദ്യത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.

0: ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: നമ്മുടെ വോട്ടർഫ്രണ്ട്മാർക്കില്ല ഇപ്പോൾ മക്ഡൊണാൾഡ്സിനും മീൻ സ്റ്റാളിൻ്റെ, അതായത് ഫിഷ് സ്റ്റാളിൻ്റെ ഇടയിൽ ഒരു സ്റ്റാളുണ്ട്. ഇന്ന് ആലോചിക്കുക, എത്ര കൗതുകരമായിട്ടുള്ളൊരു കാഴ്ച. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്താണ് ഇവരിവിടെ ചെയ്യണത്? ആക്ച്വലി എല്ലാ അവിടെ ഇപ്പോൾ 553, 554 എന്നൊക്കെ പറഞ്ഞ സ്റ്റാൾ നമ്പർ ഉണ്ടല്ലോ, അതിലൊരു സ്റ്റാള് മക്ഡൊണാൾഡ്സിൻ്റെ, മക്ഡൊണാൾഡ്സിലെ ഡ്രസ്സൊക്കെ ചെയ്ത് അവരുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ അവിടെ കുറേ ഐസ് ഉണ്ട്, ഐസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മീൻ വെക്കുന്ന ഐസ് പോലെ അതിൻ്റെ മേലെയാണ് ഈ മക്ഡൊണാൾഡ്സിൻ്റെ ബോക്സ് വെച്ചിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമില്ല കേട്ടോ, അവരുടെ ഒരു സീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഗംഭീര കോൺസെപ്റ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ വോട്ടർഫ്രണ്ട് മാർക്കറ്റിൽ ചെല്ലുകയാണെങ്കിൽ ഇപ്പം ഒരു 6 മാസമായി കാണും ആ വോട്ടർഫ്രണ്ട് മാർക്കറ്റ് എന്ന് എഴുതിയതിൻ്റെ ആ ഒരു സിമ്പിൾ. അകത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അവിടെ ഒരു ക്രാബുണ്ട്. ആ ക്രാബ് ഇങ്ങനെ അതിൻ്റെ രണ്ട് കൈയുടെ നടുക്ക് ഇപ്പം മക്ഡൊണാൾഡ്സിൻ്റെ എം ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടുന്ന് 12 October ഇന്ന് തൊട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. ഈ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വോട്ടർഫ്രണ്ട് മാർക്കറ്റിലോ അല്ലെങ്കിൽ യു എയിലുള്ള മക്ഡൊണാൾഡ്സിന് മാത്രമാണ് ഈ ഒരു ഓഫറുള്ളത്. അത് ലിമിറ്റഡ് ടൈം ഓഫറാണുള്ളത്. അപ്പം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷ്രിമ്പ് ബർഗറോ അല്ലെങ്കിൽ ഷ്രിമ്പ് നഗറ്റ്സോ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ, അത് നല്ല സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരിക്കാം. അപ്പോൾ എന്താണേലും നമുക്ക് എന്താ പറയുന്നത്, വോട്ടർഫ്രണ്ട് മാർക്കറ്റിൽ അവർ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഇത്രയധികം വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. ഇനി നിങ്ങൾക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷനിൽ ഇത് അവൈലബിൾ ആണ്. എന്തായാലും ഒറ്റ കാര്യം, യു എയിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും തന്നെ ഇത് കിട്ടുന്നതല്ല. അപ്പോൾ വാട്ടർഫ്രണ്ട് മാർക്കറ്റിൽ ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ കാണാം, രസമാണ്. നമ്മുടെ എന്താ പറയുന്നത്, വൺ ഓഫ് ദ ബിസിയസ്റ്റ് മാർക്കറ്റാണ് യു എയിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ദേർ ആ വാട്ടർഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫിഷിൻ്റെ കൂടെ നമുക്കിപ്പോൾ മക്ഡൊണാൾഡ്സ് ബർഗേഴ്സും ഒക്കെ തന്നെ ഒരു സ്റ്റോള് കാണാം. അവിടെ എന്തോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഓഫറും കാര്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ അവധിയാണ്, ഹോളിഡേ ആണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. എന്താണേലും ചുമ്മാ പോന്നേ, അവരെയും കൂടെ കൊണ്ട്. പണ്ട് എൻ്റെ അപ്പനെ മീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും കൊണ്ടുവരുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് മീൻ മേടിക്കേണ്ടത്, ഏതൊക്കെയാണ് നല്ല മീൻ, ഏതൊക്കെയാണ് പച്ചമീൻ, ഈ ചെകളയുടെ കളർ എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ നമുക്ക് ആ നമ്മളെ പഠിപ്പിക്കുന്നതല്ല, നമ്മളെ കൂടെ നിർത്തുന്നതാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു നോളജ് ഉണ്ട്. ഇന്ന് നമ്മൾ മീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നോക്കുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവരെ നിങ്ങൾ കൊണ്ടുപോകുക, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും. നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോഴും വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് നിങ്ങൾ മോളിൽ പോകുന്ന സമയത്തും ഒക്കെ ഇവരെ കൊണ്ട്, ഇവരും പഠിക്കേണ്ട പല കാര്യങ്ങൾ, ഇത് അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആവും. എന്തായാലും ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരുപാട് ദിവസമൊന്നും കാണില്ല, ലിമിറ്റഡ് ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോൾ അവരെ കൂടെ കൂട്ടുക.

0: You're listening to Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക് എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വന്നേക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഷേഖ് മുഹമ്മദ് ബിൻസാർ റോഡും അല്ലിത്തേറ്റ് ഓൾ റോഡും ഒന്നും തന്നെ എങ്ങും ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പം ആകെ നമ്മുടെ ഷാർജയിൽ മാത്രം ഒരു സ്ലോ മൂവിങ് സിറ്റുവേഷൻ മാത്രം, അത് വലിയ കാര്യമുള്ളതല്ല. ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതങ്ങ് മാറും. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തിങ്കളാഴ്ച ആയിട്ട് കൂടെ നല്ല രീതിയിലുള്ള ആശ്വാസമായിരുന്നു ട്രാഫിക്കിനെ സംബന്ധിച്ച് റോഡുകളിൽ കാണപ്പെടുന്നത്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. നമ്പർ 1 NGCC TNC apply.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
3: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സന്നിവേയൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: Distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: Chatam Google ay rok.
7: Iba maraka Google lunda.
8: You are listening to Home 92.2 FM. Home is a feeling.
9: Ningal kekunada Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തു നിന്ന് എന്റെ സൗണ്ട് ഒരുപാട് ഇച്ചിരിച്ചിട്ട് പതറുന്നുണ്ടല്ലേ, രാവിലെ തൊട്ടേ നിങ്ങൾ കേൾക്കുന്നവര്, ഒരു ചെറിയൊരു പനി അടിച്ചതാണ്. ആ പനി പോയി, പക്ഷെ എന്റെ ആ ശബ്ദം ഇപ്പം തിരിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം ത്രോട്ടിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ഞാൻ രാവിലെ എല്ലായിടത്തും പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്ത് പറ്റി അക്ഷയുടെ സൗണ്ടിനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, തങ്കപ്പരല്ലടാ പൊന്നപ്പരാ എന്ന് ആരും കേക്ക് പിടിച്ചതല്ല, ഇതാണ് സംഭവം. അപ്പോൾ എന്താണേലും റെസ്റ്റ് എടുത്ത് ഞാൻ ഇന്ന് 3 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു. എൻ്റെ പതിവില്ലാത്ത, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇച്ചിരി തണുത്തവെള്ളമൊക്കെ കുടിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ചൂടുവെള്ളം ഓക്കെ വെള്ളപ്പോഴും, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയോടെ സൽമാൻ ഖാൻ്റെ വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതായത് സൽമാൻ ഖാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതിനകത്ത് നമുക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. ഈ സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അദ്ദേഹം തുടങ്ങി ആ നിമിഷം തന്നെ 14,000 പേരാണ് സബ്സ്ക്രൈബേഴ്സായിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്വന്തമാക്കിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ആക്ടിങ് പഠിക്കുക നിങ്ങൾക്ക് എന്ത് വിധ, അത് അദ്ദേഹം പറയുന്നത് ചുമ്മാ BTS ഇട്ടിട്ടുള്ള പുറം കാഴ്ചകളല്ല. അതായത് സിനിമ അഭിനയത്തിൻ്റെ A to Z വരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും എന്നുള്ളൊരു കഥം ഒന്നും നോക്കാതെ എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്ക് ബീങ് ദ സൽമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ട്, ബീങ് ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ബീങ് ദ സൽമാൻ ഖാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ നോക്കട്ടെ ഒരു മിനിറ്റ് എത്ര ആയി അദ്ദേഹത്തിൻ്റെ ഫോളോവർ.

ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് നോക്കാം. ബീയിങ് ദ സൽമാൻ ഖാൻ, ഓ അപ്പോൾ ആദ്യം തന്നെ വരുന്നുണ്ട് കേട്ടോ. ഓ എസ് കെ എഫ് അതാണോ ബീയിങ് സൽമാൻ ഖാൻ ഒഫീഷ്യൽ. ഓ 20,000 സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. സൽമാൻ ഖാൻ ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് അതിന് 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പം നോക്കുന്ന സമയത്ത് നോക്കട്ടെ ഇദ്ദേഹം വീഡിയോ. ഓ 5 മിനിറ്റ് മുന്നേ ത്രോൺക ചംകത്തേൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴോട്ട് 21 മണിക്കൂർ. ഓ ശരി, ഇത് കാര്യമായിട്ട് കേട്ടോ. സൽമാൻ സർ കി ക്ലാസ് ബോഡി പാർട്സ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംഭവം സൂപ്പറാ, കാരണം ആദ്യത്തെ വീഡിയോ തന്നെ 34,000 വ്യൂസോ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കൗണ്ട് ഡൗൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം സൂപ്പറാണ് കേട്ടോ. ബീയിങ് സൽമാൻ ഖാൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെന്നാണ്. ഇപ്പോൾ എന്തുവാ അൺഒഫീഷ്യൽ അക്കൗണ്ട് ഓൺലി ഫോർ ഫാൻ പേജ് ലിറ്റിൽ മിസ്റ്റേക്ക് ടേക്ക് 14 ഡേയ്സ് ടു റിസോൾവ്. എന്തൊക്കെയാണ് നീ പറയുന്നത്? എന്താണേലും അദ്ദേഹത്തിൻ്റെ പേജ് അതിനകത്തുണ്ട്. നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ആക്ടിങ് വർക്ക്ഷോപ്പിൻ്റേതായിട്ടുള്ള പേജും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെയാണ് ഇങ്ങനൊരു വാർത്തയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അഭിനയം പഠിക്കാനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് വല്ല ഫേക്കാണോ അടിച്ചിറക്കിയേക്കുന്നത്? എന്തായാലും അല്ല കേട്ടോ, നമ്മുടെ പത്രങ്ങളിലൊക്കെ തന്നെ വന്നേക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെയാണ് നമ്മളൊക്കെ തന്നെ അറിഞ്ഞത്. അപ്പോൾ എന്താണ് ലെറ്റ്സ് സീ, ഇനി എന്താണ് അദ്ദേഹം അഭിനയത്തിനെ പറ്റി നമുക്കൊക്കെ പഠിപ്പിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ജസ്റ്റ് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് ഒന്ന് നോക്കിയാൽ അദ്ദേഹം എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയണമല്ലോ. You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: നിയമസഭയിൽ ബഹളം, പ്രതിപക്ഷമിറങ്ങിപ്പോയി. കേന്ദ്രം ഗ്യാനേഷ് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കും. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. ഇന്ന് സുപ്രീംകോടതി മാർച്ച് നടത്തും. ഹർജി ഫയൽ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഹർജി ഫയൽ ചെയ്യാൻ കോടതിയെ സമീപിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെ അഴിഞ്ഞാട്ടമാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. അടൂർ നൈറ്റ് മാർച്ചിൽ ആരാണ് അകത്തു കയറി ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയായിരുന്നു പിണറായി വിജയന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം സഭയിൽ. വാച്ച് ആൻഡ് വോട്ട് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് വി ജോയ് MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFIക്കാർ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് മന്ത്രി. വി ജോയ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പദ്ധതി സമഗ്രമായി പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതി തുടരണോ വേണ്ടയോ എന്ന സർക്കാർ ആലോചനയിൽ. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് പ്രഖ്യാപിച്ചത്. പരിശോധിച്ച് മാത്രമേ നടപ്പാക്കാനാകൂ എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. LDF സർക്കാർ കൊണ്ടുവന്ന സ്വകാര്യ സർവകലാശാല ബിൽ അനന്തമായി നീളുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RO GM John. നിലവിലുള്ള അനിശ്ചിതത്വം പരിഹരിക്കുകയാണ് ലക്ഷ്യം. സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും കേരളത്തിൽ സാധ്യമാകണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും മന്ത്രി. SIR അട്ടിമറിയെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ രാജിവെക്കണം എന്ന ആവശ്യവുമായി BJPയുടെ നിയമസഭാ മാർച്ച്. വിജിലൻസ് കേസിൽ പ്രതിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യം. മാർച്ച് പോലീസ് തടഞ്ഞു. CMR ലെക്സാലോജ കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. CMR ലെക്സാലോജിക്ക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പിണറായി വിജയനടക്കമുള്ളവർ ഹൈക്കോടതിയിൽ. വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. അപ്പീൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് പരിഗണിക്കും. സിംഗിൾ ബെഞ്ചിന് മുന്നിലുണ്ടായിരുന്ന ഹർജിയിൽ കക്ഷിയല്ലാത്തതിനാലാണ് പിണറായി അടക്കമുള്ളവർ അപ്പീൽ സമർപ്പിക്കാൻ അനുമതി തേടിയത്. കേസിൽ തനിക്ക് വാദമുന്നയിക്കാൻ അവസരം നൽകാതെയാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞതെന്നും ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും പിണറായി അപ്പീലിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ മുൻപ് തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീംകോടതിയും പരിശോധിച്ച് തള്ളിക്കളഞ്ഞതാണെന്നും അപ്പീലിൽ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള പ്രതിഷേധം ഡൽഹിയിൽ തുടരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി ചലോ മാർച്ച് ഇന്ന്. കൊണാട്ട് പ്ലേസിൽ നിന്ന് സുപ്രീംകോടതിയിലേക്ക് മാർച്ച്. രാഹുലിന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, MA ബേബി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കും. പ്രതിപക്ഷത്തിന്റെ നിവേദനം സ്വീകരിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിക്കുന്ന കേസായതിനാൽ നിവേദനം സ്വീകരിക്കാൻ കഴിയില്ല. സുപ്രീംകോടതിയെ പ്രതിഷേധങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ്. ഭരണപരമായ പരിഹാരമാണ് വിഷയത്തിൽ വേണ്ടത്. സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അനുമതി നിഷേധിച്ചിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം ഘടിപ്പിച്ച ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. കൊണാട്ട് പ്ലേസ് കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധം. നെടുമ്പാശ്ശേരിയിൽ മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. അപകട സമയത്ത് കാറിലൊപ്പം ഉണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അമിത വേഗത്തിലാണ് താൻ കാറോടിച്ചിരുന്നതെന്ന് പ്രതി സുഹൈൽ സജീവ്. വാഹനം ഓടിക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്നുവെന്നും എയർപോർട്ട് റോഡിലൂടെ അനുവദിച്ചതിലും അധികം വേഗതയിലാണ് വാഹനം ഓടിച്ചതെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂദികളുടെ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂദികൾക്കെതിരെ തിരിച്ചടിച്ച് സൌദി അറേബ്യ. ഹൂദി നിയന്ത്രണത്തിലുള്ള സനായിലും തായസിലും സൌദിയുടെ വ്യോമാക്രമണം. ഹൂദികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച യുഎഇ, സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അടുത്ത വാർത്ത 12 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
5: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
4: Weather update. Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: of the hour.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: ஒரு ஆபீஸ்ல மின்ன எங்க கூட ஒரு ஜனம் இல்ல. எங்க கூட யாரு?
4: இங்கே கரையில இருந்தா அண்ணன் பிரச்சனை உண்டா? லைசன்ஸ் உண்டாயிட்டு கார் இல்லாததல்லே. அல்மராய கார் அண்ட் பஸ் ரெண்டல்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டா. யுவையிலே யாத்திரകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
3: 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is the feeling.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: காத்திருப்புகள்க்கு விராமம் இட்டுக்கொண்டு டைகர் முத்துவேல் பாண்டியனாய் சூப்பர் ஸ்டார் ரஜினிகாந்த் மீண்டும் எத்தும்
4: என்ன கொண்டுனாலும் நிம்மதி இருக்க முடியாது.
3: தியேட்டர்கள் பூரப்பரம்பாக்கா சன் பிக்சர்ஸின் பேனரில் கலாநிதிமாரி நிர்மிச்சு நெல்சன் சம்விதானம் செய்யும் ஏற்றம் புதிய சித்திரம் ஜெயிலர் 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ട ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
6: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
6: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
9: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിനെ മാറ്റണം, പ്രമേയം പാസാക്കി നിയമസഭ. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട സി ജെ പിയുടെ പ്രക്ഷോഭം ആരംഭിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും എസ് ഐ ആറിലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം പാസാക്കിയത്. പ്രമേയത്തെ എതിർത്ത് ബി ജെ പി നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഹർജി നൽകുമെന്ന് രാഹുൽ. 5 ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ പോരാട്ടം തുടരും. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, ഗ്യാനേഷ് കുമാർ, അജിത് ഡോവൽ എന്നിവരാണ് ഈ 5 പേർ. ഇത് ഒരു ദിവസത്തെ യുദ്ധമല്ല. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാകില്ലെന്നും എത്ര വർഷം വേണമെങ്കിലും പോരാടുമെന്നും രാഹുൽ ഗാന്ധി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് തുടക്കമായി. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്ന് പിണറായി വിജയൻ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. അടൂർ നൈറ്റ് മാർച്ചിൽ ആരാണ് അകത്തു കയറി ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം സഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെ എന്ന് സ്പീക്കർ. പോലീസിനെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് വി ജോയ് MLA. പോലീസ് അതിക്രമം നിയമസഭയിൽ മറുപടി നൽകി ആഭ്യന്തരമന്ത്രി. പോലീസിന് നേരെ SFIക്കാർ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. വി ജോയ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു. പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. കേരളത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി സമഗ്രമായി പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി. പദ്ധതി തുടരണോ വേണ്ടയോ എന്ന് സർക്കാർ ആലോചിക്കുകയാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. LDF സർക്കാർ കൊണ്ടുവന്ന സ്വകാര്യ സർവകലാശാല ബിൽ അനന്തമായി നീളുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. നിലവിലുള്ള അനിശ്ചിതത്വം പരിഹരിക്കുകയാണ് ലക്ഷ്യം. സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും കേരളത്തിൽ സാധ്യമാകണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും മന്ത്രി. SIR അട്ടിമറിയെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി BJP നിയമസഭ മാർച്ച് നടത്തി. വിജിലൻസ് കേസിൽ പ്രതിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യം മാർച്ച് പോലീസ് തടഞ്ഞു. CMR അലക്സാലോജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണ തൈക്കണ്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. CMR അലക്സാലോജിക്ക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ. വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. ഉച്ചതിരിഞ്ഞത് പരിഗണിക്കും. സിംഗിൾ ബെഞ്ചിന് മുന്നിലുണ്ടായിരുന്ന ഹർജിയിൽ കക്ഷിയല്ലാത്തതിനാലാണ് പിണറായി വിജയൻ അടക്കമുള്ളവർ അപ്പീൽ സമർപ്പിക്കാൻ അനുമതി തേടിയത്. KPCC ജനറൽ സെക്രട്ടറി BMR ഷഫീറിന്റെ ഭാര്യ RS ഷാനി രാജിവെച്ചു. സിമാറ്റിലെ ബന്ധു നിയമന വിവാദത്തെ തുടർന്നാണ് രാജി. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ്. 2 കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകട സമയത്ത് കാറിൽ ഒപ്പമുണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അമിത വേഗത്തിലാണ് താൻ കാർ ഓടിച്ചിരുന്നതെന്ന് 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിലെ പ്രതി സുഹൈൽ സജീവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച സൌദി. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തൈസിലും സൌദി വ്യോമാക്രമണം നടത്തി. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച യുഎഇ. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ എംടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. യുഎഇയിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 14 തീയതി വരെ മഴ പ്രവചനം. തെക്കു കിഴക്കൻ മേഖലകളിൽ സാമാന്യം കനത്ത മഴ പെയ്യുമെന്നാണ് റിപ്പോർട്ട്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. Station clock ile pol samayam 12 mani kaiyna 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Mid-Morning with Nitya.
2: ഹലോ, നമസ്കാരം എല്ലാവർക്കും. മിഡ് മോർണിംഗ്. ഞാൻ ഓടി വന്നിട്ട് കഴിഞ്ഞ മണിക്കൂർ എനിക്ക് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഓടി വരുമായിരുന്നു. ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് വാട്സപ്പിലേക്ക് നോക്കി. ആരെങ്കിലും എന്നെ അന്വേഷിച്ചോ? ആരന്വേഷിക്കാൻ? ആർക്കും ഇവിടെ ഇതൊക്കെ അന്വേഷിക്കാൻ നേരം? കുഴപ്പമില്ല, ഞാൻ നിങ്ങളെല്ലാവരും അന്വേഷിച്ചിരുന്നു. ഞാൻ നമ്മുടെ മിനി പത്മ ആൻഡ് ഷീബ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് ഓടിപ്പോയൊരു വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്. എനിവേ, ആരും അന്വേഷിച്ചില്ലെങ്കിലും നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു തിങ്കളാഴ്ചയുടെ രണ്ടാം മണിക്കൂറിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ തിങ്കളാഴ്ചയുടെ ആ പുതിയ വീക്കിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വയ്ക്കുമ്പോൾ സിനിമാ ലോകത്ത് നിന്നുള്ള ഏറ്റവും പുതിയതും ആവേശം നിറയ്ക്കുന്നതുമായിട്ടുള്ള ചില വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ജയിലർ 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വീക്കെൻഡിൽ എല്ലാവരും ഒരുമിച്ച് ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ചിരുന്ന് ആ മൂവി കാണാൻ പോവാണ്. ജയിലർ 2 കാണാനുള്ളതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ പറയാനുള്ള കാര്യം, ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജയിലർ 2നെ കുറിച്ച് തന്നെയാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായിട്ട് എത്തുന്ന ഈ മൂവി ഒക്ടോബർ 15 തിയേറ്ററുകളിൽ റിലീസിനായിട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ നെൽസൺ ദിലീപ് കുമാറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ മൂവിയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഇതിനോടൊപ്പം തന്നെ വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. കേരളത്തിൽ മാത്രം 800+ തിയേറ്ററുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ സിനിമയിൽ വീണ്ടും എത്തുന്നു, മാത്യു എന്ന ഐക്കണിക് മാസ് കഥാപാത്രമായിട്ട്. അപ്പോൾ ആദ്യ ഭാഗമായിട്ടുള്ള ജയിലറിൽ വളരെ ഒരു ചെറിയ സ്ക്രീനിൽ മാത്രമല്ലേ ലാലേട്ടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. ആ ഒരു ചെറിയ സ്ക്രീനാണെങ്കിലും ആ സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഓളം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാം സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് മൂവി കാണാനായിട്ട്. ഓക്കെ, എന്തായാലും രണ്ടാം ഭാഗത്തിലെ ലാലേട്ടൻ്റെ ആ ഒരു കഥാപാത്രത്തിന് ആദ്യത്തേതിനേക്കാൾ വളരെ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിൽ വെറും 2 സെക്കൻഡ് മാത്രമേ ആളെ കാണിച്ചിട്ടുള്ളൂ. എങ്കിലും ആ ഒരു സ്റ്റൈലിഷ് ലുക്കും മാസ് എൻട്രിയും ഒക്കെ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡായി കഴിഞ്ഞിട്ടുണ്ട്. ആരാധകർക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ മാത്യു എന്ന കഥാപാത്രം ഇനി നെഗറ്റീവ് ഷെയ്ഡിലായിരിക്കുമോ, അതോ ഇനി രജനീകാന്തിൻ്റെ മുത്തുവേൽപ്പാണ്ടിനെ സഹായിക്കുന്ന ആ സുഹൃത്തായിട്ട് തന്നെയാണോ തിരിച്ചെത്തുന്നതെന്നാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും വർമ്മൻ ഈസ് എൻഡ്, പിന്നെ അദ്ദേഹത്തിനെ ഈ സിനിമയിലേക്ക് ഏത് തരത്തിലായിരിക്കും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. എനിക്ക് തോന്നുന്നു ഫ്ലാഷ് ബാക്ക് സീൻസിലൊക്കെ പുള്ളീനെ കാണിക്കുന്നുണ്ടോ, വിനായകനെ കാണിക്കുന്നുണ്ടോ തോന്നുന്നു. എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഓക്കെ, എന്തായാലും ഇത് മലയാളികൾക്കും തമിഴ് സിനിമാ പ്രേമികൾക്കും ഒരുപോലെ വലിയൊരു ട്രീറ്റ് നൽകുമെന്ന്, അല്ലെങ്കിൽ ട്രീറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സിനിമകളുടെ രണ്ടാം ഭാഗം, ഇതിലേക്ക് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമകളുടെ രണ്ടാം ഭാഗങ്ങൾ ചെയ്യാൻ പൊതുവേ നമ്മുടെ രജനീകാന്തിന് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഈ ഒരു അഭിമുഖത്തിൽ അത് പറയും, അടുത്തിടയ്ക്ക് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ജയിലർ ആദ്യ ഭാഗം നൽകിയിട്ടുള്ള ആ ഒരു വലിയ വിജയവും അതിലെ കഥാപാത്രങ്ങളുടെ ആഴവും കാരണം ആള് വീണ്ടും, അല്ലെങ്കിൽ തങ്ങൾ വീണ്ടും ഈ രണ്ടാം ഭാഗത്തിനായിട്ട് ഒന്നിക്കായിരുന്നു എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് 100% നീതി പുലർത്തുന്ന ഒരു ആക്ഷൻ എൻ്റർടൈനർ തന്നെയായിരിക്കും ജയിലർ 2 എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ നമുക്ക് നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത്. അപ്പോൾ ജയിലർ 2 റിലീസിനായിട്ട് കാത്തിരിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും ഇതൊരു വലിയ ആവേശ വാർത്തയാണ്. ഈ ആവേശ വാർത്തയ്ക്കൊപ്പം ഫസ്റ്റ് ഡേ എന്ന രീതിയിൽ നിങ്ങൾക്ക് അധികം എന്താ ബേർഡൻ ഒന്നും ഞാൻ തരുന്നില്ല. ഇത്ര മാത്രം ചെയ്യുക, ഇപ്പം ഇത് പറയുമ്പോൾ മെസ്സേജുകളെല്ലാം വരുമെന്ന് എനിക്കറിയാം. ആ വ്യക്തികളെല്ലാം ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെക്കുറിച്ച് കഴിഞ്ഞ മണിക്കൂർ എവിടെ പോയി അന്വേഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനപ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത എത്തിക്കഴിഞ്ഞു. ജയിലർ 2 നമുക്ക് ഒരുമിച്ച് കാണാനുള്ള അവസരം എത്തിപ്പോയി. സോ ഹോം തിയേറ്റർ എന്നതിൻ്റെ HD സ്പേസ് ജയിലർ 2 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് വേഗം അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കപ്പിൾ എൻട്രി പാസ്സാണ് കിട്ടുന്നത് വിജയികൾക്ക്. സോ വേഗം ആയിക്കോട്ടെ. നമുക്ക് ഞാനിത് പറയാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി, ആ ഒരു മാസ് എൻട്രി ഏത് പാട്ടിലാണെന്നറിയാമോ? നമ്മുടെ വർണ്ണപ്പകട്ടിലെ ഓക്കേല ഓക്കേല അടിശിങ്കാരിക്കുഞ്ചേല. ഈ പാട്ട് നമുക്ക് എന്തൊരു ഇഷ്ടമുള്ള പാട്ടാണ്. യെസ്, അപ്പൊ ഈ പാട്ടിലൂടെയാണ് പുള്ളി ജയില 2 എൻ്റർ ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പാട്ട് നമ്മൾ എങ്ങനെയാ പ്ലേ ചെയ്യാതിരിക്കുക അല്ലെ? ജയില 2 വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഹോം 92.2 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സോങ്ങിലേക്ക്.
3: ഓക്കേ.

0: morning with Nithya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പൊ ജയിലറിന്റെ കാര്യം മറക്കണ്ട, കാണാൻ ഇഷ്ടമുള്ള എല്ലാവരും ഉണ്ടെന്ന് അറിയാം. സോ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുക. യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജസ് അയക്കേണ്ടത്. അപ്പൊ അടുത്തൊരു വിശേഷത്തിലേക്ക്, അതായത് അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്, HT ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് ജയിലർ 2 നിങ്ങളുടെ പേര് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, നമ്മുടെ ടെക്നോളജി ലോകത്ത് ഇപ്പോൾ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജിയോ. ഓക്കെ, ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 വെച്ച് ജിയോ അവതരിപ്പിച്ചൊരു പുതിയ AI ഗ്ലാസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധിയുള്ള സ്മാർട്ട് ഗ്ലാസുകളാണ് ഇപ്പോൾ ടെക് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ആ വിഷയം എന്താണ് നമുക്കൊന്നും അറിഞ്ഞാലോ അല്ലേ? സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്മാർട്ട് ഗ്ലാസസിൽ നിന്നും വലിയ മാറ്റങ്ങളോടെയാണ് ഇപ്പം ഇതെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? നമ്മൾ കടകളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സാധനം വാങ്ങുമ്പോഴോ ക്യു കോഡിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതിയെന്നാണ് ഇപ്പോഴും മനസ്സിലായില്ലല്ലോ. യെസ്, കയ്യിൽ ഫോൺ പോലും എടുക്കാതെ പെട്ടെന്ന് തന്നെ പണം അടയ്ക്കാനും UPI പേയ്മെൻറ്റ്സ് നടത്താനും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടെ പറഞ്ഞുതരാം. അതായത് രമണ, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഫോൺ പോക്കറ്റിൽ നിന്നും തിരഞ്ഞു പിടിച്ചെടുക്കുക. ഓക്കെ, ദെൻ ആപ്പ് ഓപ്പൺ ചെയ്യുക, ക്യാമറ തുറന്ന് സ്കാൻ ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഈ വലിയ പ്രോസസ്സൊക്കെ എനിക്ക് പഴങ്കതയാവുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കണ്ണട ധരിച്ച് നേരെ ആ QR കോഡിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി. നേരത്തെ നമ്മൾ ചെയ്തിരുന്നതിൽ നിന്നും ഈ ഒരു വ്യത്യാസം വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊന്ന് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു QR കോഡിലേക്ക് ഇത്തരത്തിലുള്ള AI സാങ്കേതിക വിദ്യയുള്ള ഈ ഒരു കണ്ണട ധരിച്ച് നേരെ ആ QR കോഡിലേക്ക് നോക്കുക, സ്കാനിങ് കഴിഞ്ഞു, പേയ്മെന്റ് ഈസ് ഡൺ. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഈസി പ്രോസസ്സിങ് അല്ലേ. ഡിജിറ്റൽ പണമിടപാടുകൾ കൂടുതൽ സിമ്പിളും കുറച്ചുകൂടെ ഫാസ്റ്റും ആക്കാനായിട്ട് ലക്ഷ്യമിട്ടിട്ടാണ് ജിയോ ഈ ഒരു അത്യാധുനിക AI ഗ്ലാസസ് സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് പേയ്മെന്റ് നടത്താൻ മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്തുണയുള്ളത് കൊണ്ട് തന്നെ കൺമുന്നിൽ കാണുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഈ ലാംഗ്വേജസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ ഇൻ ഫ്യൂച്ചർ ഈ സ്മാർട്ട് ഗ്ലാസുകൾ നമ്മളെ സഹായിക്കും എന്നാണ് അവർ പറയുന്നത്. ഇനി സാങ്കേതിക വിദ്യ ഓരോ ദിവസവും ഇങ്ങനെ വളർന്ന് നമ്മുടെ കണ്ണടയിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ റിയൽ ലൈഫിൽ ഫീൽ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അതെ, കേട്ടപ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നില്ലേ? എല്ലാം ഒരു വിരൽത്തുമ്പിൽ നിന്നൊക്കെ മാറി കണ്ണിൻ്റെ കൃഷ്ണമണിയിലായി മാറുകയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്, ഇതുപോലെ ഫോൺ പോലും എടുക്കാതെ വെറുതെ നോക്കി പേയ്മെൻറ്റ് നടത്തുന്നൊരു ഫീച്ചർ വന്നാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമോ? എനിക്ക് ട്രൈ ചെയ്യുന്നതിൽ വിഷമമൊന്നുമില്ല, കാരണം പുതിയ പുതിയ കാര്യങ്ങളൊന്നും നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് ഇപ്പം എന്താ തെറ്റ് അല്ലേ? അതോ പഴയതുപോലെ ഫോൺ വെച്ച് പേയ്മെൻറ്റ് നടത്തുന്നതാണോ കുറച്ചുകൂടെ സേഫ്? സി, ചില ആൾക്കാർക്ക് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ വിചാരിക്കുക പുതിയ AI സാങ്കേതിക വിദ്യ, കാരണം നമ്മൾ കേട്ടിട്ടുള്ള ഒരു പക്ഷേ AI ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്ത് എന്തെങ്കിലും പണി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ സംഭവം മാറ്റി പിടിക്കാൻ ആർക്കും ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, പണമിടപാടാണേ, അതുകൊണ്ടൊരു ചെറിയ ഒരു പേടി ഉണ്ടാവും. എനിവേ, എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളും താല്പര്യപ്പെടുന്നുണ്ട്. ഈ AI ഗ്ലാസസ് ഫീച്ചറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ആ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. ഒപ്പം ജയിലർ 2 ടിക്കറ്റുകൾ ഉണ്ട്, കപ്പൽ എൻട്രി പാസ്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. HT Space Jailer 2 നിങ്ങളുടെ പേര്, സെൻഡ് ഇറ്റ് 0585829220 എന്ന നമ്പറിലേക്ക്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: It's brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കെതിരെ വിജിലൻസ് കേസ്. ഒന്നാം പ്രതി ജ്ഞാനേഷ് കുമാറിനെ മാറ്റണം, പ്രമേയം പാസാക്കി നിയമസഭ. ജ്ഞാനേഷിനെതിരെ നിയമ നടപടിക്ക് ഇന്ത്യ സഖ്യം. പോലീസ് അതിക്രമത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. മറുപടിയുമായി ആഭ്യന്തരമന്ത്രി. സൌദിയിൽ ഹൂതികളുടെ തുടർ ആക്രമണം, പ്രത്യാക്രമണം നടത്തി സഖ്യസേന. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം, പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഹർജി നൽകുമെന്ന് രാഹുൽ. 5 ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ പോരാട്ടം തുടരും. മോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, ജ്ഞാനേഷ് കുമാർ, അജിത് ഡോവൽ എന്നിവരാണ് ഈ 5 പേർ. ഇത് ഒരു ദിവസത്തെ യുദ്ധമല്ല. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാകില്ലെന്നും എത്ര കൊല്ലം വേണമെങ്കിലും പോരാടുമെന്നും രാഹുൽ ഗാന്ധി. ഡൽഹിയിലെ പോലീസ് നടപടി അതിരൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ഡൽഹിയെ ജയിലിൽ അടച്ചതെന്ന് രാഹുലിന്റെ ചോദ്യം. പോലീസ് ഡൽഹിയെ കോട്ടയാക്കി മാറ്റി. RSS ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള പ്രതിഷേധത്തിൽ ഡൽഹി. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി ചലോ മാർച്ച്. പ്രതിപക്ഷത്തിന്റെ നിവേദനം സ്വീകരിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിക്കുന്ന കേസായതിനാൽ നിവേദനം സ്വീകരിക്കാൻ കഴിയില്ല. സുപ്രീംകോടതിയെ പ്രതിഷേധങ്ങളിലേക്ക് വലിച്ചിടരുതെന്ന് ചീഫ് ജസ്റ്റിസ്. ഭരണപരമായ പരിഹാരമാണ് വിഷയത്തിൽ വേണ്ടത്. സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അനുമതി നിഷേധിച്ചിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ ആരാണ് അകത്തു കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് VJOY MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. VJOY MLA വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം. രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. CMR ലെക്സാലോജിക്ക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പിണറായി വിജയനടക്കമുള്ളവർ ഹൈക്കോടതിയിൽ. വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. കേസിൽ തനിക്ക് വാദമുന്നയിക്കാൻ അവസരം നൽകാതെയാണ് സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിച്ചതെന്നും ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും പിണറായി അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ മുൻപ് തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീംകോടതിയും പരിശോധിച്ച് തള്ളിക്കളഞ്ഞതാണെന്നും അപ്പീലിൽ പറയുന്നു. SIR അട്ടിമറിയെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി BJP നിയമസഭാ മാർച്ച് നടത്തി. വിജിലൻസ് കേസിൽ പ്രതിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യം. മാർച്ച് പോലീസ് തടഞ്ഞു. കേരള ആസൂത്രണ ബോർഡ് പരീക്ഷാ വിവാദത്തിൽ PSC പുതുക്കിയ റാങ്ക് പട്ടിക പ്രകാരം ഒന്നാം റാങ്ക് നേടിയ ശ്യാം കൃഷ്ണന് നിയമന ശുപാർശ അയക്കും. പഴയ ഒന്നാം റാങ്കുകാരൻ അരുൺ പ്രതാപിനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സർക്കാരിന് കത്ത്. KPCC ജനറൽ സെക്രട്ടറി BMR ഷെഫീറിന്റെ ഭാര്യ RS ഷാനി രാജിവെച്ചു. CMAT ബന്ധു നിയമന വിവാദത്തെ തുടർന്നാണ് രാജി. വേണ്ടത്ര യോഗ്യതയില്ലാതെയായിരുന്നു നിയമനം. അപേക്ഷ ക്ഷണിക്കാതെ ഇന്റർവ്യൂ നടത്താതെയായിരുന്നു നിയമനം. CMAT റിസർച്ച് ഓഫീസർ പദവിയിൽ നിന്നാണ് SR ഷാനി രാജിവെച്ചത്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടസമയത്ത് കാറിൽ ഒപ്പമുണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അമിത വേഗതയിലായിരുന്നു താൻ കാർ ഓടിച്ചിരുന്നതെന്ന് പ്രതി സുഹൈൽ സജീവ് പോലീസിന് മൊഴി നൽകി. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണമുണ്ടായി. 1 കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച് സൌദി അറേബ്യ. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തൈസിലും സൌദി വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 124 ആക്രമണങ്ങൾ സൌദി നടത്തിയെന്ന് ഹൂതി. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച UAE. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ 2 ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ MT പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം തനിക്ക് പുതിയ വാർത്തയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതാണെങ്കിൽ വെടിനിർത്തൽ എപ്പോൾ ആരംഭിക്കുമെന്ന് അറിയിക്കുക, തങ്ങൾ തയ്യാറാണെന്നും അംഗീകരിക്കുകയും ചെയ്യുമെന്ന് സെലൻസ്കി. UAE മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രം. 14-ാം തീയതി വരെയാണ് മഴ പ്രവചനം. തെക്കുകിഴക്കൻ മേഖലകളിൽ സാമാന്യം കനത്ത മഴ പെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഫുജേറ കോർഫക്കൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജേറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വരും. ഏഷ്യൻ ഗെയിംസിനിടെ പരിക്കേറ്റ മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കറിന്റെ ശസ്ത്രക്രിയയുടെ പൂർണ്ണ ചിലവും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത്. എത്രയും വേഗം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തട്ടെയെന്നും ഒളിമ്പിക് സ്വപ്നങ്ങളിലേക്ക് പൂർണ്ണ പിന്തുണയുമായി കേന്ദ്ര സർക്കാരും കായിക മന്ത്രാലയവും ഒപ്പമുണ്ടെന്ന് സുരേഷ് ഗോപി.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 84%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ തമിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
3: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
7: ട്രാഫിക് അപ്ഡേറ്റ്
8: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ ABC കാർഗോയുടെ ദിവാളി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC. TNC അപ്ലൈ.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമ്മൾ നല്ല പാട്ടാണിത്. മൂന്നാം പക്കത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എൻ്റെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആണിത്. ഇതിൻ്റെ അനുപല്ലവി ചരണമൊക്കെ, ഓ മൈ ഗോഡ്. ഓക്കെ, നമ്മളൊരു വിശേഷത്തിലേക്ക് പോവാണ്. ഞാൻ സാധാരണ 1 to 2 ടൈമിൽ നമ്മൾ ട്രാവൽ അപ്ഡേറ്റ്സ് ഒക്കെ പറയാറുണ്ട്. ഇന്നത്തെ യാത്ര ആഫ്രിക്കൻ ഉൾനാടുകളിലേക്കാണ് കേട്ടോ. അപ്പോൾ നൈജീരിയയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആർ യു റെഡി? യെസ്. എന്നാലും നമ്മുടെ ഒരു മലയാളി യാത്രികൻ കാഴ്ചവെച്ച വളരെ അത്ഭുതകരമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത കൗതുകം തോന്നിയതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് നൈജീരിയയുടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെത്തിയ നമ്മുടെ ഒരു മലയാളി സഞ്ചാരി കേട്ടോ. അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിത രീതികളും അവരുടെ കൾച്ചറും ഒക്കെ കണ്ടറിഞ്ഞപ്പോഴുണ്ടായ ചില ഹൃദ്യമായ അനുഭവങ്ങൾ ഒരു മാധ്യമത്തിൽ ഷെയർ ചെയ്തത് എനിക്ക് വായിച്ചപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ദാറ്റ്സ് ഓൾ. എന്തായാലും ആഫ്രിക്കൻ സംസ്കാരവും നമ്മുടെ നാടൻ കാഴ്ചകളും തമ്മിലുള്ള ആ ഒരു ഒത്തുചേരൽ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും അദ്ദേഹത്തിന് ആ ഗ്രാമത്തിൽ കാണാൻ കഴിഞ്ഞത് കേട്ടോ. ആഫ്രിക്കൻ മണ്ണിലെ ആ ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഒരുപാട് ആൾക്കാരും നാട്ടുകാരും ഒക്കെ നൽകിയ ഒരു വാം വെൽക്കം നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്നിറങ്ങുന്നത് പോലെയാണെന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള കൾച്ചർ, അവിടെ ലൈഫ് സ്റ്റൈൽ, അപ്പം അവിടുത്തെ പ്രകൃതി ഭംഗി, ഇതൊക്കെ ചേർന്ന് ആഫ്രിക്കൻ മണ്ണിൽ നമ്മുടെ സ്വന്തം നാടിൻ്റെ ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കുന്ന ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രക്കുറിപ്പിലുണ്ടായത് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നും ആഫ്രിക്കയുടെ ഉൾനാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മലയാളിക്ക് അവിടെ അനുഭവപ്പെടുന്ന കൾച്ചറൽ കണക്ഷനെ കുറിച്ചും വിദേശ മണ്ണിലും നമ്മൾ മലയാളികൾ ഉണ്ടാക്കിയെടുക്കുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ അറിയുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനം തോന്നിപ്പോകും. എന്തായാലും യാത്രകളെയൊക്കെ സ്നേഹിക്കുന്ന, പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് ഇതൊരു വലിയ അനുഭവമായിരിക്കും. അതുപോലെ വേറൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ ഫോർമാറ്റ് ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, അത് വേറൊന്നുമല്ല, നമ്മുടെ HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് നിങ്ങളുടെ അല്ല ജയിലർ 2 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചാൽ മാത്രം മതി. അതായത് ആഫ്രിക്കൻ നാടുകളിൽ ചെന്ന് അവിടെ ഒരു കേരള ഹോള് തന്നെ പടുത്തുയർത്തി നമ്മുടെ മലയാള തനിമയും ആതിഥ്യ മര്യാദയൊക്കെ അവിടെ നാടൻ മനുഷ്യരിലേക്ക് പകർന്നു നൽകിയ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാം. കാരണം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ആഫ്രിക്കൻ കാടുകളുടെയും ഗ്രാമങ്ങളുടെയും നടുവിലാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം നാടിൻ്റെ ഒരു ഓർമ്മയും അടയാളവും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ മലയാളികൾ കാണിക്കുന്ന ഒരു പാഷനില്ലേ, അതൊരു വേറെ ലെവൽ കാര്യം തന്നെയാണ്. ഇപ്പോൾ നൈജീരിയയിലെ ഈ ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയ അവിടുത്തെ പ്രാദേശിക വാസികൾ ഈ കൂട്ടായ്മയെ വളരെ സ്നേഹത്തോടും അത്ഭുതത്തോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാടൻ തനിമ പരിചയപ്പെടാനും അവരുമായിട്ട് ബ്യൂട്ടിഫുൾ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു സംരംഭത്തിലൂടെ അവിടെ എത്തിയ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ലേ. നമ്മളിൽ പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വലിയ വലിയ മോളുകളും അല്ലെങ്കിൽ ലക്ഷറി കാഴ്ചകളൊക്കെ കാണാനായിരിക്കില്ലേ. പക്ഷേ ഇതുപോലെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ട്രാവൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു സംതൃപ്തി, അത് സത്യം പറഞ്ഞാൽ വാക്കുകൾക്കൊക്കെ അപ്പുറമാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ കംപ്ലീറ്റ്ലി ഒട്ടും അറിയാത്ത അല്ലെങ്കിൽ അജ്ഞാതമായ ഒരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ മനുഷ്യനുമായിട്ട് വളരെ പെട്ടെന്ന് കണക്ട് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ട്രാവൽ സ്റ്റോറി എന്താണ്? പറയാൻ താല്പര്യമുള്ളവർക്ക് പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഈ മനോഹരമായ ആഫ്രിക്കൻ യാത്രാ വിശേഷങ്ങൾ പിന്നാലെ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകാം. അടുത്തൊരു എവർഗ്രീൻ ഹിറ്റാണ് വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അതായത് പാവം പാവൻ രാജകുമാരൻ എന്ന ഒരു 90s മൂവിയാണ്. ഇതിലെ പൂവുള്ള മേട കാണാൻ ഈ പാട്ട് അറിയാമോ? യെസ്, ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ട എവർഗ്രീൻ ഹിറ്റായിട്ട് നമുക്ക് ആസ്വദിക്കാം. എൻജോയ് ദി സോങ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിനെ മാറ്റണം, പ്രമേയം പാസാക്കി നിയമസഭ. ഗ്യാനേഷിനെതിരെ നിയമ നടപടിക്ക് ഇന്ത്യ സഖ്യം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം, പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഹർജി നൽകുമെന്ന് രാഹുൽ. 5 ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ പോരാട്ടം തുടരും. മോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, ഗ്യാനേഷ് കുമാർ, അജിത് ഡോവൽ എന്നിവരാണ് ഈ 5 പേർ. ഇത് ഒരു ദിവസത്തെ യുദ്ധമല്ല. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാകില്ലെന്നും എത്ര കൊല്ലം വേണമെങ്കിലും പോരാടുമെന്നും രാഹുൽ ഗാന്ധി. ഡൽഹിയിലെ പോലീസ് നടപടി അതിരൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ഡൽഹിയെ ജയിലിൽ അടച്ചതെന്ന് രാഹുലിന്റെ ചോദ്യം. പോലീസ് ഡൽഹിയെ കോട്ടയാക്കി മാറ്റി. RSS ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള പ്രതിഷേധത്തിൽ ഡൽഹി. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി ചലോ മാർച്ച്. പ്രതിപക്ഷത്തിന്റെ നിവേദനം സ്വീകരിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിക്കുന്ന കേസായതിനാൽ നിവേദനം സ്വീകരിക്കാൻ കഴിയില്ല. സുപ്രീംകോടതിയെ പ്രതിഷേധങ്ങളിലേക്ക് വലിച്ചിടരുതെന്ന് ചീഫ് ജസ്റ്റിസ്. ഭരണപരമായ പരിഹാരമാണ് വിഷയത്തിൽ വേണ്ടത്. സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അനുമതി നിഷേധിച്ചിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ ആരാണ് അകത്തു കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കണമെന്ന് V.ജോയ് MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. V.ജോയ് MLA വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. CMR ലെക്സാലോജിക്ക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പിണറായി വിജയനടക്കമുള്ളവർ ഹൈക്കോടതിയിൽ. വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. കേസിൽ തനിക്ക് വാദമുന്നയിക്കാൻ അവസരം നൽകാതെയാണ് സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിച്ചതെന്നും ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും പിണറായി അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ മുൻപ് തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീംകോടതിയും പരിശോധിച്ച് തള്ളിക്കളഞ്ഞതാണെന്നും അപ്പീലിൽ പറയുന്നു. നെടുമ്പാശ്ശേരിയിൽ മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകട സമയത്ത് കാറിൽ ഒപ്പമുണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അമിത വേഗതയിലായിരുന്നു താൻ കാർ ഓടിച്ചിരുന്നതെന്ന് പ്രതി സുഹൈൽ സജീവ് പോലീസിന് മൊഴി നൽകി. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച് സൌദി അറേബ്യ. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തൈസിലും സൌദി വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 124 ആക്രമണങ്ങൾ സൌദി നടത്തിയെന്ന് ഹൂതി. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച യുഎഇ. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ MT പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം തനിക്ക് പുതിയ വാർത്തയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതാണെങ്കിൽ വെടിനിർത്തൽ എപ്പോൾ ആരംഭിക്കുമെന്ന് അറിയിക്കുക, തങ്ങൾ തയ്യാറാണെന്നും അംഗീകരിക്കുകയും ചെയ്യുമെന്ന് സെലൻസ്കി. ഫുജേറ കോർഫക്കൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജേറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വരും. ഏഷ്യൻ ഗെയിംസിനിടെ പരിക്കേറ്റ മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കറിന്റെ ശസ്ത്രക്രിയയുടെ പൂർണ്ണ ചിലവും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത്. എത്രയും വേഗം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തട്ടെയെന്നും ഒളിമ്പിക് സ്വപ്നങ്ങളിലേക്ക് പൂർണ്ണ പിന്തുണയുമായി കേന്ദ്ര സർക്കാരും കായിക മന്ത്രാലയവും ഒപ്പമുണ്ടെന്ന് സുരേഷ് ഗോപി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: ഹോം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
4: 45+
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിട ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0504224595.

0: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എവിടേക്ക്? ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ആവില്ല അല്ലേ. എന്നല്ലേ നിങ്ങൾ വിചാരിച്ച സാധാരണ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം, ഇതൊന്നും വേണ്ട. ഷീമ എപ്പോഴും പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതി, കയറി വാടാ മക്കളെ കയറി വാ. അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ മലയാളി ഇടായിലേക്ക് എല്ലാവരും ഓടി വരുവുള്ളൂ. എനിക്കറിയാം. അപ്പോൾ പിന്നെ കയറി വാ മക്കളെ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നമ്മുടെ സമയമാണ്, നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്. നല്ല പാട്ടൊക്കെ കേട്ട് കുറേ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് പോകാനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വന്നോളൂ. പുതിയ പാട്ടുകൾ, പഴയ പാട്ടുകൾ, ഇടത്തരം പാട്ടുകൾ, അതെന്ത് പാട്ടുകളെന്ന്, അതായത് എല്ലാ കാലത്തെ പാട്ടുകളും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കാലത്തെ വർത്തമാനങ്ങളും ഉണ്ട്. പഴയതും പുതിയതും അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയണമെന്ന് തോന്നും, നമ്മളങ്ങ് പറയും. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടായിരിക്കും പറയുക, ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ച് പറയും, ചിലപ്പോൾ കളറിനെ കുറിച്ച് പറയും അല്ലേ, ചിലപ്പോൾ എന്താ റോഡിൽ ട്രാഫിക്കിനെ പറ്റിയിട്ട് പറയും, കണ്ട കാഴ്ചകളെക്കുറിച്ച് പറയും, കൊച്ചു കൊച്ചു വഴക്കുകളെക്കുറിച്ചും പിണക്കങ്ങളെക്കുറിച്ചും പറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ മലയാളി ഡയിൽ. അപ്പോൾ എല്ലാവരും വരണം, സുഖമല്ലേ? എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് വന്നല്ലേ. ഞാൻ ചോദിച്ചോട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ട് ദിവസം എല്ലാവരും അടിപൊളിയായിരുന്നോ? സന്തോഷമായിട്ടുണ്ടായിരുന്നോ? കാര്യങ്ങളൊക്കെ നാട്ടിലേക്കൊക്കെ പോയിട്ട് കുറച്ച് കൂട്ടുകാർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അച്ചാറ് കണ്ടു, ഞാൻ കണ്ടു കേട്ടോ. ജിതിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷീബേച്ചി ഞാൻ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു, വന്നിട്ടുണ്ട്, ഞാൻ തിരികെ വന്നിട്ടുണ്ട്, ദേ നല്ല കിടിലൻ മീനച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വേണമെന്ന് പറയട്ടാ, ഇങ്ങ് കൊണ്ടു തരുമോ? വേണ്ട കേട്ടോ. എന്തായാലും ചോദിച്ചല്ല, അത് തന്നെ വലിയ സന്തോഷമാണ്. നിങ്ങൾ എല്ലാവരും, കൂട്ടുകാരും പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ എല്ലാവരും നിറയെ കഴിക്കുക, അച്ചാറുകളെല്ലാം എല്ലാവർക്കും കൊടുക്കുക, കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ട് അവസാനം ചിലപ്പോൾ ഈ മധുരപലഹാരങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് എരിവുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ, മിക്സ്ചർ ചിപ്സ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ തിരിച്ച് ഒന്നും കിട്ടൂല. അവസാനം കവർ മാത്രം നമ്മുടെ കയ്യിൽ കിട്ടും. ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ നല്ല രസമാണ് കേട്ടോ. ആരെങ്കിലും നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിറയെ സാധനങ്ങൾ ഇതുപോലെ കൊണ്ടുവരും, മിക്സ്ചറോ ചിപ്സോ എന്തെങ്കിലും ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറുക്ക് കൊണ്ടുവരാതിരിക്കേയില്ല. കുറച്ച് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം അവിടെ കാലി കവറുകൾ മാത്രം കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയുക. അച്ചാറിൻ്റെ കുപ്പി കണ്ടപ്പോഴത്തേക്ക് മീനച്ചാറ് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമൊക്കെ പറയാം കേട്ടോ. 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നുണ്ടല്ലോ, എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇവിടെ ഒന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, കഴിഞ്ഞ ആഴ്ച മുഴുവനും നിങ്ങൾ പറയാന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടും ഞാൻ പറയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇല്ല ഈ ആഴ്ച ഞാൻ പറയുള്ളൂ, എന്നെ നിർബന്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ജയിലറിൻ്റെ ടിക്കറ്റ് അതാണ്, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ടണ്ടടാങ് എൻ്റെ കയ്യിൽ 2 ജയിലറിൻ്റെ ടിക്കറ്റ് ഉണ്ട്. ആർക്ക് വേണം, ആർക്ക് വേണം? ഓക്കെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ ഈ 2 ടിക്കറ്റും നൽകുന്നതായിരിക്കും. അപ്പം മെസ്സേജ് അയക്കാനായിട്ട് റെഡി ആണെങ്കിൽ വേഗം മെസ്സേജ് അയച്ചു. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ജയിലർ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. അപ്പം ഇനിയിപ്പോൾ റണ ബാലിയിലെ പാട്ട് കേട്ടിട്ട് വരാം. ഈ മണിക്കുള്ള ട്രെൻഡിങ് സോങ്,
1: Song of the Hour, brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங். ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കാൻ പ്രമേയം പാസാക്കി കേരള നിയമസഭ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടിക്ക് ഇന്ത്യ സഖ്യം. എസ് ഐ ആറിൽ സംശയമുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി. ഗ്യാനേഷ് കുമാർ രാജിവെക്കുമോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: മലയാളിടാ
0: ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൌ 0542245901.

0: അഭിലാഷാണ് ഈ ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. 4 മണി പൂ കണക്കെ എന്നുള്ള പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരണം ശിവ, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും അതെന്ത് എനിക്ക് മനസ്സിലായിന്ന് അല്ല, ഫ്രണ്ടിൻ്റെ പേര് പറയാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായി ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. അത്രയും ഉദ്ദേശിച്ചുള്ളൂ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ സുധീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷഫാനെ മെസ്സേജ് വന്നിട്ടുണ്ട്, കുറേ ആയി ഞാൻ ട്രൈ ചെയ്യുന്നു, എന്ത് ജയിലറിൻ്റെ ടിക്കറ്റിന് വേണ്ടിയിട്ടോ, എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇപ്പോഴാണല്ലോ, ഇന്നാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചായിരുന്നു ഒരുപാട് പേര് ജയിലറിൻ്റെ ടിക്കറ്റ് തരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആഴ്ച ആണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു കപ്പിൾ ടിക്കറ്റ് ഞാൻ തരും ഒരാൾക്ക്. ഒരുപാട് പേരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ആർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് പിന്നീട് പറയാം കേട്ടോ. ഷഹീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, മുബാറക്കിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, പിണങ്ങിപ്പോയ ആൾക്ക് ജയിലറിൻ്റെ ടിക്കറ്റ് തരുമോ എന്ന്. അതാരാണ് പിണങ്ങിപ്പോയ ആള്? ആ ആളുടെ മുഖം ഒന്ന് കാണട്ടെ, പിണങ്ങിപ്പോയ ആള് എന്തിനാണ് പിണങ്ങിപ്പോയത്? ജിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സതീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷിജിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, മുഹമ്മദ്, ഗണേഷ്, റിസൻ, സൈമൺ, സുഖാലയും ചോദിച്ചിട്ടുണ്ട്. സുഖാണ് റിസൻ, അവിടെ താങ്കളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മെഹബൂബയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, യൂസഫ് സുഖാലയെന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖാണ് ഇവിടെ എല്ലാവരും, സുഖം, സന്തോഷം. പിന്നെ വിനീതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ജയിലർ 2-ലെ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് പുട്ടാപ്പു ഗാങ് സോങ് കേൾപ്പിക്കാമെന്ന്. ജയിലർ 2-ല് നമ്മൾ അല്ല പോലെയല്ല കേട്ടായിരുന്നു, പിന്നെ എന്താ ബിന്ദ സോങ് അതും കേട്ടായിരുന്നു, ഇത് പുട്ടാപ്പു ഗാങ് സോങ് നമുക്ക് കേൾക്കാം. അങ്ങനെയൊക്കെ തന്നെയാണോ എന്തോ പറയുന്നത്. എന്തായാലും ഞാൻ ഇതിലെ പാട്ട് തന്നെ പ്ലേ ചെയ്യാം കേട്ടോ, ജയിലർ 2-ലെ പാട്ട് തന്നെ പ്ലേ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അയ്യോ, ജയിലർ 2-ലെ പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിജിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ വേറൊരാളും ഇന്ന് ജയിലർ 2-ലെ സോങ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കേട്ടിട്ട് വരാം. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആർക്കെങ്കിലും ജന്മദിനാശംസകളോ വിവാഹ വാർഷിക ആശംസകളോ അങ്ങനെയൊക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. എന്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? 0585829220, അതാണ് വാട്സപ്പ് നമ്പർ.
1: Give me the rhythm.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ റാഷിദ് ഹോസ്പിറ്റൽ സ്ട്രീറ്റ് ഇൻ ഉം ഹുറൈഡ് സെക്കൻഡ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D78 അബൂബക്കർ അൽ സിദ്ദിഖി സ്ട്രീറ്റ് ഇൻ അൽ ഖബായിസി ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 6A സ്ട്രീറ്റ് ഇൻ നൈഫ് ഹെവി ട്രാഫിക് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D97 അമാൻ സ്ട്രീറ്റ് ഇൻ അൽ കിസൈസ് ഇൻഡസ്ട്രിയൽ 5 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാന ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഹോം 92.2 FM വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എപ്പോഴും എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക.
1: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC apply.

0: Home 92.2 FM. Home is a feeling.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ല.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയുമാണ് നിൽക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
5: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
6: ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കാൻ പ്രമേയം പാസാക്കി കേരള നിയമസഭ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടിക്ക് ഇന്ത്യ സഖ്യം. SIR സംശയമുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP. ജ്ഞാനേഷ് കുമാർ രാജിവെക്കുമോ?
7: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0504224591.

പാട്ടുകൾ. പൂച്ച പൂച്ച പൂച്ച പെണ്ണേ പുലിയാണ് ഞാൻ എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മെസ്സേജ് അയച്ചത് മനുവാണ്. സുഖല്ലേ ഷീബ, ഈ പാട്ടൊന്ന് കേൾപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അതെ, കുറച്ച് പേര് അവിടെ ഇവിടെ മാറി നിൽപ്പുണ്ട്. കയറി വേണം മക്കളെ, കയറി വേണം. എന്താ നോക്കി നിൽക്കുന്നത്? ഇത് ഹോമാണ്, നമ്മുടെ വീടാണ്. അപ്പോൾ മലയാളിയുടെയാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഏതെങ്കിലും പാട്ടുകൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, ആശംസകൾ എന്തെങ്കിലും സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ മതി. ആ വാക്കുകൾ വാട്സാപ്പിലൂടെ വേണം എനിക്കിവിടെ കിട്ടാനായിട്ട്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. എന്തൊരു സ്പീഡായിട്ടാണ് ഞാൻ വാട്സാപ്പ് നമ്പർ പറഞ്ഞത്! എല്ലാവർക്കും അറിയാം എന്നുള്ള എൻ്റെ ആ ഒരു വിചാരത്തിലാണ് ഞാനിങ്ങനെ ഉറക്കെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ നമ്മളെ ചില കൂട്ടുകാർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ഒരു തെറ്റല്ല, അല്ല നല്ല കാര്യമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് തുടങ്ങണം കേട്ടോ, അല്ല കേട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാനൊന്ന് പതുക്കെ പറഞ്ഞുതരാം, നമ്പർ 0585829220 ഇതാണ് വാട്സാപ്പ് നമ്പർ. ഓക്കെ, പിന്നെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ ആരെവിടെ നമ്മുടെ അഞ്ജന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. 17 October എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് വിഷ് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തോ ചോദ്യമാണ് അഞ്ജനക്കുട്ടി. അഞ്ജനയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ അടുത്ത ആശംസ. പിന്നെ പാട്ടുകളൊക്കെ സമർപ്പിക്കുന്നുണ്ട് കേട്ടോ, സ്പെഷ്യലായിട്ട് എല്ലാവിധ ജന്മദിന ആശംസകളും അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ 5 ദിവസം ഉണ്ടല്ലോ, നമുക്ക് എല്ലാ ദിവസവും ഓരോരോ മെസ്സേജ് വെച്ചങ്ങ് പറയാം. എല്ലാ ദിവസവും മെസ്സേജ് കേട്ടോ. പിന്നെ മൻഷാദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ക്യാഷ് വല്ലതും കൊടുക്കുന്നുണ്ടോ ഷീബ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 500 ദിർഹം തരാനുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തോ എങ്ങനെ പൈസ കടവോ എന്നിട്ടുണ്ട്, നല്ല ദിവസം ആശിക്കുന്നു. അഡ്വാൻസ് ക്യാഷ് കൊടുക്കോ ഷീബ എന്നാണ് ചോദിക്കുന്നത്. 500 ദിർഹം തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തോ എങ്ങനെ പൈസ കടവോ.

ഇവിടെ കിട്ടിയിട്ടുണ്ട് നിർമ്മലിന്റെ മെസ്സേജ്. സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന നമ്മുടെ നിർമ്മലിന്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മൂന്ന് തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് മതിയാവോ എന്തോ. പിന്നെ എന്തോ ഗണേഷ്, ആ ഗണേഷ് എനിക്ക് തോന്നുന്നു നിർമ്മല് കാശ് കടം കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. ആ നിർമ്മലെ നിർമ്മലെ നിർമ്മല് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആ കാശ് കടം കൊടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയണം, ഞാൻ ഗണേഷിൻ്റെ അടുത്ത് പറയാം കേട്ടോ. പിന്നെ ഒക്ടോബർ 19 എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അത് വിഷയോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷിജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷിജി ഒക്ടോബർ 19 ജന്മദിനം ആഘോഷിക്കുന്ന താങ്കളുടെ സുഹൃത്തിന് എല്ലാവിധ ജന്മദിന ആശംസകൾ. സുഹൃത്തിൻ്റെ പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഷിബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ക്ലബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷീബ ചോറുണ്ടോന്നും, ചോറ് കഴിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞേ കഴിക്കുള്ളൂ. ശരി, അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. നവീനാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്.

എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇന്ന് ഈ പാട്ട് നമ്മുടെ മലയാളി ഡായിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് മീരയാണ് മെസ്സേജ് അയച്ചത്. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഷീബ, ഇതൊന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് മീര, മീരയുടെ മോളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, മീരയ്ക്കും മോൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മലയാളി ഡായിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി കൂടുതലായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ ഞാൻ അടുത്ത മണിക്കൂറിൽ പറയുന്നതായിരിക്കും. ഇനി അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് എന്നോട് ചോദിച്ചിരിക്കുന്നത് അജിത്താണ്, നമുക്ക് കേൾക്കാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വൻ മാർച്ച്. കനത്ത സുരക്ഷാ സന്നാഹമൊരുക്കി പോലീസ്. ഔദ്യോഗിക സമരവേദി മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി CJP. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതി മാർച്ച്. കനത്ത സുരക്ഷാ വലയത്തിൽ ഡൽഹി. ഡൽഹി പോലീസിനെയും കേന്ദ്രസേനയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സമരകേന്ദ്രമായിരുന്ന ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദികളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഒഴിവാക്കി. ജന്തർ മന്ദറിന് പകരം പ്രക്ഷോഭങ്ങൾക്കായി ഡൽഹിയിൽ മൂന്ന് പുതിയ കേന്ദ്രങ്ങൾ അനുവദിച്ചു. റാംലീല മൈതാൻ, ബുരാരി ഗ്രൌണ്ട്, ഈസ്റ്റ് ഡൽഹിയിലെ CBD ഗ്രൌണ്ട് എന്നിവയാണ് പുതുതായി അനുവദിച്ച സമരവേദികൾ. പ്രതിഷേധങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ബദൽ വേദികൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമ്മതി നൽകിയ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഡൽഹി പോലീസിന്റെ സുപ്രധാന തീരുമാനം. ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. ജനങ്ങളുടെ മൌലിക അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്നും CJP കൺവീനർ അഭിജിത് ദീപ്കയും കോ കൺവീനർ സൌരവ് ദാസും വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഹർജി നൽകുമെന്ന് രാഹുൽ. 5 ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ പോരാട്ടം തുടരും. മോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, ജ്ഞാനേഷ് കുമാർ, അജിത് ഡോവൽ എന്നിവരാണ് ഈ 5 പേർ. ഇത് ഒരു ദിവസത്തെ യുദ്ധമല്ല. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാകില്ലെന്നും എത്ര കൊല്ലം വേണമെങ്കിലും പോരാടുമെന്നും രാഹുൽ ഗാന്ധി. ഡൽഹിയിലെ പോലീസ് നടപടി അതിരൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ഡൽഹിയെ ജയിലിൽ അടച്ചതെന്ന് രാഹുലിന്റെ ചോദ്യം. പോലീസ് ഡൽഹിയെ കോട്ടയാക്കി മാറ്റി. RSS ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ 6 അകത്ത് കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കണമെന്ന് V.ജോയ് MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. V.ജോയ് MLA വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം. രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി. രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. സിഎംആർ ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത്. പിണറായി വിജയൻ, വീണാ ടി, ശശിധരൻ കർത്ത എന്നിവർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് എഫ്ഐആർ. പിണറായി വിജയൻ വ്യക്തി താൽപര്യങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു. 2016 ഓഗസ്റ്റിലും 2020 ജൂണിലും വീണാ ടിക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായി വിജയനിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും എഫ്ഐആർ. മുഹമ്മദ് റിയാസിനെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി. റിയാസ് അനധികൃതമായി നേടിയ പണം വിദേശത്തേക്ക് കടത്തി. വിദേശത്ത് ആസ്തി ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് വ്യക്തമാക്കുന്ന ഡയറി കുറിപ്പുകൾ ഇഡി റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫ്രോഡ് രാഷ്ട്രീയമാണ് രാജ്യത്തിപ്പോഴുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും ദിവസം ബി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തു? പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. എസ്ഐആറിൽ കേരളത്തിൽ ഇരട്ടത്താപ്പ്. രണ്ട് നയമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ടല്ലോ പഴയ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ എസ്ഐആർ നടപടി അവർക്കെതിരെയും ഉണ്ടാകണമല്ലോ എന്നും രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച് സൌദി അറേബ്യ. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തൈസിലും സൌദി വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 124 ആക്രമണങ്ങൾ സൌദി നടത്തിയെന്ന് ഹൂതി. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച യുഎഇ. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ എം ടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഫുജൈറ കോർഫക്കൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജൈറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വരും. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0 5 4 2 2 4 5 9 0 1.

0: മാസ്റ്റർ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് നമ്മുടെ മലയാളി ഡായിലേക്ക് മെസ്സേജ് അയച്ചത് വിഷ്ണുവാണ്. വിഷ്ണു കേട്ടോണ്ട് ഇന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് പറയുന്നത് പോലെ തന്നെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ താങ്ക് യു ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 എണ്ണം ഉണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം. നിങ്ങളുടെ എല്ലാ നന്ദിയും ഞാൻ ഇവിടെ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്നുണ്ട്. അതെൻ്റെ ഒരു സന്തോഷമാണ് കൂട്ടുകാരെ. അതാണ് ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഞാൻ ഷീബയാണുള്ളത്. എല്ലാവരും വരണം. എൻ്റെ ശബ്ദം ഉണ്ടല്ലോ കുറച്ചൊന്ന്. ഞാൻ നേരത്തെ ഒരു 2:55 വളരെ പതുക്കെയാണ് ഒരു പാട്ടിൻ്റെ ഡെഡിക്കേഷനെ പറ്റി പറഞ്ഞത്, നമ്മുടെ മീര ചോദിച്ച പാട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ സോജുവിന് സങ്കടം, എന്തോ ഒരു ശബ്ദമൊക്കെ താണു പോയല്ലോ എന്ന്. അതെന്താ അറിയോ സോജു, ഞാനിങ്ങനെ ഒച്ചതി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും, നിർത്തൂല, കടകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മറ്റത് എനിക്ക് തലയ്ക്കകത്തൊരു ബോധം വേണം, ഷീബ പാട്ട് തീരാറായി, പെട്ടെന്ന് ഡെഡിക്കേഷൻ പറയൂ എന്ന്. എന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെവലൊക്കെ താഴ്ത്തി സമാധാനമായിട്ട് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിയാണ്, ഡബിൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ സലാമിൻ്റെ മെസ്സേജ് ഉണ്ട്, പിന്നെ ഷിദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോജു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ വീക്കെൻഡിൽ നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന മൂവി എല്ലാവർക്കും അറിയാം, ജയിലർ 2. പിന്നെ ജയിലർ 2 വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജയിലർ 2 ആണ് നമ്മുടെ ഹോം തിയേറ്ററിൽ ഇപ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്ന മൂവി. ജയിലർ 2 ടിക്കറ്റിന് വേണ്ടിയിട്ട് വേഗം മെസ്സേജ് അയച്ചോളൂ. ജയിലർ 2 എന്ന് അയച്ചാൽ മതി കേട്ടോ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ജയിലർ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ ഞാൻ വിന്നറെ പറയാമെന്ന് പറഞ്ഞിരുന്നു, വിന്നർ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ച് വിളിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാർക്കാണ് ആ ടിക്കറ്റ് കിട്ടാൻ പോകുന്നത് ഇപ്പം അറിയാൻ പറ്റില്ല, ഇന്നറിയാൻ പറ്റില്ല. ഒരുപക്ഷെ നാളെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നാളെ ഞാൻ പറയാം. ഓക്കെ, പിന്നെ നമ്മുടെ ഷിജി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഷിജി ഇത് നേരത്തെ അയച്ച മെസ്സേജാണ്. അതായത് ഷിജിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് 19-ാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എന്താണ് ഫ്രണ്ടിൻ്റെ പേരെന്ന്. കൗല എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് കൗല, നമ്മുടെ തിരുവനന്തപുരം കാര്യമല്ലേ എന്നാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞത്. നമ്മുടെ മലയാളി സുഹൃത്താണോ, എന്തായാലും കൗല നല്ല പേര്. അപ്പോൾ കൗലയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ. പിന്നെ നേരത്തെ നമ്മുടെ ഗണേഷ് ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പം അഡ്വാൻസ് ക്യാഷ് വല്ലതും കൊടുക്കുന്നുണ്ടോ 500 എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പണ്ടേ കൊടുക്കൂല, പക്ഷെ നമ്മുടെ നിർമ്മൽ കൊടുക്കുമെന്ന് തോന്നുന്നു. നിർമ്മല് പറയാണ് ഇപ്പം ഞാൻ കടം കൊടുക്കാറില്ല എന്ന്. പാവം ഗണേഷ് നിർമ്മലിനോട് ചോദിക്കാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ ഷിബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ, ഷിബിക്ക് പാട്ട് വേണം, നമുക്ക് സെറ്റാക്കാം കേട്ടോ. പിന്നെ എൻ്റെ പാട്ട്, അയ്യോ ശരിയാണല്ലോ, ഞാൻ എന്താ പ്ലേ ചെയ്യാത്ത, ഇപ്പോൾ പ്ലേ ചെയ്യാം. അടുത്ത പാട്ട് നമുക്ക് ട്രെൻഡിങ് സോങ് ആണ്, പുതിയ പാട്ടായതുകൊണ്ട് ഞാൻ അവരാച്ച ഞാൻ സഞ്ചല പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത് നമ്മുടെ ആരെ പാട്ട് പ്ലേ ചെയ്യും, റോസിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യണം, അതുപോലെ ഷിജിൻ്റെ പാട്ട് പ്ലേ ചെയ്യണം. ഹായ്, എല്ലാവരും നല്ല പാട്ടുകളാണ് പ്ലേ ചോദിച്ചിരിക്കുന്നത്, ഞാൻ ഓരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്യാമേ, കേട്ടുകൊണ്ടേയിരിക്കുക.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കാൻ പ്രമേയം പാസാക്കി കേരള നിയമസഭ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടിക്ക് ഇന്ത്യ സഖ്യം. എസ് ഐ ആറിൽ സംശയമുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി. ഗ്യാനേഷ് കുമാർ രാജിവെക്കുമോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: മലയാളിടാ
2: ബ്രോട്ട് ടു യു ബൈ
3: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൌ 0542245901.

0: ഒരേ ബഹളമാണ്, എന്തായാലും കയറി വന്നേരെ. ഇത് മലയാളിയുടെയാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. അപ്പോഴേ നമ്മുടെ രതീഷിന് ഒരു ആഗ്രഹം, നമ്മൾ ജയിലർ 2 എന്തായാലും കാണാൻ പോയല്ലേ, അല്ല പോലല്ലേ കഴിഞ്ഞ മണിക്കൂറിൽ വേറെ പാട്ടല്ലേ ഷീബ പ്ലേ ചെയ്തത് തന്നത്, അതുകൊണ്ട് ഈ മണിക്കൂറിൽ തമിഴ് പാട്ടുണ്ടെങ്കിൽ അല്ല പോലല്ല കേൾക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഞാൻ പ്ലേ ചെയ്ത് തരാമേ. ഷിബിയുടെ പാട്ടും അല്പസമയത്തിനകം തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. വിനോദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിനോദിന് നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കും കൂടെ വേണ്ടിയിട്ട് ഇന്നൊരു പാട്ട് പ്ലേ ചെയ്ത് തരണം സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനോദെ കുറച്ചൊന്ന് ഇനിയിപ്പോൾ അല്ല പോലെയുള്ള കഴിഞ്ഞ ഉടനെ വിനോദിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട്, അതായത് ഇനി വരുന്ന പാട്ടുകളെല്ലാം വിനോദിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ, അങ്ങ് എടുത്തേക്കണം പാട്ട്. പിന്നെ മാഹിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഷാജഹാൻ ദുബായിൽ നിന്ന്, ഷീബ സുഖാണോ, ഖലീഫയിലെ പാട്ട് തരുമോ, എന്റെ വൈഫ് പൊന്നൂസിന്, മകൾ ഫന, മകൻ ഫയാസ് ഇവർക്ക് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിഹാരം ഉണ്ടാക്കാം. ഖലീഫയിലെ പാട്ടല്ലേ, ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരുന്നാൽ മതി. പിന്നെ റിജു, ടിക്കറ്റ് കിട്ടുമോ ഷീബ, സത്യം പറഞ്ഞോണ്ടല്ലോ, ഇനി ഒരിക്കൽ ഞാൻ എല്ലാവർക്കും കൂടെ ടിക്കറ്റ് എടുത്ത്, മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം. അയ്യോ, ഇതിനല്ല, ഇതിനല്ല, ജയിലർ 2-നല്ല. ഓക്കെ, ഒരു അവസരം വരട്ടെ കേട്ടോ, നമുക്ക് സെറ്റാക്കാം. എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ടിക്കറ്റ് എനിക്ക് തരുമോ, എനിക്ക് തരുമെന്ന്. അപ്പോൾ എല്ലാവർക്കും തരണമെന്ന് തോന്നും, പക്ഷെ നമുക്ക് കുറച്ച് പേർക്കല്ലേ ഒരുമിച്ച് പോയിരുന്നു ഹോം തിയേറ്ററിൽ മൂവി കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ആരാണ് ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്, ഇന്നത്തെ ടിക്കറ്റ് ജയിലർ 2-ന്റെ ടിക്കറ്റ് ആർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും വിന്നറിനെ. ഓക്കെ, പാടുത്ത പാട്ട് കേട്ടിട്ട് വരാം.
1: 922 Madras Mail. Tamil hit of the heart. Brought to you by Umulcoin Free Trade Zone. More than a business license, a complete business ecosystem to start, operate and scale in the UAE.

0: Home 92.2 FM. Home is a feeling. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കാൻ പ്രമേയം പാസാക്കി കേരള നിയമസഭ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടിക്ക് ഇന്ത്യ സഖ്യം. എസ് ഐ ആറിൽ സംശയമുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി. ജ്ഞാനേഷ് കുമാർ രാജിവെക്കുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലല്ല.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയുമാണ് നിൽക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0504224591.

ഷിബിയാണ് മേഘത്തിലെ ഈ പാട്ട് കേൾക്കണം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. അപ്പൊ ഷിബിയുടെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത സർവം മായയിലെ പുതുമഴ എന്നുള്ള പാട്ട്, പുതുമഴ പോലെ വന്നൊരാൾ, ആ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സലാമിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഷിജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. മാഹീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജയിലറിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സോജു ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതായത് എനിക്ക് ടിക്കറ്റ് വേണ്ട ഷിബ, കാരണം എനിക്ക് അന്നത്തെ ദിവസം കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാലാമണി ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത് പോലെ എങ്ങനെയെങ്കിലും മുടങ്ങും, അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരി, മുടക്കും. ആ സിനിമ കാണാൻ പോകുന്നിറങ്ങി മുടക്കുക, സാറില്ല കേട്ടോ. ഇന്നിപ്പോ കണ്ടില്ലെങ്കിലും നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലോ, സിനിമയല്ലേ. പക്ഷെ എന്നാലും ചിലപ്പോ ചില റിലീസിന്റെ ദിവസം തന്നെ നമുക്ക് ഇങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹം തോന്നും അല്ലേ. അങ്ങനെയാണ്. സാറില്ല, ഇനിയിപ്പോ മുടങ്ങിപ്പോയാലും കുഴപ്പമില്ല. നല്ല ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ആർക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം പോയതേ അറിഞ്ഞില്ല. ഞാനിപ്പോൾ നോക്കുമ്പോൾ ആ കുറേ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് നിൽക്കാൻ നോക്കുമ്പോൾ 3 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുന്നു. എന്തായാലും അടുത്ത പാട്ട് കേട്ടിട്ട് വേഗം വരാം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കാൻ പ്രമേയം പാസാക്കി കേരള നിയമസഭ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടിക്ക് ഇന്ത്യ സഖ്യം. എസ് ഐ ആറിൽ സംശയമുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി. ഗ്യാനേഷ് കുമാർ രാജിവെക്കുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: Come toll free number 800-9220 Monday to Friday 4-5 PM only on Home 92.2 FM.
3: You are listening to Home.

ലാൽ ജോസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്, സുന്ദരി പെണ്ണേ എന്നുള്ള പാട്ട്. ശരിക്കും ഈ സുന്ദരി പെണ്ണേ ആണോ എന്ന് എനിക്ക് പെട്ടെന്ന്, ഞാനിത് പ്ലേ ചെയ്ത് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പാട്ടായിരിക്കോ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആക്ച്വലി പാട്ടിനോട് ചോദിച്ചത് അനസാണ്, ഷീബ സുന്ദരി പെണ്ണേ എന്നുള്ള പാട്ട് തരുമോ എന്ന് ചോദിച്ചു. ഈ പാട്ടിങ്ങനെ പ്ലേ ചെയ്തിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ഈ പാട്ട് തന്നെ ആയിരിക്കും, കൂടെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആലോചിച്ചത് ചിലപ്പോൾ നമ്മുടെ ഡി ക്യു പാടിയ സുന്ദരി പെണ്ണേ ആണോ ഉദ്ദേശിച്ചെന്നും അറിയില്ല, എനിക്കറിയില്ല, പറ്റിപ്പോയി, ചോദിക്കണമായിരുന്നു ഞാൻ ഈ പാട്ടാണോ ഉദ്ദേശിച്ചതെന്ന്. എന്തായാലും മനസ്സേ, ഒരു സുന്ദരി പെണ്ണ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, ഇതല്ല ഇനി മറ്റേ സുന്ദരി പെണ്ണേ ആണ് ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമിക്കുക, നാളെ ഞാനത് സെറ്റാക്കി തരാം, നാളെ പ്ലേ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, കുറേ പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്തു, ഇനി കുറച്ച് പാട്ടുകളും കൂടെ പ്ലേ ചെയ്യാനുണ്ട്. എല്ലാ പാട്ടും ഞാൻ പ്ലേ ചെയ്ത് എത്തത്തില്ല 4 മണിവരെ, കാരണം നമ്മുടെ ഷാനവാസ് ഖലീഫയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ മത്ര ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര നല്ല നല്ല പാട്ടുകൾ ഇനിയും ഉണ്ട് ഒരുപാട് ഒരുപാട് വരാനായിട്ട്, പക്ഷേ പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല എല്ലാം.

പാട്ടിലേക്ക് എത്താൻ പറ്റൂല. അതുകൊണ്ട് ശരി, നമുക്ക് നാളെ കാണാം. ഇന്ന് പ്ലേ ചെയ്യാൻ പറ്റാത്ത പാട്ടുകൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല സൂപ്പർ പാട്ടുകൾ. അത് നാളെ പ്ലേ ചെയ്യാം കേട്ടോ. കേട്ടുകൊണ്ടേ ഇരിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കുക. ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വൻ മാർച്ച്. കനത്ത സുരക്ഷാ സന്നാഹമൊരുക്കി പോലീസ്. ഔദ്യോഗിക സമരവേദി മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി CJP. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതി മാർച്ച്. കനത്ത സുരക്ഷാ വലയത്തിൽ ഡൽഹി. ഡൽഹി പോലീസിനെയും കേന്ദ്രസേനയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സമരകേന്ദ്രമായിരുന്ന ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദികളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഒഴിവാക്കി. ജന്തർ മന്ദറിന് പകരം പ്രക്ഷോഭങ്ങൾക്കായി ഡൽഹിയിൽ മൂന്ന് പുതിയ കേന്ദ്രങ്ങൾ അനുവദിച്ചു. റാംലീല മൈതാൻ, ബുരാരി ഗ്രൌണ്ട്, ഈസ്റ്റ് ഡൽഹിയിലെ CBD ഗ്രൌണ്ട് എന്നിവയാണ് പുതുതായി അനുവദിച്ച സമരവേദികൾ. പ്രതിഷേധങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ബദൽ വേദികൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമ്മതി നൽകിയ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഡൽഹി പോലീസിന്റെ സുപ്രധാന തീരുമാനം. ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. ജനങ്ങളുടെ മൌലിക അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്നും CJP കൺവീനർ അഭിജിത് ദീപ്കയും കോ കൺവീനർ സൌരവ് ദാസും വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഹർജി നൽകുമെന്ന് രാഹുൽ. 5 ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ പോരാട്ടം തുടരും. മോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, ജ്ഞാനേഷ് കുമാർ, അജിത് ഡോവൽ എന്നിവരാണ് ഈ 5 പേർ. ഇത് ഒരു ദിവസത്തെ യുദ്ധമല്ല. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാകില്ലെന്നും എത്ര കൊല്ലം വേണമെങ്കിലും പോരാടുമെന്നും രാഹുൽ ഗാന്ധി. ഡൽഹിയിലെ പോലീസ് നടപടി അതിരൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ഡൽഹിയെ ജയിലിൽ അടച്ചതെന്ന് രാഹുലിന്റെ ചോദ്യം. പോലീസ് ഡൽഹിയെ കോട്ടയാക്കി മാറ്റി. RSS ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ ആരാണ് അകത്ത് കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വാർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കണമെന്ന് V.ജോയ് MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. V.ജോയ് MLA വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം. രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി. രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. സിഎംആർ ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത്. പിണറായി വിജയൻ, വീണ ടി, ശശിധരൻ കർത്ത എന്നിവർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് എഫ്ഐആർ. പിണറായി വിജയൻ വ്യക്തി താൽപര്യങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു. 2016 ഓഗസ്റ്റിലും 2020 ജൂണിലും വീണ ടിക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായി വിജയനിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും എഫ്ഐആർ. മുഹമ്മദ് റിയാസിനെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി. റിയാസ് അനധികൃതമായി നേടിയ പണം വിദേശത്തേക്ക് കടത്തി. വിദേശത്ത് ആസ്തി ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് വ്യക്തമാക്കുന്ന ഡയറി കുറിപ്പുകൾ ഇഡി റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. രാഹുൽഗാന്ധിയുടെ ഫ്രോഡ് രാഷ്ട്രീയമാണ് രാജ്യത്തിപ്പോഴുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും ദിവസം ബി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തു? പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. എസ്ഐആറിൽ കേരളത്തിൽ ഇരട്ടത്താപ്പ്. രണ്ട് നയമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ടല്ലോ പഴയ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ എസ്ഐആർ നടപടി അവർക്കെതിരെയും ഉണ്ടാകണമല്ലോ എന്നും രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച് സൌദി അറേബ്യ. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തൈസിലും സൌദി വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 124 ആക്രമണങ്ങൾ സൌദി നടത്തിയെന്ന് ഹൂതി. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച യുഎഇ. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ MT പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഫുജൈറ കോർഫക്കൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജൈറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വരും.
1: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982. You are

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരാഴ്ചയുടെ തുടക്കം തിങ്കളാഴ്ച ദിവസം അല്ലേ. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കാൻ പ്രമേയം പാസാക്കി കേരള നിയമസഭ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ നടക്കുന്ന വലിയൊരു പ്രതിഷേധം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു ഇന്ത്യ സഖ്യം. SIR അങ്ങനെ സംശയമുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി അല്ലേ ആദ്യം രാജിവെക്കേണ്ടതെന്ന് BJPയുടെ ചോദ്യം വരുന്നു. ജ്ഞാനേഷ് കുമാറിനെതിരെ എന്തായിരിക്കാം നടപടി? അദ്ദേഹം സ്ഥാനം ഒഴിയുമോ? സുപ്രീംകോടതി ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത്? ഇംപീച്ച്മെന്റ് നടപടികളൊക്കെ ഏത് രീതിയിലായിരിക്കും? ആ വിധം നടപടിക്രമങ്ങളിലേക്കൊക്കെ സർക്കാരോ കോടതിയോ മറ്റ് സംവിധാനങ്ങളൊക്കെ കടക്കുമെന്ന് കരുതുന്നുണ്ടോ? ഈ പ്രതിഷേധത്തിന്റെ ഒരു ഭാവി എന്താകുമെന്നാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കരുതുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്, 800-922-0. ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഡൽഹി പോലീസിന് പുറമെ ഒരുപാട് സേനകളെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഇന്ത്യ സഖ്യം ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ഹർജി സമർപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ലീഗൽ ടീമാണ്. ആ വാർത്തയാണ് വരുന്നത്. സുപ്രീം കോടതിക്ക് മുന്നിൽ വലിയ സേനാ വിന്യാസം. CISF, RAF, ITBP, CRPF സേനാ വിന്യാസം തന്നെയാണ് വലിയ പ്രതിഷേധ മാർച്ച്. പ്രതിഷേധ കടലായിരിക്കുന്നു ഡൽഹി. ശക്തി പ്രകടനമായിട്ട് ചലോ ദില്ലി നടക്കുകയാണ് ഇപ്പോൾ. പ്രതിഷേധ മാർച്ചുമായിട്ട് ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യ നേതാക്കൾ വരുന്നു, SFI, അതുപോലെ യൂത്ത് കോൺഗ്രസ്, എല്ലാവിധ വിദ്യാഭ്യാസ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, ആം ആദ്മി പാർട്ടി, CJP, അങ്ങനെ സമരക്കടലായിട്ട് മാറുമ്പോൾ ജന്തർ മന്ദറിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സമരം നടത്തേണ്ടത് ജന്തർ മന്ദറല്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ട്, കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ചോദ്യം, ഈ സമരത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ജ്ഞാനേഷ് കുമാറിൻ്റെ ഭാവി എന്താണ്? ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത്? ഇന്ന് കേരള സർക്കാർ പാസാക്കിയിരിക്കുന്നു, നിയമസഭ പാസാക്കിയിരിക്കുന്നു ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കാൻ ഒരു പ്രമേയം. നമസ്കാരം, ഗുഡ് ഈവനിങ്, വിളിക്കാം 800-922-0. ആരാണ്?
3: ഹരി,
2: മലപ്പുറം. സുഖായിരിക്കുന്നു ഹരി? കുറേ നാളായി തോന്നുന്നു വിളിച്ചിട്ട്. എന്താ ചോദിച്ചത്? സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. മലപ്പുറത്ത് എവിടെയാണ് ഹരി? എടപ്പാളിലാണോ? തവനൂർ. എനിക്കൊന്ന് മുമ്പ് എപ്പോഴും വിളിച്ചിട്ടുണ്ട് ഇലക്ഷൻ സമയത്തോ മറ്റോ അല്ലേ. ഓക്കെ, പറയൂ ഹരി. ഇത് ഈ സമരത്തിന്റെ ഭാവി അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പോക്ക് എന്തായിരിക്കും?
3: ഇത് ജ്ഞാനേഷ് കുമാർ രാജിവെക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഓൾറെഡി ഇന്നലെ ഇവര് സുപ്രീം കോടതിയില് നേരിട്ട് കാണാനുള്ള ഒരു ഹർജി കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു ഈ കേസ് ഇപ്പോ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് ഒരു സമരം നടത്താന്ന് പറഞ്ഞാൽ അതിലൊരു ലോജിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇവര് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു വിസിറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ വന്ന് കാണണം, അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവര് പറഞ്ഞത്.
2: പാർലമെന്റ് സാധാരണ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ പാടില്ല, അങ്ങനെ നടക്കാറില്ല. എന്നിട്ടും അവര് പ്രത്യേക സമിതിയോ? അതെ,
3: അല്ല, അപ്പൊ നടക്കാത്ത കാര്യങ്ങൾക്ക് ആണ് ഇപ്പൊ സമരം നടക്കുന്നത് പോലെ എനിക്ക്, അതായത് ഒരു ഡയമെൻഷൻ മാറി പോകുന്നുണ്ടോ സംശയം.
2: അല്ല, നടക്കാത്ത കാര്യമായിട്ട് കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കാണാമെന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. അത് നിങ്ങൾ പറഞ്ഞ ഉടനെ കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കാം എന്ന രീതിയിലേക്ക് എത്തിയിരുന്നു.
3: എനിക്ക് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ അനുമതി കൊടുക്കാന്ന് പറഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഇതിപ്പോ ഒരു ഇപ്പൊ ഇതിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും പറയാം, ഇപ്പൊ ഇയോൺ മസ്കിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോ അതിന് ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള റിപ്ലൈ അല്ല രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഒരു വർഷം മുമ്പേ ഇവരെ ഇതിനെ എതിർത്ത ഒരു സംഭവമാണ്. ഇതിപ്പോ മോദി, അമിത്ഷായ അല്ലെങ്കിൽ BJP ഗവൺമെന്റ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ അതിനനുകൂലിക്കുന്ന പോലെയാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു എന്താ പറയാ,
2: സമരത്തിന്റെ അജണ്ട വേറെയാണെന്നാണ് തോന്നുന്നത് താങ്കൾക്ക് അല്ലേ?
3: എനിക്കങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നു. കാരണം നമ്മൾ മാറ്റം വേണം. ഇപ്പൊ ഞാൻ CJPനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, പക്ഷെ CJPയുടെ ഒപ്പം ഉള്ള പ്രകാശ് രാജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കാരണം പുള്ളിക്ക് ഓൾറെഡി ഞാൻ വാർത്തകൾ കണ്ടനുസരിച്ച് 4 ഐഡന്റിറ്റി കാർഡ്, വോട്ടർ പട്ടികയിൽ കാർഡ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. അത് സത്യമാണോന്ന് അറിയില്ല, പക്ഷെ നമ്മളെ കേരളത്തിലെ മീഡിയകൾ തന്നെയാണ് അതിനെ കുറിച്ചുള്ള ന്യൂസ് ബ്രേക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ പിന്നെ അത് സത്യമാവാനാണ് സാധ്യത ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചിന്തകൾ വരുമ്പോ ഇതിനെ വിശ്വസിച്ചിറങ്ങുന്നവർക്കും അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇതിൽ ഏതാണ് കറക്റ്റ്.
2: ഇന്നിപ്പോ നമ്മുടെ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു, അതിൽ ഇടതുപക്ഷം സഹകരിച്ചിരിക്കുന്ന ഒറ്റക്കെട്ടായിട്ട് പ്രമേയം. BJP മാത്രമാണ് അതിനെ എതിർത്തിരിക്കുന്നത്. ബി ജെ പി പറയുന്നത് ഈ എസ് ഐ ആറിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല ആദ്യം രാജിവെക്കേണ്ടതെന്ന്.
3: അതെ അതെ, അങ്ങനെ വെച്ചാൽ അതിനുശേഷം 2024 ശേഷം ഗണേഷ് കുമാർ വന്ന എല്ലാ ഇലക്ഷനും നമ്മൾ റദ്ദാക്കണ്ടേ? ഇതും അതിൽ പെടുന്നതല്ലേ? നമ്മൾ ജയിക്കുമ്പോ മാത്രം അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ തോക്കുമ്പോ അത് എസ് ഐ ആറിന്റെ പ്രശ്നം എന്ന് പറയുന്നതിൽ എനിക്കൊരു കറക്റ്റ് ലോജിക്കലി തോന്നുന്നില്ല. ഇപ്പൊ റീസെന്റ് രണ്ടു ദിവസം ആസാമിലെ ഇലക്ഷൻ റിസൾട്ട് വന്നു, അതിൽ ബി ജെ പി ജയിച്ചു, അവിടെ എസ് ഐ ആർ ഉണ്ടായിട്ടില്ല. അപ്പോ ഇത് നമ്മളെ നാട്ടിൽ ചീത്തതായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം. പക്ഷെ അത് ലീഗലായിട്ട് ഇപ്പൊ സുപ്രീം കോടതിനെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വേറൊന്ന് ചലഞ്ച് ചെയ്യുക, ആ രീതി ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല.
2: വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ശ്രീഹരി, വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. കുറെ നാളെ കൂടിയിട്ടാണ് വരുന്നത്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വിളിക്കാം സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞ പോലെ ഈ കോടതിക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒരു സമരം ഇന്ന് നടത്തേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ ഇന്ന് കേരള സർക്കാർ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കേണ്ട ആവശ്യമുണ്ടോ? കാണാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ് അങ്ങോട്ട് പോയി കാണാമെന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തേണ്ടതല്ലേ? ഒരു സാവകാശം കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നിൽക്കണോ? അതോ നമ്മുടെ ഇപ്പോഴത്തെ യുവജനങ്ങളും കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ളവരൊക്കെ നടത്തുന്ന സമരം, ഇന്ത്യ സഖ്യത്തിന്റെ സമരം ന്യായമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സമരത്തിന്റെ ഭാവി എന്തായിരിക്കും? വിളിക്കാം 800-9220. ആരാണിത്?
4: നമസ്കാരം.
2: നമസ്കാരം, പറയൂ ജ്യോതി.
4: സുഖായിരിക്കുന്നു,
2: സുഖായിരിക്കുന്നു, പറയൂ.
4: അതെല്ലേ, ഒന്ന് കേരള നിയമസഭയുടെ പ്രമേയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ ആദ്യമല്ലല്ലോ.
2: അതെ, ഇതിന് മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് പ്രമേയം പാസ്സാക്കുന്നത്.
4: അത് അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് അവർ ചെയ്യാം. അതിന് വിലയുണ്ടോ വിലയില്ലയോ എന്ന് ചോദിച്ചാൽ സാധാരണ ഇതിൽ ഒരു വിലയില്ലല്ലോ. പ്രമേയം കൊണ്ട് എന്തെങ്കിലും വിലയുണ്ടാവുമോ? ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വേലയാണ് അല്ലേ?
2: എങ്കിലും കൂട്ടത്തോടെ വോട്ടുകൾ ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ട് ഒരു രാജ്യത്തിന്റെ പല ഭാഗത്തുള്ളവർക്ക് സംശയം ഉണ്ടാകുമ്പോൾ അതിനൊരു ദൂരീകരണം കൊടുക്കണ്ടേ? ഈ പ്രശ്നത്തിന് ഇടയാക്കിയത് എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ തമ്മിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി, ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു, അത് പുറത്തേക്ക് വന്നു. അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി വരേണ്ടതല്ലേ എന്നുള്ള ചോദ്യം ന്യായമല്ലേ ശ്രീ ജ്യോതി?
4: തീർച്ചയായിട്ടും ആ ചോദ്യത്തിനോട് ഞാൻ യോജിക്കും. ക്ലാരിറ്റി വരണം, അത് കറക്റ്റ്. അത് കേരള നിയമസഭയിൽ പാസ്സാക്കിയാലാവോ? ഇല്ലല്ലോ. ഇത് അല്ലേ, ഇതിന് ഒന്നാമത് വന്നിട്ട് ഇതിന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഒരു മാധ്യമം ആണ് ഈ റിപ്പോർട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൻ അത് കോടതിയിൽ പോയി സുപ്രീം കോടതി അതിന്റെ സത്യാവസ്ഥ ഇലക്ഷൻ കമ്മീഷനടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ടീമിനടുത്തും അതിനുള്ള മറുപടി വന്നിട്ടില്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല.
2: ഇനി സമരത്തെ കുറിച്ച് ചോദിക്കട്ടെ. ഈ സമരത്തെ കൈകാര്യം ചെയ്ത ആ രീതിയോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഡൽഹി പോലീസ് ആയാലും കേന്ദ്ര സേനയായാലും അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോടും യുവജന പ്രസ്ഥാനങ്ങളോടും ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ?
4: ഇതിന് മുമ്പ് സി ജെ പി നടത്തിയ ഒരു ഇത് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അവരെന്താ ചെയ്തത്? അത് അക്രമം ആവുകയാണെങ്കിൽ അതിനെ അടിച്ചമർത്ത, അതാണ് അതാണല്ലോ. അല്ലെങ്കിൽ എല്ലാവരെയും കയറൂരി വിട്ടുകഴിഞ്ഞാൽ എന്താവും ശരി?
2: അല്ല, ഇവിടെ ഇവിടെ എവിടെയാണ് അക്രമം? എവിടെയാണ് ഉണ്ടായിരുന്നത്? എല്ലാ വാതിലുകളും നേരത്തെ കൊട്ടി അടച്ചിട്ട്.
4: അതിപ്പോ ഇതിന് തൊട്ട് മുമ്പുള്ളത് എന്തായിരുന്നു സി ജെ പിയുടെ പരിപാടി?
2: എന്തായിരുന്നു അക്രമ സമരം? ഉണ്ടായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള സമരം വളരെ കൃത്യമായിട്ട് നടന്നു. ആ മന്ത്രി രാജിവെക്കേണ്ടി വന്നു അല്ലേ?
4: ഇല്ല,
2: സമരത്തിന്റെ രീതി ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ? സമരം ചെയ്യുന്നവരൊന്നു തന്നെയല്ലേ?
4: അല്ല, സമരം ചെയ്യുന്നവർ ഒന്നാണെങ്കിലും ധർമ്മേന്ദ്ര പ്രസാദിന്റെ അതുപോലെ ആയിരുന്നില്ല. ഈ സി ജെ പിയുടെ ഇതേ ഇതിൽ തന്നെ രാഹുൽ ഗാന്ധി ഇടപെടുകയും രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് പോകാനുള്ള ഇത് ചെയ്യുകയും ഇവരവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അത് നമ്മൾ കണ്ടതാണ്. രണ്ട്, നമ്മ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ളവിടെ പ്രൊട്ടക്ട് ചെയ്യുക. ഞാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ,
2: അല്ല ജനാധിപത്യപരമായിട്ട് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മുടെ ആർട്ടിക്കിൾ നമുക്ക് നൽകുന്നില്ലേ? നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ലേ സമാധാനപരമായിട്ട്?
4: അതാണ് പറഞ്ഞത്, സമാധാനപരമായി മഹാത്മാഗാന്ധി നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ട് എങ്ങനെയാണ് സമാധാനപരമായി സമരം ചെയ്യേണ്ടതെന്ന് കൂടിയിട്ട് ഇല്ലേ? ഇതല്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 10 നമ്മൾ കാലാകാലങ്ങളായി കാണുന്ന സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ട നമ്മുടെ ഇടത്തുപക്ഷ തലക്ക് ഹെൽമെറ്റ് അടിച്ചിട്ട് എന്താ പറഞ്ഞത്?
2: രക്ഷാപ്രവർത്തനം അല്ലേ?
4: അല്ല, ജനാധിപത്യത്തിൽ സമരങ്ങൾ ഉണ്ടാവും. സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭരിക്കുന്ന സർക്കാരുകൾക്ക് അത് നോക്കി നിൽക്കാൻ കഴിയില്ല. കാരണം മറ്റു ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത കൂടി സർക്കാരിനുണ്ട്. നിങ്ങൾ നിഷ്പക്ഷമായി സമരം ചെയ്യണം എന്ന് പറയുകയും അവരെ അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ ഈ സമരത്തിന്റെ ഫലമായി അനുഭവിക്കുന്ന മറ്റു സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ ബന്ധു വരണോ? അതിന്റെ ഏറ്റവും കൂടുതൽ ആർക്കാണ് വരുന്നത്? സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. ഇത് പറയുമ്പോ പത്മ ഒന്നും കൂടി ഓർമ്മിക്കണം, വളരെ സമാധാനപരമായി നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകളെ അടിച്ചോടിച്ച ഒരു സംസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിന് സമാധാനം വേണമെന്ന് പറയുന്നത്. അതുകൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം ഇത് പറയാൻ, ശരിയല്ലേ?
2: തീർച്ചയായിട്ടും അതെ, ശരി തന്നെയാണെന്ന് നമുക്ക് പറയാം അല്ലേ. ജ്യോതിയോട് ഞാൻ എതിർക്കാനില്ല ഈ വിഷയത്തിൽ, നമ്മുടെ ചർച്ച വഴിമാറി പോകണ്ട അല്ലേ. ജ്യോതി വളരെ സന്തോഷം വിളിച്ചതിൽ, അടുത്ത കോളിലേക്ക് പോകാൻ വിളിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-922-0 ആരാണിത്?
5: നമസ്കാരം,
2: എവിടുന്നാ വിളിക്കുന്നത്? നിതിൻ.
5: ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ.
2: മലപ്പുറം പെരിന്തൽമണ്ണ അല്ലെ. എന്തേം പറയൂ, ഈ ഒരു സമരത്തിന്റെ ഭാവിയും ഈ ഒരു സമരത്തിന്റെ രീതിയും അതിനോടുള്ള കേന്ദ്രത്തിന്റെ ഒരു മനോഭാവവും കേരള നിയമസഭ ഇന്ന് പാസാക്കിയ പ്രമേയം ഒക്കെ വെച്ച് നോക്കുമ്പോ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്?
5: നമ്മളെ മറ്റേ ആദ്യത്തെ സമരം ഉണ്ടായല്ലോ,
2: ധർമ്മപ്രധാനല്ലേ?
5: അതെ അതെ, ആ സമരത്തിൽ നിന്ന് വിജയമാണ് പോലും നമ്മളുടെ കേന്ദ്ര ഭരണം അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. അവരത് ഈ ഈ ഒരു സമരം അടിച്ചമർത്താൻ വേണ്ടി മാക്സിമം എല്ലാം ശ്രമിക്കും. പക്ഷെ ഒരു ബിഗർ പിക്ചറിന് നോക്കുമ്പോൾ ഇവര് ചെയ്ത നല്ല കാര്യവും സി ജെ പി ചെയ്യുന്നത് മോശം കാര്യമൊന്നും അല്ലല്ലോ. അത് ഏതൊരു ഇന്ത്യക്കാരോട് വെച്ചാലും പറയുമല്ലോ. അപ്പൊ പിന്നെ ഇത് ഇത് ജയിച്ചേ തീരൂ. നേരത്തെ പറഞ്ഞ സാധാരണക്കാരന്റെ പ്രശ്നമാണ്, ഇവർ ഇത് ചിന്തിക്കാത്ത ഈ വോട്ടുകളെല്ലാം പോയി ഒരു ഒരു എന്താ പ്രതികരിക്കാനും ഒന്നിനും കഴിവില്ലാത്ത ഒരു ജനത. അങ്ങനെ ഇപ്പൊ നമ്മൾ ഉത്തരകൊറിയനൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ, ആ അവസ്ഥ ചെയ്യുമ്പോ ഇന്ത്യന്റെ അവസ്ഥ. ഇനി അവരുടെ ഒക്കെ കോൺഫിഡൻസ് കണ്ടിട്ടില്ലേ, 2047 ഞങ്ങൾ ഭരിക്കും എന്ന് പറയുമ്പോ ഒരു രാജ്യം അവർ തകർന്നു പോകുന്നത്.
2: അപ്പൊ ജനാധിപത്യ രീതിയിൽ കുട്ടികളുടെ പ്രതിഷേധം, പ്രത്യേകിച്ച് കോൺഗ്രസ് ജനതാ പാർട്ടി ആയാലും എസ് എഫ് ഐ ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യുവജന സംഘടനകളൊക്കെ നടത്തുന്ന ആ സമരത്തെ മുൻകൂട്ടി തന്നെ അടിച്ചമർത്തുകയാണ് അല്ലേ. ഫ്ളൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുക, വരാനുള്ള വഴികളും മെട്രോകളൊക്കെ നേരത്തെ അടിച്ചുപൂട്ടുക, ഇന്റർനെറ്റ് ഇല്ലാതാക്കുക.
5: എവിടെയെങ്കിലും കേട്ട് കഴിവുള്ള കാര്യമാണോ? ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരട്ടെ. അതായത് ഈ ഇവരുടെ അജണ്ടയില് ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ആൾക്ക് ആരാണ് ഉത്തരവ് കൊടുത്തത്? ഇയാൾ സന്തുഷ്ടത്തിന് ചെയ്യല്ലോ ഇത്.
2: അതല്ലേ സുപ്രീം കോടതിയും ചോദിച്ചിട്ടുണ്ടല്ലോ, സുപ്രീം കോടതി പറഞ്ഞല്ലോ ഈ ആർട്ടിക്കിൾ 6 അല്ലെങ്കിൽ 6A ആ ഒരു ഫോം 6 ഇങ്ങനെ വന്നു, അത് സുപ്രീം കോടതിക്ക് അറിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ എസ് ഐ ആറിലെ. ഫോം 6 കുറിച്ച് മാത്രമാണ് സുപ്രീം കോടതി ഒരു ആശങ്ക പറഞ്ഞിരിക്കുന്നത്, അതിനൊരു ഉത്തരം കൊടുക്കട്ടെ അല്ലേ.
5: ഇത് എന്നാ ചോദിച്ചിട്ടില്ലേ, എന്നാ സുപ്രീം കോടതി ചോദിച്ചിട്ടില്ലേ?
2: ഇന്നല്ലല്ലോ. അല്ല, ഒരിക്കലും അല്ല.
5: അപ്പോ ഇത്രയും ദിവസം ഇവർ എന്തായിരുന്നു ചെയ്തിരുന്നത്? എന്താണ് അതിന് മറുപടി കൊടുക്കാത്തത്? ആ കൊടുത്താൽ പണി പാളുന്ന അറിയാം, അവര് ചെയ്ത് തെറ്റാണല്ല അവർക്കും നല്ല ഉറപ്പുണ്ട്, അടുത്ത കാരണം കൊണ്ടല്ലേ.
2: അതുകൊണ്ട് സമരത്തെ അടിച്ചമർത്തുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? അത് വളരെയധികം ഫോഴ്സിനെ ഉപയോഗിച്ച് അക്രമാസക്തമാകാത്ത കുട്ടികളെ ആ രീതിയിലേക്ക് അവരെ കൊണ്ടുപോയി. ഇന്നത്തെ വിഷ്വൽസ് വരുമ്പോ വലിയ സങ്കടമാണ് കാണുമ്പോ,
5: ഒരുപാട് ഭയങ്കര സങ്കടമാവണം. കാരണം ഇത് നമ്മളുടെ എന്താണ് പറയാ, ഏതൊരു രാജ്യത്തിന്റെ ഒരു നല്ലൊരു നേതാവിനോട് ചോദിച്ചാലും പറയും ആ രാജ്യത്തിന്റെ ശക്തി ആ രാജ്യത്തിന്റെ യുവത്വമാണ്.
2: ശരിക്കും യുവത്വം ഇങ്ങനെ അതെ, യുവത്വം ഇങ്ങനെ തെരുവിലിറങ്ങിയും പിന്നെ രാജ്യത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയോടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതിനെ അടിച്ചമർത്തിനേക്കാൾ അവരെ ഒന്ന് കേൾക്കുക എന്ന രീതിയിലേക്ക് മാറിയെങ്കിൽ നന്നായിരുന്നു.
5: അതെ അതെ, കാരണം ഈ യുവത്വം വേറെ റിപ്പോർട്ടുകൾ പുറകിൽ എന്ന വിഷയം മാറാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കാര്യം പറയാം. ഈ യുവത്വം ഒരു 40s കടന്നു കഴിഞ്ഞാൽ ഇന്ത്യന്റെ വളർച്ച മുരടിച്ചു പോകും എന്നുള്ള പോലും ആശങ്കകൾ ലോകത്തിന്റെ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇവരെ പോയിട്ട് ഈ പരിപാടികൾക്ക് ഇറക്കി വിടേണ്ട അവസ്ഥ ഒരു രാജ്യത്തിന് വന്നു എന്നുണ്ടെങ്കിൽ വളരെ നാണക്കേടാണ്. ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ ഇന്ത്യനെ ഭരിക്കുന്ന ആൾക്കാരെ കുറിച്ച് വളരെ നാണം കെട്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്.
2: ഇത്രയും അടിച്ചമർത്തപ്പെട്ട ഒരു സമരം ഉണ്ടായിട്ടും ഇത് കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുമോ? പാറ്റകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, എത്ര തുരത്തിയാലും അവർ കൂടുതൽ ശക്തിയായിട്ട് വരുന്നു. അങ്ങനെ വരുന്ന പാറ്റകളും അല്ല, അങ്ങനെ വരുന്ന എസ് എഫ് ഐയും യൂത്ത് കോൺഗ്രസ് ഒക്കെ തന്നെ ആയിരിക്കുമോ?
5: നീ പറഞ്ഞ ഒരു കാര്യം പറയാനുള്ള, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ എസ് എഫ് ഐയും യൂത്ത് കോൺഗ്രസും ഇവരും സി ജെ പിയും എല്ലാം ഇവർക്ക് ഓൾറെഡി എതിരായിരുന്നു ആദ്യമേ. പക്ഷേ ഒരു 3 മുമ്പ് ബി ജെ പിന്നെ അനുകൂലിച്ചിരുന്നിരുന്ന ആൾക്കാർ പോലും ഇപ്പൊ ഈ സമരത്തിന് അനുകൂലിച്ച് വരുന്നുണ്ടെന്ന് പറയുമ്പോ ഈ സർക്കാരിന് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എന്തെന്റെ പേരും അറിയാം സപ്പോർട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇവരിനി എങ്ങോട്ടാണ് മുന്നോട്ട് എന്നുള്ളതാണ്
2: ചിന്തിക്കേണ്ടത്.
5: ഇവര് ഗ്രാമപഞ്ചായത്തിന്റെ തലവന്മാരല്ല, ഇവര് രാജ്യത്തിന്റെ നേതാക്കളാണെന്നുള്ളതാണ് ഇവർ ചിന്തിക്കേണ്ടതേ.
2: ആ ഒരു ചിന്തയിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കാം. നിതിൻ, സന്തോഷം കേട്ടോ. നിതിൻ പെരിന്തൽമണ്ണിയാണ് വിളിച്ചത്, വളരെ വിശദമായിട്ട് സംസാരിച്ചു അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-922-0. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണ്?
6: ഗുഡ് ഈവനിങ്
2: വെരി ഗുഡ് ഈവനിങ്. പറയൂ, സമരത്തിനെ അടിച്ചമർത്തുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമാകുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് കേരള നിയമസഭ പ്രമേയം പാസാക്കുന്ന ഒരു ഭാഗത്ത് ഇന്നിപ്പോ ലീഗലായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം നീങ്ങുകയും ചെയ്യുന്നുണ്ട്.
6: തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ എവിടെയും പോലീസ് അടിച്ചമർത്തുന്നതായിട്ട് കണ്ടില്ല. അവരുടെ കയ്യിൽ ലാത്തി പോലും കണ്ടില്ല. അവര് ഇവരെല്ലാം പ്രവർത്തകരെയൊക്കെ തള്ളി ബസ്സിൽ കയറ്റി.
2: ഇന്ന് രാവിലെ ബസ്സിനകത്ത് ഒരു പെൺകുട്ടിയുടെ കൈയും കാലും ഒടിച്ചു കയറ്റുന്ന വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട് ഇപ്പൊ വന്നത്.
6: ഓക്കെ, നല്ല കാര്യം.
2: അല്ല, ഇല്ലെന്ന് പറയരുത്, ഇല്ലെന്ന് പറയരുത്.
6: പോലീസിനെ കല്ലെറിയുന്നത് അത് പോട്ടെ, നമുക്ക് വിഷയത്തിക്ക് വരാം. SIR നോക്കൂ, ഇവരുടെ മെയിൻ ആരോപണം എന്താ പറഞ്ഞ 13 crore വോട്ടർമാരെ വെട്ടിമാറ്റി എന്ന പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാന
2: ആരോപണം തെളിയിക്കുന്നതും SIR ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചോദ്യം, അതിന് നൽകേണ്ട ഉത്തരവും, ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണോ, കേരള നിയമസഭ പ്രമേയം പാസാക്കുമ്പോ ഈ സമരത്തിന്റെ ഭാവി എന്തായിരിക്കും, ബാക്കിയൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്
6: സമരത്തിന്റെ ഭാവി പറയാം. അതിപ്പോ 2 weeks കഴിഞ്ഞ് ഈ സമരത്തിന് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ
2: ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ ഭാഗം ന്യായീകരിക്കാനല്ല. ഞാൻ ഈ സമരത്തിനോ അനുകൂലോ എതിരായിട്ട് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പക്ഷം പിടിച്ചു പോകാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ആ സമരത്തിൽ അക്രമാസക്തമായിട്ടില്ല വിദ്യാർത്ഥികൾ, ഈ സമരത്തെ അടിച്ചമർത്തിയിട്ടുണ്ട് എന്നതൊരു വാസ്തവമാണ്.
6: അതുപോലെ തന്നെ നോക്കൂ, ഒരു രാജ്യം ഭരിക്കുന്ന തലസ്ഥാനത്തെ ഇരിക്കുന്ന സർക്കാർ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്.
2: അതിനവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മെയിൻറ്റെയിൻ ചെയ്യാം, പക്ഷെ അടിച്ചമർത്തുന്നത് എന്തിനാണ്, അതൊരു ചോദ്യമല്ലേ.
6: എവിടെ അടിച്ചമർത്തി എന്നാ പറയുന്നത്? ഇന്നലെ മിനിങ്ങാന്നല്ല,
2: എല്ലാ വഴികളും ഒരു സമരം വരുന്നതിന് മുമ്പേ മെട്രോ സ്റ്റേഷനുകൾ മുഴുവൻ അടച്ചിടുക. സുപ്രീം കോടതിയാണ് പറഞ്ഞത് മെട്രോ സ്റ്റേഷനുകളൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ട്. അപ്പൊ സുപ്രീം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടില്ലേ?
6: ഞാൻ വിഷയത്തിക്ക് വരാം. നമ്മളിപ്പോ ഈ വോട്ട് ഇവരിപ്പോ എന്തിനാണ് സമരം ചെയ്യുന്നത്? 13 crore വോട്ടർമാരുടെ പേര് വെട്ടുമാറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 13 crore വോട്ടറുകൾ എവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനത്ത് വെട്ടുമാറ്റി എന്നുള്ളത് പ്രതിപക്ഷത്തിന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അവര് കറക്റ്റ് ഡാറ്റുമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം കോടതി പറയും ഗണേഷ് കുമാറിനോട് രാജിവെക്കാൻ, നിങ്ങൾ എന്താ ചെയ്തതെന്ന്. പക്ഷെ ഇതുവരെ ആ ഡാറ്റ ആയിട്ട് അവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം മിനി പത്മ, കഴിഞ്ഞ 2-3 weeks മുമ്പ് ഇവിടെ ഒരു മൂന്നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു തമിഴ്നാട്ടിലും ആസാമിലും
2: ബംഗാളിലും.
6: ആസാമില് SIR നടക്കാത്ത ഒരു മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണ്, നഗോൺ എന്ന് പറഞ്ഞ ഒരു മണ്ഡലമാണ്. അവിടെ 2024 കോൺഗ്രസ് 200,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം, ഒന്ന് ഓർക്കണം, 200,000 വോട്ട് ഭൂരിപക്ഷമാണ്. അവിടെ ആ ലോക്സഭാ അംഗം രാജിവെച്ചിട്ട് അദ്ദേഹം MLA ആയിട്ട് ആ പാർട്ടി വിട്ടു പോയ കാരണം അവിടെ ഒഴിവ് വന്നിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അവിടെ SIR നടന്നിട്ടില്ല. അവിടെ എന്തായിരുന്നു റിസൾട്ട് വന്നത്? അവിടെ റിസൾട്ട് വന്നപ്പോ BJP സ്ഥാനാർത്ഥി 150,000 വോട്ടിന്റെ
2: ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു.
6: വൻഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കോൺഗ്രസ് 3rd place പോയി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ ബംഗാളിൽ നോക്കൂ, ബംഗാളിൽ നന്ദിഗ്രാം എന്ന് പറഞ്ഞ ഒരു നിയമസഭാ മണ്ഡലം, അതുപോലെ രജിനഗർ പറഞ്ഞ നിയമസഭാ മണ്ഡലം. ഈ രജിനഗർ പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ 70% മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ ഈ BJP ആണ് ജയിച്ചിരിക്കുന്നത്, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമുക്ക് എല്ലാ അഭിമാനമായ ഫ്ലൈ ദുബായ് ഇന്ത്യൻ പൈലറ്റിനെ അനുമോദിക്കാൻ പോലും ഈ രാഹുൽ ഗാന്ധി കൂട്ടാക്കിയില്ല. അതിന് ശക്തമായ ഒരു വികാരം ഇന്ത്യയിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഉള്ള ആളാണ് ഇപ്പൊ പോയിട്ട് അവിടെ ഇലക്ഷൻ കമ്മീഷണറെ മാറ്റണം എന്ന് പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നോക്കൂ, ഇവിടെ പ്രതിഷേധം ഒരു 10,000 or 100,000 പേര് പ്രതിഷേധിക്കുമ്പോൾ അപ്പുറത്ത് നിശബ്ദരായിട്ട് കോടിക്കണക്കിന് ആൾക്കാര് അവിടെ എല്ലാം ഇവരുടെ എല്ലാ കോമാളിത്തരങ്ങളും കാണുന്നത് നിശബ്ദരായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയൊന്ന് ആലോചിക്കാം. ഉത്തരവില് ഈ ഗണേഷ് കുമാറിന്, കാരണം ഈ കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞ 10 years ഞാൻ പറയുകയാണെങ്കിൽ 28 states 56 times തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇതിൽ 50 times കോൺഗ്രസ് തോറ്റമ്പിയിരിക്കണം. അവിടെ നിന്ന് ഗണേഷ് കുമാർ ചിത്രത്തെ പോലും ഇല്ല. അപ്പൊ ഈ കയ്യക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്. അവരാദ്യം മാറ്റേണ്ടത് ഗണേഷ് കുമാറിനല്ല, അവരുടെ നേതാക്കന്മാരെയാണ്.
2: അതിന് ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് കേരളം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇങ്ങനെ വലിയ പ്രശ്നം നടന്നെങ്കിൽ
6: ഈ SIR നടപ്പിലാക്കി 25 lakh വോട്ടർമാരെയാണ് വെട്ടിമാറ്റിയത്. നമ്മുടെ മുൻ MLA പ്രശാന്ത് പറഞ്ഞത് എന്താ അറിയോ, 40,000 വോട്ട് വട്ടിയൂർക്കാവിൽ വെട്ടിമാറ്റി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് SIR കഴിഞ്ഞ ശേഷം രമേശ് ചെന്നിത്തലയും മാത്യു കൊഴിനാഥനൊക്കെ പറഞ്ഞ് SIR ഡിഡ് വെരി വെൽ ആൻഡ് ദാറ്റ്സ് വൈ വി കെയിം ടു പവർ എന്ന് പറഞ്ഞ വ്യക്തികൾ ഇപ്പൊ ആ ഗണേഷ് കുമാറിനെതിരെ കേസ് എടുക്കുകയും ഗണേഷ് കുമാർ ശരിയല്ല എന്ന് പറയുന്ന ഇലക്ഷൻ അട്ടിമറിച്ചു എന്ന്
2: പറയുന്നത്. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പായിട്ടാണ് താങ്കൾ അതിനെ കാണുന്നത് അല്ലേ? വിളിച്ചില്ല, സന്തോഷം. ഞാൻ അടുത്ത കോളിലേക്ക് പോയിക്കോട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: ഹലോ
2: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: നമസ്കാരം.
2: ജംഷീദ് പറയൂ.
7: അല്ല, ഞാനിപ്പോ വിളിക്കാൻ വിചാരിച്ചല്ലോ, ഞാനിപ്പോ നേരത്തെ വിളിച്ച ചില ആൾക്കാര് ചില സുഹൃത്തുക്കള് പറയുന്ന കേട്ടോ, അവിടെ അടിച്ചില്ല
2: ആയിക്കോട്ടെ
7: അലോടി വിടായിരുന്നു എന്ന് പറഞ്ഞു വിളിച്ചു. നമ്മള് കാണുന്ന വിഷയത്തൊക്കെ അതല്ല,
2: നമ്മളെന്താണ് ജംഷീദ്
7: സംശയം ഇനി നോക്കൂ, നെയിം ബാഡ്ജ് ഇല്ലാത്ത പോലീസുകാര്, ഡ്രസ് ഒഫീഷ്യൽ ഡ്രസ് ഇല്ലാണ്ട് മറ്റേ പോലീസ്, ഒരു നമ്മളെല്ലാരും കേട്ടില്ല, ഒരു ചുരിദാരത്തിന്റെ സ്ത്രീ അല്ലെ, ഒരു നീല ചുരിദാർ സാധാരണ വളരെ എനിക്ക് അറിവുണ്ട്, ഒരു നീല ചുരിദാരത്തിന്റെ സ്ത്രീ ലാത്തി പിടിച്ച് നടക്കുക, ഒരു ലാത്തി പിടിച്ച് അതിനോട് പത്രക്കാർ ചോദിക്കണ്ട നിങ്ങൾ ആരാണ്
2: ഡെസിഗ്നേഷൻ ഒക്കെ ചോദിക്കുമ്പോ അതൊന്നും ഇല്ല കയ്യില്,
7: ഇല്ല എന്നിട്ട് പറയുന്നത് അടിച്ചമർത്തിയിട്ടില്ല, അവര് ഇപ്പോഴും സ്നേഹത്തോടെ തലോടാണ്, ലാത്തി ലാത്തി ഇല്ല, പോലീസിന്റെ കയ്യിലൊന്നും ഇല്ല, പോലീസ് വണ്ടികളെ തറ കണ്ടില്ല, നമ്മൾ ഇടിവണ്ടികൾ കണ്ടില്ലേ, ജയിലുമാരുള്ള അറകളുള്ള വണ്ടികൾ കണ്ടില്ലേ,
2: ശരിക്കും ആ ജയിക്കൊക്കെ അതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഈ വണ്ടി
7: ഇങ്ങനെയാണ്, ജയിക്കുന്ന ഷർട്ട് കൂടി ഇല്ല, ആവട്ട് വലിച്ച് ബ്രിട്ടാസിനെ കാണിച്ചു, ജോൺ ബ്രിട്ടാസ് എന്തിനെ കാണിച്ചു കണ്ടില്ലേ, എന്തിനെ കാണിച്ചു കണ്ടില്ലേ,
2: പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ മണിക്കൂറുകളോളം
7: മൂന്നാൾ നടക്കുക, അവര് എത്ര റൂളാണ് പോയത്,
2: പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ എം പി പ്രിയങ്ക ഗാന്ധി റോഡിലിട്ട് വലിച്ചഴക്കായിരുന്നു, ഭരണഘടന മാറോട് ചേർത്ത് കിടന്ന ഒരു സ്ത്രീയാണ്, അവരെ പിടിച്ചു വലിക്കുന്നതും കണ്ടു, എന്നിട്ട് പറയുന്ന സമരത്തിന്
7: ഒന്നും അടിച്ചമർത്തിയിട്ടില്ല, അവർ ഇപ്പം സമരത്തിലെ ഗുഡ്ലക്ക് പറയാതെ
2: ഇപ്പൊ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പോലെ ഈ എസ് ഐ ആറിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അസമിലെ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കേരളത്തിലെ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു, അതിൽ ഇതിലൊക്കെ കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പൽ, എസ് ഐ ആർ ആണെങ്കിൽ അപ്പൊ എസ് ഐ ആർ നമുക്ക് അനുകൂലമായ ഓക്കെ അങ്ങനെയുള്ളൊരു നിലപാടില്ല,
7: അല്ലല്ല ഇതിന് ഏറ്റവും വിഷമത്തിൽ കോൺഗ്രസ് ആണ്, കാരണം കേരളത്തിലെ എസ് ഐ ആർ നല്ലതും അടിപൊളി, കേന്ദ്രത്തിൽ വരുമ്പോ എസ് ഐ ആർ മോശം, അത് ഇഡിയുടെ കാര്യം പറഞ്ഞേ, കേന്ദ്രത്തിലെ ഇഡി നല്ലത് കേരളത്തിലെ ഇഡി മോശം അങ്ങനെ ഉണ്ടാവില്ലേ, അതേമാതിരിയാണ് കോൺഗ്രസിന്റെ നിലപാട്.
2: നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ ഇഡി ഇപ്പൊ നല്ലതാണ്,
7: ആ അതെ നല്ലതാണ്,
2: നമ്മള് ചർച്ച മാറിപ്പോയെങ്കിലും പറഞ്ഞോളൂ,
7: അതെ അപ്പൊ കോൺഗ്രസ് ഇപ്പൊ വിഷമുറപ്പിക്കുന്നുള്ളത്, അപ്പൊ അത് പോട്ടെ, കോൺഗ്രസിനെ പിന്നെ കൂട്ടില്ല, ഇപ്പോഴത്തെ സമരങ്ങൾ നോക്കൂ, സി ജെ പി, എസ് എഫ് ഐ, ഐസ, ഡി എസ് ഐ, സി പി എം അങ്ങനെയുള്ള ആ രീതിയിലാണ് പോണത്, നമ്മളെ ഇടയ്ക്ക് വിഷമം കാണിച്ചു പോകും, ഇവിടെ ഇത്രയും സമരം ഇത്രയും മൂർദ്ധന്യാസത്തിൽ നിൽക്കുമ്പോ അവിടെ ചെന്നൈയിൽ പൊറോട്ട കഴിക്കുന്നുണ്ടായിരുന്നു ചില ആൾക്കാരൊക്കെ, അപ്പൊ അങ്ങനെയാണ് ആ സമരം, അപ്പൊ നമുക്ക് ഈ സമരത്തിലും കോൺഗ്രസിന്റെ വിശ്വാസം അത്ര എത്ര കണ്ട് ഉണ്ടോന്നും പറയാനുള്ള,
2: പക്ഷെ നമ്മൾ നമ്മളൊരു കോഴ്സിന് ഒറ്റയ്ക്ക് നിൽക്കേണ്ട രണ്ട് കൂട്ടരല്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിഷയത്തിന് അധികം പൊറോട്ട കഴിച്ചു ചെന്നൈ പോയി എന്നൊക്കെ പറയാൻ നിൽക്കാൻ പാടുണ്ടോ,
7: എന്നിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും വരദക്ഷം പിന്തുണക്കില്ലേ, സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ അവരെ ദാസിൽ ഇന്ന് പോയിട്ടില്ലേ, അതാ പറയുന്നത് നമ്മൾ എന്ത് ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു കോമൺ എനിക്ക് എതിരിടാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ ഒപ്പായിട്ടാണ് പോകുന്നത്, പക്ഷെ ആ ആത്മാർത്ഥത കോൺഗ്രസ് ചില സമയങ്ങളിൽ കാണിക്കാറില്ല, പറയുന്നത്
2: ശരി ജംഷീദ്, പക്ഷേ ഈ സമരത്തിന്റെ ഭാവി എന്താവുന്നാണ് താങ്കൾക്ക് തോന്നുന്നത്, ഇതിങ്ങനെ അടിച്ചമർത്തി അടിച്ചമർത്തി പോകുമോ, അതോ ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങോ,
7: ഇനി എത്ര കാലം അടിച്ചമർത്താൻ, സമയങ്ങൾ എത്ര കാലം അടിച്ചമർത്താൻ പറ്റും, ഇപ്പൊ നമ്മൾ നേരത്തെ ബിജെപിയുടെ കണ്ടു
2: അതവര് പറയുന്നുണ്ട്, അന്ന് ആദ്യമായിട്ടാണ് അവർ ഈ സി ജെ പിയുടെ ശക്തിയും അവരുടെ ഒരു ഒരു സ്റ്റൈലും മനസ്സിലാക്കുന്നത്, ഇത്തവണ അവർക്കത് മനസ്സിലായി, അതുകൊണ്ട് നേരത്തെ കൂട്ടിയിട്ട് തന്നെ പ്രതിഷേധത്തിന് വരാതിരിക്കുക, വരുന്നവരെ ഏറ്റവും പെട്ടെന്ന രീതിയിൽ അവിടെ നിന്ന് മാറ്റുക, ജന്തർമന്ത്രി ഇപ്പൊ സമര ഭൂമി അല്ലാതെ പ്രഖ്യാപിക്കുക, പുതിയ സ്ഥലം അത് ഡിക്ലെയർ ചെയ്യുക, ഇങ്ങനെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മിണ്ടാതിരിക്കല്ല, അവർ വളരെ സാഗോദം ഇത് വീക്ഷിക്കുന്നില്ലേ, നോക്കുന്നില്ലേ, ഉറ്റുനോക്കുന്നില്ലേ,
7: ഡൽഹി അടച്ചിടും, ഡൽഹി കംപ്ലീറ്റ് ലോക്ക്ഡൌണിലാണ് പോണത് ഇപ്പൊ, അപ്പൊ ആദ്യമായിട്ടാണ് ഭരണമുന്നണി ഡൽഹി നടത്തുന്നത്, ആ പ്രതീതിയിലാണ് ഇപ്പൊ പോണത്, നമ്മുടെ എസ് എഫ് ഐയുടെ ഐശി കോച്ച് പറഞ്ഞു, നിങ്ങൾ എവിടെ ഞങ്ങളെ ആക്കുന്നു അവിടെ ഞങ്ങൾ ജന്തർമന്ത്രാക്കുന്ന പറഞ്ഞു, ജയിലറകൾ ഞങ്ങൾ ജന്തർമന്ത്രാക്കുന്ന പറഞ്ഞത്,
2: അതെ തീർച്ചയായിട്ടും അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, സന്തോഷം ജംഷീദ് വിളിച്ചതില് അഭിപ്രായം പറഞ്ഞതില്, എവിടെയൊക്കെയാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത്, അതൊക്കെ പുതിയ പുതിയ ജന്തർമന്ത്ര ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അങ്ങനെ ഒന്നും ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും അടച്ചിടാൻ പറ്റില്ല, ഡൽഹിയെ ഒരു കോട്ടയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐഷി ഘോഷൊക്കെ കഴിഞ്ഞ ദിവസം വന്നത്. ഇന്നത്തെ ഒരു ചർച്ച കാണുമ്പോൾ നിങ്ങൾ പലർക്കും ഒരു വൺ സൈഡായിട്ട് പോകുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ, കൂടുതൽ ആളുകളും അങ്ങനെ വിളിച്ചിട്ടില്ല, ആദ്യം വിളിച്ച രണ്ടു മൂന്ന് കോളേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം പിൻപറ്റുന്നവർ തന്നെയാണ്, അവർക്ക് കൃത്യമായിട്ട് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വിളിച്ചത് ഇടതുപക്ഷത്തിലുള്ള ആൾക്കാരാണ്. ഇനി കോൺഗ്രസ്സുകാരെ സ്വാഗതം, നിങ്ങൾക്കും പറയാനുള്ളത് പറയാം, വിളിക്കാം 800-9220-6 ആണ്.
8: ഹലോ നമസ്കാരം മിനി പത്മ.
2: നമസ്കാരം, പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ഒരാൾ എത്തിയല്ലോ, സന്തോഷം വിളിച്ചതില്.
8: നമ്മൾ ഈ സമരത്തിന്റെ ഇതിപ്പോ ബി ജെ പി ഞാൻ പറയുന്നത് അവർ അവസാന കാലഘട്ടം വരെ ഭരിച്ചോട്ടെ, 500 വർഷം ഭരിച്ചോട്ടെ, പക്ഷെ രാജ്യത്ത് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരു കാര്യത്തിൽ, ഞാൻ പറയുന്നില്ല 11 കോടിയോ അല്ലെങ്കിൽ 5 കോടിയോ 1 ലക്ഷത്തിന്റെ വോട്ടിന്റെ എന്ന് ഞാൻ പറയുന്നു, ഒരു വോട്ട് മാറ്റിയിട്ടുണ്ടോ? അർഹരായപ്പെട്ടവർ ഒരു വോട്ട് മാറ്റിയിട്ടുണ്ടോ? അദ്ദേഹം തെറ്റുകാരനാണ്. കാരണം 14 തവണ രണ്ടു പേർ, അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് രണ്ടു പേര് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതാണല്ലോ ഇത് പുറത്തു വന്നത്. 100,000 വോട്ടിന്റെ എന്നും പറഞ്ഞു. ഒരു വോട്ട് മാറ്റിയിട്ടുണ്ടോ? അർഹരായപ്പെട്ടവർ ഒരു വോട്ട് മാറ്റിയിട്ടുണ്ടോ? അദ്ദേഹം തെറ്റുകാരനാണ്. കാരണം 14 തവണ രണ്ടു പേർ

0: 91% പേര് തിരിച്ചു കൊണ്ടുവരുന്നു. നോക്കൂ, ഒരു ഭരണം വന്നു, അതിനുശേഷം തിരിച്ച് അവരെ വോട്ടിംഗ് ലിസ്റ്റിൽ കയറ്റുന്നു. എന്ത് എന്ത് വിരോധാഭാസമാണ്! അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നതിനോട് എന്ത് എന്ത് ലോജിക്കാണുള്ളത്? നിങ്ങൾ 500 കൊല്ലം ഭരിച്ചോ, കുഴപ്പമില്ല, ഇവിടെ ഭരിച്ചോട്ടെ, ഇന്ത്യ ഭരിക്കണമല്ലോ, ഭരിക്കാൻ പറ്റാത്ത എന്തത്? പക്ഷെ ഒരു തെറ്റ്, ഒരു ഉത്തരവാദിത്വം, ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന, ഡെമോക്രസിയുടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന 3 പേരില് 2 പേര് വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോഴാണ് ഈ സംഗതി പുറം ലോകം അറിയുന്നത്. അപ്പൊ പിന്നെ അതിലൊന്നുമില്ല. അത് നേരത്തെ ചില സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു ആസാമിൽ നടന്നു കുഴപ്പമില്ല. പിന്നെ പറയുന്നു ഇത് ഒരു കേരളത്തിന്റെയോ ആസാമിന്റെയോ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇപ്പൊ ചിലർ പറയുന്നു കേരളമെങ്കിൽ പിന്നെ രാജിവെച്ചൂടെ, അതല്ല, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണെന്നേ. ഇത് ഒരു സംസ്ഥാനത്തിന്റെ ഒരു പഞ്ചായത്തിന്റെ പ്രശ്നമല്ല. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി നമ്മൾ കാണരുത്. നമ്മൾ നമുക്കൊരു വോട്ട് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നമുക്ക് മരിച്ചവരോ പിന്നെ ഇല്ലാത്തവരോ പോട്ടെ, പക്ഷെ അർഹതപ്പെട്ടവർ, രാജ്യത്ത് വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവരെ വെട്ടി മാറ്റിയതിനാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സമരമൊക്കെ 2 ദിവസമൊക്കെ നീളമെന്നൊക്കെ പറയുന്ന ചിലർ പറഞ്ഞു, ഇതൊന്നും അല്ല, വരാൻ പോകുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, നമുക്ക് നോക്കാം സമരത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന്. ചെറിയൊരു ബ്രേക്ക്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-922-0. ശക്തി പ്രകടനമായിട്ട് ചലോ ദില്ലി മാർച്ച് നടക്കുകയാണ്. അതോടൊപ്പം സുപ്രീം കോടതിക്ക് മുൻപിൽ വലിയ ഒരു പ്രതിഷേധ സമരവും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രമേയം പാസാക്കുന്നു കേരള നിയമസഭ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടിയുമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം നീങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞു ബ്രേക്ക്.
2: Let's talk with Mini Padma. You are listening to Home 92.2 FM. Home is a feeling.
3: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
4: ലൈസൻസ് ഉണ്ടായിട്ട് കാർ ഇല്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെസിഡൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918. Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സമരത്തിന്റെ ഭാവി എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിളിക്കാം 800-922-0. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കാൻ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കേരള നിയമസഭ. SIR സംശയമുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി ആദ്യം രാജിവെച്ച് കാണിക്കില്ലേ എന്ന് BJP ചോദിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിയമ നടപടിയിലേക്ക് ഇന്ത്യ സഖ്യവും എത്തിയിരിക്കുന്നു. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് സുഹൃത്തെ, കേൾക്കാമോ? ആരാണ് മിണ്ടാതിരിക്കുന്നത്? ഞാൻ കണക്ട് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന സുഹൃത്തെ, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാലോ. ആരാണ്? റെജി വൈക്കേ. ഇതെന്താണ് ആദ്യം മിണ്ടാതിരുന്നത്? അത് ശരി, കേൾക്കാത്തോണ്ടാണ് അല്ലേ. പറയൂ, ഇരട്ടത്താപ്പല്ലേ കോൺഗ്രസിന് എന്നാണ് മിക്കവരും ചോദിച്ചത്.
7: അല്ല, ഇരട്ടത്താപ്പ് ആത്മാർത്ഥയുള്ള ആൾക്കാര് ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് അവര് വണ്ടി മുദ്രാവാക്യം വിളിച്ചത് അറിഞ്ഞായിരുന്ന റെഡ് സല്യൂട്ട് ബേബി, എം എ ബേബി എന്ന്. ഇത് ഈ രാജ്യത്തോട് കൂറുള്ളവർ MA ബേബിക്കാണ് സല്യൂട്ട് കൊടുത്ത് ജാഥ നയിച്ച് ഈ സമരത്തിന്.
1: അതാണ് ഇപ്പൊ വലിയ വിഷയാക്കേണ്ട. അവർ അവരുടെ നേതാവിന് റെഡ് സല്യൂട്ട് കൊടുത്തത് അവരുടെ ഏറ്റവും വലിയ നേതാവല്ലേ? കൊടുക്കുന്നതിന് ഇത്രയും അസഹിഷ്ണുത വേണോ?
7: അല്ലല്ലല്ല, മിനി പത്മ പറഞ്ഞതിന് ഞാൻ ന്യായീകരിക്കുകയല്ല.
1: എനിക്ക് അങ്ങനെ തോന്നുന്നു, കാരണം ഒരു ഒരു കറകളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ താങ്കൾ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു പരാമർശം നടത്തരുത്.
7: ഇതിനു മുമ്പ് വന്നൊരു ഒരു വ്യക്തി കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കോൺഗ്രസ് ഇത് ആദ്യകാലം തൊട്ട് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, വോട്ടുകൊള്ള നടന്നിട്ടുണ്ട്, വോട്ടുകൾ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ പുച്ഛിച്ച് തള്ളി ഇവര് മൈൻഡ് ചെയ്യാതിരുന്ന ഒരു സമരമായത് ഒന്ന്. അത് ഇന്നലെ തുടങ്ങിയ സമരമല്ല, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അതിനു അത് കഴിഞ്ഞപ്പോ തൊട്ട് ഈ ഇതിന്റെ തെറ്റുകൾ കണ്ടുപിടിച്ച് മാധ്യമങ്ങളെ വിളിച്ച് അത് പ്രൂഫായിട്ട് കാണിച്ചിട്ടും അന്ന് ഇതിനെയൊക്കെ അവഗണിച്ചവരാണ് ഇന്ന് ഇതിന്റെ കൂടി സമരത്തിന് വരുന്നത്. അനുകൂലിക്കുന്ന നല്ല കാര്യം, ജനാധിപത്യം ഇപ്പിച്ചിട്ട് ഇതിനു മുമ്പ് വിളിച്ച പുള്ളി ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്നും ഭരണഘടനാ സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യതയായിട്ട് നീതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ പൗരനും വേണ്ടിയുള്ള സമരമാണ്. ഇതിപ്പോ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനാണോ? അല്ലെ, പ്രധാനമന്ത്രിയുടെ താഴ്ത്തിയിരുന്നക്കാരെല്ലാം ഒരു അഭിമാനം.

0: ഗാന്ധി സമരം ചെയ്യുക അല്ലെങ്കിൽ കോൺഗ്രസ് സമരം ചെയ്യുന്നത്? അപ്പൊ പിന്നെ ആ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ ഓരോ ഒട്ടവകാശം നഷ്ടപ്പെടുമ്പോ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള സമരം, അത് അങ്ങനെ വീക്ഷിക്കാത്ത എന്താ പേര്?
1: അപ്പൊ ഈ എസ് ഐ ആർ നടപ്പാക്കിയത് കേരളത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമൊക്കെ, അപ്പൊ നമ്മൾ ഏത് അർത്ഥത്തിലാണ് ഇപ്പൊ അതേ സർക്കാർ ഇപ്പൊ പ്രമേയവും പാസ്സാക്കുന്നു ഇതിനെതിരെ?
0: തീർച്ചയായിട്ടും ഇത് കേരളത്തിന് വേണ്ടിയല്ല, ഇന്ത്യ മഹാരാജത്തിന് വേണ്ടിയാണ് പ്രമേയം പാസ്സാക്കുക. അല്ല കേരളത്തിലുണ്ടായ തെറ്റുകൾക്കോ അല്ല കേരളത്തിൽ അത് നടന്നോ നടന്നില്ല എന്നുള്ളതല്ല, കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇലക്ഷന് മുമ്പ് പിന്നെ ബൂത്തുകളിൽ പിന്നെ വേണ്ട രീതിയിലുള്ള എല്ലാ ക്രമീകരണത്തോടുകൂടി യു ഡി എഫ് ഒരു കാലത്തും കാണാത്ത രീതിയിൽ ഈ ഇലക്ഷൻ അവർ കണ്ടു, അതിനവര് ഫലം കണ്ടു. അതുപോലെ തന്നെ പിന്നെ ഈ കൗണ്ടിങ് സ്റ്റേഷനുകളിൽ രാത്രി എത്ര സ്ഥലത്ത് പിന്നെ ഉറക്ക
1: ഇരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പഴയ ബാലറ്റിലേക്ക് തന്നെ പോണെന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ താങ്കൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ബാലറ്റ് പേപ്പർ കൈ കിട്ടുമ്പോ നമുക്ക് കള്ളത്തര ഓട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റിയല്ല, അത് പെട്ടിയിലാക്കിയ ഓട്ടല്ലേ, അല്ലെ ബാലറ്റ് പെട്ടിയായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം, അവർക്ക് എന്നിട്ട് തിരിച്ചുകൊണ്ട് പിന്നെ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് വെക്കണം, അതൊക്കെ പാടുള്ള കാര്യമല്ലേ എവിടെ. അപ്പൊ അതിലും ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് അല്ലേ, എന്ത് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ, എന്തും ചെയ്യാമല്ലോ, ഒട്ടിമറിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. കാരണം കഴിഞ്ഞ പ്രധാനമന്ത്രി പല എണ്ണിയപ്പം പുറകിലായിരുന്ന സ്ഥലത്ത് പെട്ടെന്നല്ലേ ഒരേ സുപ്രഭാതത്തിലേക്ക് വന്നപ്പോൾ അല്ലേ മുന്നിൽ ജയിച്ചതായിട്ട് വന്നത്. അതുവരെ കുറച്ചു നേരത്തേക്ക് ഇലക്ഷൻ കൗണ്ടിങ്ങിന്റെ അന്നേരത്തെ
1: റെജി പറയുന്നത് ഇ വി എം ആയാലും എസ് ഐ ആർ ആയാലും തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് ബി ജെ പി സർക്കാർ മാറ്റുന്നു എന്നാണ്.
0: ആ ബി ജെ പി അല്ല ഇത്, ബി ജെ പി എന്ന് പറയുന്ന സർക്കാരോ അത് മറ്റുള്ള പിന്നെ ഭരിക്കുന്നവരുടെ അല്ല, ഇത് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെയാണ്. എന്തിനും ഈ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാണേലും ഇങ്ങനെയുള്ള ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുന്നു.
1: ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുത്താൽ മതി എന്നാണ് റെജി പറയുന്നത് അല്ലേ? റെജി താങ്ക് യു സോ മച്ച് വിളിച്ചേല, ഒരു കോൾ കൂടി എടുത്താലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം മിനി പത്മ.
1: നമസ്കാരം ശ്രീ ജോസഫ്, പറയൂ, ഈ സമരത്തിന്റെ ഭാവി എന്തായിരിക്കും?
2: ആദ്യമേ തന്നെ ഇരട്ടത്താപ്പ് ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ അതൊന്ന് ഒരു ക്ലാരിറ്റി കൊടുത്തോട്ടെ.
1: ആയിക്കോട്ടെ.
2: നമുക്കറിയാം ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേണ്ട ഒരു സംഭവം തന്നെയാണ്, അതിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതെങ്ങനെ വേണം, നീതിയുക്തമായിട്ട് നടന്നിട്ടുണ്ടാവണം. ഇപ്പൊ ചിലർ ചോദിക്കും കേരളത്തിൽ വന്നപ്പോ നിങ്ങൾക്ക് കുഴപ്പമില്ല, വാക്കെടുത്ത് വന്നപ്പോ കുഴപ്പമുണ്ട് അല്ലേ, നീ
1: കോൺഗ്രസ്.
2: അതെ, ആ ഉത്തരം എന്താന്ന് വെച്ചാല് കേരളത്തിൽ 97% മേലെ സാക്ഷരതയുള്ള സ്വന്തം അവകാശങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള രാഷ്ട്രീയ നിലപാടുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും രേഖകളും ഉണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ട വോട്ടുള്ള ആൾക്കാരാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അർഹതപ്പെട്ട ഒരു സാധനം നീങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബി എൽ ഒമാർ ത്രൂവോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ആൾക്കാർ ത്രൂവോ രാഷ്ട്രീയ പ്രവർത്തകർ ത്രൂവോ അത് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്തെടുക്കും. അതൊരു 98% അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട്.
1: അതായത് നമ്മൾ വ്യക്തികളായിട്ട് ചെയ്തില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ മുൻകൈ എടുത്ത് ചെയ്യും അല്ലെ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും.
2: തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. ഇനിയിപ്പോ നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പലർക്കും സ്വന്തം പൗരത്വം തെളിയിക്കാനുള്ള രേഖ പോലും പലർക്കും ഉണ്ടാവില്ല. ഇനി ജനന സർട്ടിഫിക്കറ്റ് അങ്ങനെ പറയുന്ന കുറച്ച് രേഖകൾ ഇവർ ആവശ്യപ്പെടുന്നത് എത്ര പേർക്ക് ഉണ്ടാവും? ഇനി അവരഥവാ വോട്ടറിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴാണ് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി പോകുന്നത്? ഇനിയിപ്പോ നമുക്ക് എന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഇതൊക്കെ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ ബൂത്തിൽ എത്തുമ്പോഴായിരിക്കും അറിയാം വോട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ എന്താ പറയാ, നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് കേരളത്തിനെ മാറ്റി വെക്കാം. ഞാൻ പറയുന്നുണ്ട് സദേൺ സ്റ്റേറ്റ്, കേരളം, തമിഴ്നാട്, ആന്ധ്ര വരെ വരുന്ന കർണാടക അങ്ങനെ വരുന്ന കുറച്ച് സ്റ്റേറ്റുകൾ മാറ്റി വെച്ചാൽ, ഇനിയിപ്പോ മഹാരാഷ്ട്ര വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് ചോദിച്ചു വാങ്ങാൻ ശക്തിയുള്ള ജനങ്ങൾ നിൽക്കുന്ന സംസ്ഥാനത്ത് ഈ എസ് ഐ ആർ എന്ന് പറയുന്ന അവർ ചോദ്യം ചെയ്യും. അവർ അഥവാ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ രണ്ടാമത് അത് റീസ്റ്റേറ്റ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയല്ല ഈ നോർത്ത് ഈസ്റ്റ് നാടുകളിലുള്ള സംഭവം. അതുകൊണ്ടാണ് ഇതിനെതിരെ ശക്തിയുക്തം ഈ പ്രതിഷേധം ഉണ്ടാവുന്നതും ആ ചെയ്ത സാധനം സുതാര്യമല്ല എന്ന് പറയാനും. ഇനി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇവർ പലരും പറഞ്ഞു ഡാറ്റാബേസ് കൊടുക്കണം പ്രതിപക്ഷ നേതാവ് കോടതിയിൽ കൃത്യമായിട്ടൊരു മറുപടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. ഈ പ്രതിപക്ഷ നേതാവ് രേഖാമൂലം ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കൊടുത്തു തന്നെ പി ഡി എഫ് ഫോർമാറ്റിലാണ്, അത് സോർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തില
1: കൊടുത്തിട്ടുണ്ടായിരുന്നു. സമയത്ത് തന്നെ അല്ലേ, മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ്
2: പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ. ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു, പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഭാര്യയുടെ അമ്മയുടെ സഹോദരിയുടെ മുഖം പുറത്ത് കാണുന്നത് നമുക്ക് എങ്ങനെയാ സഹിക്കാൻ, തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു
1: പ്രസ്താവന.
2: അതെ, അപ്പൊ നമുക്കറിയാം അതിന്റെ ഉദ്ദേശശുദ്ധി ആ സമയത്ത് ചോദ്യം ചെയ്യപ്പെട്ടു. ഇനി രണ്ടാമത് ഇവർ ഈ ഡാറ്റാബേസ് വെച്ച് കണ്ടുപിടിച്ച എന്താണ്, ഒരേ വീട്ടഡ്രസ്സിലുള്ള പല മുഖങ്ങൾ, ഒരു വീടിന്റെ വീട്ടഡ്രസ് 0 എന്നുള്ളത്, ഒരു വീട്ടിൽ 50 കൂടുതൽ വോട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും ഈ ഇലക്ഷൻ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതല്ല, ഈ പ്രതിപക്ഷ നേതാവ് തന്നെ പത്രസമ്മേളനം നടത്തി ഡാറ്റ വെച്ച് തെളിയിച്ചു കൊടുത്തതാ. കൂടാണ്ട് ഒരു ബ്രസീലിയൻ മോഡലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം അന്ന് വളരെ പ്രശ്നങ്ങളൊക്കെ ആയത്. തെളിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണുള്ളവർക്ക് തെളിവ് കാണാൻ പറ്റും. കണ്ണുണ്ടായിട്ടും കാണാനില്ലാത്ത ആൾക്കാരെ നമ്മൾ ഇനി എന്ത് തെളിവ് കൊടുത്തിട്ടും കാര്യമില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയൊരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങേരെ ഉയർത്തിക്കൊണ്ടിരുന്ന പല വിഷയങ്ങളും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും ശരിക്കും എന്താ പറയാ,
1: അതെ
2: തുടർച്ച പുള്ളി കൊണ്ടിരുന്നുണ്ട്. പക്ഷെ ഈ പ്രതിപക്ഷത്തുള്ള ആരും അതിന് കൂട്ടുക്കല്ല. ഈ പറയുന്ന ഇടതുപക്ഷമാണെങ്കിൽ പോലും ഇവർ പറയുന്നുണ്ട് വിദ്യാ മുന്നണിയുടെ ഭാഗമെന്നൊക്കെ. എത്ര കാര്യങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിച്ചിട്ട് ഇവർ അതിന്റെ പിന്നാലെ നടന്നുണ്ട്. ഇനി അത് പോട്ടെ, കോൺഗ്രസിന്റെ അകത്തുള്ള നേതാക്കന്മാർ അത് പിന്താങ്ങിയിട്ടുണ്ടോ? ഇല്ല. പ്രതിപക്ഷ നേതാവിന് എപ്പോഴും വേറിട്ടൊരു ശബ്ദം മാത്രം, ആ ഒരു വ്യക്തിയുടെ ശബ്ദമായിട്ടേ കേൾക്കാറുള്ളൂ നമ്മള്. അല്ലാണ്ട് കോൺഗ്രസിന്റെ ശബ്ദമായിട്ട് പോലും പല അവസരത്തിൽ കാണാറില്ല. പ്രത്യേകിച്ചിട്ട് നമുക്കറിയാം അവരുടെ എന്താ പറയാ, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്തൊരു കമ്മിറ്റി മെമ്പർ ഉണ്ടല്ലോ, 20 പേരടങ്ങുന്ന പ്രവർത്തക സമിതി, അതിൽ എത്ര പേര് അതിനെ പിന്താങ്ങിയിട്ട് വരുന്നുണ്ട്? ആരുമില്ല. പ്രതിപക്ഷ നേതാവിന്റെ എപ്പോഴും വേറിട്ടൊരു ശബ്ദമാണ്. അയാളുടെ എല്ലാ വിഷയത്തോടും നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും ചില വിഷയങ്ങളൊക്കെ പുള്ളി ഉന്നയിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ അതിന്റെ ജനാധിപത്യ പ്രക്രിയ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടിരുന്ന പ്രതിഷേധത്തിന്റെ ഒപ്പം തന്നെയാണ് ഞാൻ. ഇനി മിനി പത്മ ഉന്നയിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതിനെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തടയേണ്ട കാര്യമുണ്ടോ ഇല്ലെന്നുള്ളത്. അതിപ്പോ മിനി പത്മയ്ക്ക് നമുക്കറിയേണ്ടത് നമ്മൾ നമ്മളുടെ തന്നെ കാര്യങ്ങൾ മറന്നിട്ട് ചോദിക്കുന്നോണ്ടാണ്. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ഈ ബസ്സിൽ പോകുമ്പോ പോലും അവിടെ കൂടി നിന്ന കറുത്ത ഷർട്ട് ഇട്ട ആൾക്കാരെ അടിച്ചോടിച്ചിട്ടുണ്ടായിരുന്നു. അതായത്
1: മരുന്ന് വാങ്ങാൻ ക്യൂ നിന്ന ആളെ പോലും രണ്ടുമാണ്.
2: രണ്ടുമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ പ്രതിഷേധിക്കാനുള്ള നിങ്ങൾക്ക് അർഹതയുണ്ട്, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്ക് അതിനെ നിയന്ത്രിക്കാനോ, എന്നാൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല, തടയാനുള്ള റൈറ്റ് ഉണ്ട്. അവരത് ഏത് മീൻസോട് ചെയ്യുന്നു എന്നുള്ളത്
1: രണ്ടാമത്തെ ചോദ്യമാണ്. വ്യക്തമായിട്ട് പറഞ്ഞു ജോസഫ്. എന്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ് കേട്ടോ. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ശ്രീ ജോസഫ് കുറച്ചുകൂടെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാമായിരുന്നു അല്ലേ. എല്ലാവരും നല്ല രീതിയിൽ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് സംസാരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. നാളെ നമുക്കൊരു മറ്റൊരു വിഷയമായിട്ട് കേൾക്കാം. നേരത്തെ ഒരു ലിസ്ണർ ഒരു കോളർ പറഞ്ഞ പോലെ രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്നതാണ് ഈ സമരം എന്ന് അദ്ദേഹം ധരിച്ചു വെച്ചിട്ടുണ്ട്. നോക്കാലോ നമുക്ക്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സുപ്രീംകോടതിയിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വൻ മാർച്ച്. കനത്ത സുരക്ഷാ സന്നാഹമൊരുക്കി പോലീസ്. ഔദ്യോഗിക സമരവേദി മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി CJP. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതി മാർച്ച്. കനത്ത സുരക്ഷാ വലയത്തിൽ ഡൽഹി. ഡൽഹി പോലീസിനെയും കേന്ദ്രസേനയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സമരകേന്ദ്രമായിരുന്ന ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദികളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഒഴിവാക്കി. ജന്തർ മന്ദറിന് പകരം പ്രക്ഷോഭങ്ങൾക്കായി ഡൽഹിയിൽ മൂന്ന് പുതിയ കേന്ദ്രങ്ങൾ അനുവദിച്ചു. റാംലീല മൈതാൻ, ബുരാരി ഗ്രൌണ്ട്, ഈസ്റ്റ് ഡൽഹിയിലെ CBD ഗ്രൌണ്ട് എന്നിവയാണ് പുതുതായി അനുവദിച്ച സമരവേദികൾ. പ്രതിഷേധങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ബദൽ വേദികൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമ്മതി നൽകിയ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഡൽഹി പോലീസിന്റെ സുപ്രധാന തീരുമാനം. ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. ജനങ്ങളുടെ മൌലിക അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്നും CJP കൺവീനർ അഭിജിത് ദീപ്കയും കോ കൺവീനർ സൌരവ് ദാസും വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഹർജി നൽകുമെന്ന് രാഹുൽ. 5 ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ പോരാട്ടം തുടരും. മോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, ജ്ഞാനേഷ് കുമാർ, അജിത് ഡോവൽ എന്നിവരാണ് ഈ 5 പേർ. ഇത് ഒരു ദിവസത്തെ യുദ്ധമല്ല. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാകില്ലെന്നും എത്ര കൊല്ലം വേണമെങ്കിലും പോരാടുമെന്നും രാഹുൽഗാന്ധി. ഡൽഹിയിലെ പോലീസ് നടപടി അതിരൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. എന്തുകൊണ്ടാണ് ഡൽഹിയെ ജയിലിൽ അടച്ചതെന്ന് രാഹുലിന്റെ ചോദ്യം. പോലീസ് ഡൽഹിയെ കോട്ടയാക്കി മാറ്റി. RSS ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ ആരാണ് അകത്ത് കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് V.ജോയ് MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. V.ജോയ് MLA വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. സിഎംആർ ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത്. പിണറായി വിജയൻ, വീണാ ടി, ശശിധരൻ കർത്ത എന്നിവർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് എഫ്ഐആർ. പിണറായി വിജയൻ വ്യക്തി താൽപര്യങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു. 2016 ഓഗസ്റ്റിലും 2020 ജൂണിലും വീണാ ടിക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായി വിജയനിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും എഫ്ഐആർ. മുഹമ്മദ് റിയാസിനെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി. റിയാസ് അനധികൃതമായി നേടിയ പണം വിദേശത്തേക്ക് കടത്തി. വിദേശത്ത് ആസ്തി ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് വ്യക്തമാക്കുന്ന ഡയറി കുറിപ്പുകൾ ഇഡി റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫ്രോഡ് രാഷ്ട്രീയമാണ് രാജ്യത്തിപ്പോഴുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും ദിവസം ബി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തു? പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. എസ്ഐആറിൽ കേരളത്തിൽ ഇരട്ടത്താപ്പ്. രണ്ട് നയമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ടല്ലോ പഴയ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ എസ്ഐആർ നടപടി അവർക്കെതിരെയും ഉണ്ടാകണമല്ലോ എന്നും രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച് സൌദി അറേബ്യ. ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലും തൈസിലും സൌദി വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 124 ആക്രമണങ്ങൾ സൌദി നടത്തിയെന്ന് ഹൂതി. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച യുഎഇ. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ MT പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഫുജൈറ കോർഫക്കാൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജൈറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്.
1: Home FM News was brought to you by Danya Group of Companies since 1982. Time check. Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
1: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
4: യുഎയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 33 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
5: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൌദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ, മൺഡേ ഓഫ് ഒക്ടോബർ, 10th മാസത്തിലെ മനോഹരമായിട്ടുള്ള ഒരു തിങ്കളാഴ്ച. 2026 എന്ന വർഷത്തിൽ ഇനി അവശേഷിക്കുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ 100 ദിവസം ഇല്ല അല്ലെ, അതിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം 2026 ടാറ്റ ബൈ ബൈ പറയും. അപ്പോൾ ഈ വർഷം തുടങ്ങിയ സമയത്ത് പലതരത്തിലുള്ള റെസൊല്യൂഷൻസ് എടുത്തിട്ടുള്ളവരായിരിക്കും. ആൻഡ് മാത്രമല്ല, നമ്മൾ പല സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും 2026 വാസ് മോർ ലൈക്ക് എ റോളർ കോസ്റ്റർ റൈഡ് അല്ലേ. ഇങ്ങനെ ഭയങ്കര പലതരത്തിൽ നമ്മുടെ ജീവിതത്തെ എടുത്തിട്ട് പോയൊരു വർഷം തന്നെയായിരുന്നു 2026. എന്തായാലും 26 അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു വർഷമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിന് വേണ്ടുന്ന ഇൻപുട്ടുകൾ, ഇനിഷ്യേറ്റീവുകൾ നമ്മൾ ഇനിയും എടുക്കണം. കാരണം 2-3 മാസങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ 2-3 മാസം കൃത്യമായി 2 മാസം കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആയുഷ്കാലം മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു വർഷമാക്കി ഈ ഒരു വർഷത്തെ മാറ്റാം കേട്ടോ. തുടങ്ങിയപ്പോഴേ മോട്ടിവേഷനും മറ്റേ നന്മ വാരി വിതർന്ന പരിപാടിയൊന്നുമല്ല. എന്തായാലും ഇന്ന് ശരിക്കും രാവിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. യുഎയുടെ പല ഭാഗത്തും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള അലേർട്ടുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഏതാണ്ട് ഒക്ടോബർ 15 വ്യാഴാഴ്ച വരെ യുഎയിൽ പല മേഖലകളിലായിട്ട്, ദുബായ്, ഷാർജ എമിറേറ്റുകളിലൊക്കെ തന്നെ ആൻഡ് അബുദാബി എമിറേറ്റിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് NCM അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു കാര്യങ്ങളൊക്കെ രാവിലെ വന്നു. അതിനുശേഷം അതോടൊപ്പം തന്നെ പൊടിക്കും ആൻഡ് മൂടൽമഞ്ഞിനും ഫോഗിനും ഒക്കെ കാരണമുണ്ടായേക്കാമെന്നുള്ള അലേർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് യുഎയുടെ പല മലപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയും ഹെയിൽ സ്റ്റോമും ഒക്കെ കാണുന്ന വിഷ്വൽസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല പല ഇടങ്ങളിലും, പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിലൊക്കെ ഫ്ലാഷ് ഫ്ലഡിന് അലേർട്ടും NCM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർ, ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇവിടെ ഷൗക്ക മലിഹ മേഖലകളിലൊക്കെ സ്ട്രോങ് റെയിൻ, അത്യാവശ്യം നല്ല ഹെവി മഴ തന്നെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ലൈവ് അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലിഹ ഭാഗത്ത്, ഷാർജ എമിറേറ്റിൻ്റെ പല ഭാഗങ്ങളിലും നല്ല മഴ കേട്ടോ. അതായത് തുള്ളിക്കുരുകുടം പോലെയുള്ള മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ എവിടെയെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ കൂടി ഒന്ന് പറഞ്ഞോളൂ. ഇവിടെ ദുബായിൽ നമ്മുടെ സ്റ്റുഡിയോ വരുന്ന ബർദുബായ് മേഖലയിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് മഴ, ആരാണ് മഴ എന്ന് പ്രകൃതി ചോദിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം യാതൊരു ലാഞ്ചനയില്ല. ബട്ട് ഇഫ് യു ആർ ഡ്രൈവിംഗ്, എവിടെയെങ്കിലും മഴ കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഈ വരുന്ന ഒക്ടോബർ 15 തിയേറ്ററുകളിലേക്ക് എത്തുന്ന, ഇന്ത്യ എമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ജയിലർ 2 വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ്.

റിലീസിന് മുന്നേ റെക്കോർഡുകൾ ഓരോന്നോരോന്നായിട്ട് പിഴുതെറിയാൻ തുടങ്ങിയിട്ടുണ്ട് ജയിലർ ടു, അല്ലെങ്കിൽ പുതിയ പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജയിലർ ടു. അത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഇന്ത്യ എമ്പാട് മറ്റു ഭാഷകളിലേക്കും. ഇതൊരു തമിഴ് ചിത്രമെന്ന് ഒരിക്കലും നമുക്ക് ലേബലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ജയിലർ ടുവിനെ. കാരണം പലപ്പോഴും ജയിലർ വണ്ണ് കണ്ടവർക്കറിയാം, അതിന്റെ പല കഥാപരിസരങ്ങളിലും അല്ലെങ്കിൽ പല കഥാപാത്രങ്ങളും വരുന്നത് പല നാടുകളിൽ നിന്നാണ്. ജാക്കി ഷ്രോഫിന്റെയും മകരന്ദ് ദേശ്പാണ്ഡെയുടെയും ഒക്കെ കുറേയധികം ക്യാരക്ടേഴ്സ് ഹിന്ദി നോർത്തേൺ ബിൽറ്റിനെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് കന്നഡ നാട്ടിലേക്ക് പോയിട്ട് അവിടെ കുറച്ചധികം സിനിമാ സീക്വൻസുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ശിവരാജ് കുമാറിന്റെ ഏരിയയിൽ. നമ്മുടെ മലയാളിയായ ലാലേട്ടനെ പക്ഷേ എനിക്ക് തോന്നുന്നു ഹിന്ദി ബോംബെയിലോ മറ്റുമാണ് കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ തെലുങ്ക്, ഓക്കെ തെലുങ്കിൽ കുറെ കാവാല പാട്ടുൾപ്പെടെ തെലുങ്ക് സിനിമ ഷൂട്ടിംഗ് സെറ്റായിട്ടൊക്കെയല്ലേ കാണിക്കുന്നത്. പക്ഷേ ജയിലർ ടുവിലേക്ക് വരുമ്പോൾ എനിക്ക് ആ ഒരു ട്രെയിലറും പ്രമേയസും ഒക്കെ കണ്ട സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും സിനിമയുടെ കഥ കേരളവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തമിഴ് സിനിമ എന്ന ലേബലിന് അപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ ചിത്രം, അബ്സല്യൂട്ട് ആൻസർ ഫോർ എ പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ജയിലർ ടു ഒരുങ്ങുന്നത്. പല റെക്കോർഡുകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ മാത്രം ഏതാണ്ട് 4 crore മുകളിൽ പ്രീ സെയിൽസ് നടത്തിക്കൊണ്ടാണ് വലിയ റെക്കോർഡ് ഇപ്പൊ ജയിലർ ടു സ്ഥാപിച്ചിട്ടുള്ളത്. തലിവർ രജനീകാന്താണ് ജയിലർ അല്ലെങ്കിൽ ജയിലറിന്റെ മുഖം എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ കഥാപാത്രങ്ങളായിട്ടും സിനിമയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് പുറത്ത് താരങ്ങളായിട്ട് തന്നെയാണെങ്കിലും പല ഇൻഡസ്ട്രീസിൽ നിന്നുള്ള വലിയ താരങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന ലാലേട്ടനും ശിവരാജ് കുമാറും ഹൃതിക് റോഷനും മിഥുൻ ചക്രവർത്തിയും ആൻഡ് അങ്ങനെ എണ്ണം പറഞ്ഞ സ്റ്റാർസ് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സിനിമാറ്റിക് അത്ഭുതം തന്നെയാണ് ജയിലർ ടു. 15th തിയേറ്ററുകളിലേക്ക് എത്താണ് നമ്മൾ റിലീസിന്റെ അന്ന് തന്നെ ഈ സിനിമ കാണുന്നതായിരിക്കും നമ്മുടെ ഹോം തിയേറ്റർ സ്പെഷ്യൽ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് കേട്ടോ. അപ്പൊ ഇന്ന് അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ രജനീകാന്ത് കോംബോയിൽ ജയിലർ വരുമ്പോൾ, ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ മമ്മൂക്ക രജനീകാന്ത് കോംബോയിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു സിനിമയാണത്. നമ്മൾ പലപ്പോഴും സൗഹൃദത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ പര്യായമായിട്ട് എടുത്ത് കാണാറുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല ഈ സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഡേ വരുന്ന സമയത്ത് എല്ലാം തന്നെ റീലുകളിലും സ്റ്റാറ്റസുകളിലും ഒക്കെ വരാറുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഈ ഡയലോഗ് ഒക്കെ ശരിക്കും ഇതൊക്കെ ശരിക്കും ഒരു എപ്പിക്കായി മാറിയ മണിരത്നം അത്ഭുതമായിരുന്നു ഈ ഒരു സിനിമ. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ടിക്കറ്റുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചോദ്യം അത് തന്നെയാണ്. മമ്മൂട്ടി രജനീകാന്ത് കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആ ഒരു കൾട്ട് ക്ലാസിക് ചിത്രം ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220. മനസ്സിലായി കാണുമല്ലോ, പാട്ടുകൂടെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണ് സിനിമ എന്ന്. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ആൻഡ് യെസ് യൂഷ്വൽ മൺഡേ ഈവനിങ് ട്രാഫിക് തന്നെയാണ് ഈ ഒരു സമയത്ത് സ്പെസിഫിക്കലി എടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് അറിയാലോ, തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിലാണ് സാധാരണഗതിയിൽ ഏറ്റവും അധികം ക്രൗഡ്. എനിക്ക് തോന്നുന്നു യൂഷ്വലി പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നവർ പോലും ചിലപ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ചൻ്റെതായിട്ടുള്ള ഒരു വീക്കെൻഡിൻ്റെ ആലസ്യത്തിൽ കുറച്ച് നേരം എക്സ്ട്രാ കിടന്ന് ഉറങ്ങിയിട്ട് അവസാനം ഗതികെട്ടിട്ട് സ്വന്തം കാറെടുത്ത് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കാം തിങ്കളാഴ്ചകളിൽ മാത്രം ഇത്രയധികം ട്രാഫിക് കഞ്ചീഷൻസ് നമ്മൾ കാണുന്നത്, അല്ലേ? അല്ലാതെ വേറെ എന്താ കാരണം? എനിവേ, എന്തായാലും അൽഖേൽ റോഡിൽ കുറച്ചധികം കഞ്ചീഷൻസ് യൂഷ്വൽ ഡേയ്സിനെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് ദുബായ് ഹിൽസ് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രാഫിക് കഞ്ചീഷൻ കുറച്ച് മുൻപോട്ട് എത്തുമ്പോഴത്തേക്കും അൽഖോസ് ഫോർത്തിന് സമാന്തരമായിട്ട് അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് മൈദാൻ സ്ട്രീറ്റുമായിട്ടുള്ള ഇൻ്റർ കണക്ഷനൊക്കെ കഴിയുമ്പോഴേക്കും അൽഖേൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിലേക്ക് എത്തുന്നുണ്ട്. റാസൽകോ റോഡിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദുബായ് അല്ലൈൻ റോഡും അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണ് ഉള്ളത്. റിബാ സ്ട്രീറ്റിൽ പക്ഷേ കുറച്ചധികം കഞ്ചീഷൻസ്, ഓൾമോസ്റ്റ് ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന ട്രാഫിക് കഞ്ചീഷൻസ് കുറച്ചധികം ദൂരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഷെയ്ഖ് സായദ് റോഡിലാണ് നോക്കുകയാണെങ്കിൽ പാരലി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. യൂഷ്വലി ഉള്ളൊരു ഈവനിങ് ട്രാഫിക്ക് മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ കേട്ടോ. റിബാ സ്ട്രീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്ത് ആരംഭിക്കുന്ന ട്രാഫിക് കുറച്ചധികം ലെങ്ത്തിലേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ അൽവർക്ക ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന ട്രാഫിക് അത് അറിയാം, യൂഷ്വൽ ദുബായ് ഷാർജ ട്രാഫിക് കഞ്ചീഷൻ അവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രധാനപ്പെട്ട ആക്സിഡൻറ് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ജദ്ദാഫ് ഭാഗത്തായിട്ട് ഒരു രണ്ട് ആക്സിഡൻറ്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി, അത്യാവശ്യം ആ ഒരു സർക്കിൾ കംപ്ലീറ്റ്ലി പാക്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് റിബാ സ്ട്രീറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തായിട്ട് കഞ്ചീഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിനും കാരണം ഒരു ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു മൈനർ ആക്സിഡൻറ്റ് ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് 10 മിനിറ്റ്സ് ബാക്ക്. മൈനർ ആക്സിഡൻ്റ് അല്ല, മേജർ ആക്സിഡൻ്റ് ആയിരുന്നു 10 മിനിറ്റ്സ് ബാക്ക്. സോ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു കഞ്ചീഷൻ. എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക, അത്യാവശ്യം കെയർഫുള്ളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാം
3: കേട്ടോ. ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. എ ബി സി കാർഗോയുടെ ദിവാളി സ്പെഷ്യൽ ഓഫറിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 എൻ ജി സി സി ടി എൻ സി അപ്ലൈ.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: നമ്മൾ ദിവസവും കണ്ണാടിയിൽ നോക്കും, മുടി ശരിയാണോ, ഡ്രസ് ശരിയാണോ അല്ലേ. പക്ഷേ സ്വന്തം ബ്രസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് അവസാനമായിട്ട് എപ്പോഴാ ശ്രദ്ധിച്ചേ? നീ എന്താ ഉദ്ദേശിച്ചത്? ബ്രസ്റ്റിലെ പുതിയ ലംപ്, സ്വെല്ലിംഗ്, ഷേപ്പ് അല്ലെങ്കിൽ സ്കിന്നിലുള്ള അൺയൂഷ്വൽ ചേഞ്ച്, അതും അല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ചാർജ്, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കാതെ ഡോക്ടറിനോട് സംസാരിക്കണം. ശരിയാ, നമ്മളും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം.
0: ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയൂ, എന്തെങ്കിലും അസാധാരണ മാറ്റങ്ങൾ കണ്ടാൽ കൃത്യസമയത്ത് ഡോക്ടറുടെ ഉപദേശം തേടൂ. എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്, ദുബായ്. കോൾ 0508609611.
5: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
6: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
5: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
8: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എസ്പെഷ്യലി നമ്മുടെ അഡ്രസ്, ഫോൺ നമ്പർ, കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തരുത് എന്ന് പലപ്പോഴും പലതവണ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കേൾക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ദൂഷ്യവശം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോയിട്ട് വീരമണി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഒരുപക്ഷെ ഈ മാമൻ്റെ ഈ അണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും കേട്ടോ. എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഒരു കഥ പറയാനാണെങ്കിൽ, ഇപ്പോൾ ദീപാവലിയുടെ സമയമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലോ, എനിക്ക് സ്വീറ്റ്സ് വാങ്ങി തരാതൊക്കെ ആരുമില്ലടാ, എനിക്ക് ആരെങ്കിലും ഒരു പെട്ടി സ്വീറ്റ്സ് വാങ്ങി അയക്കടാ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ മധുര സ്വദേശിയാണ്, അതുകൊണ്ടാ തമിഴിൽ കേട്ടോ. അപ്പോൾ പുള്ളി, നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ കുറേ മാമന്മാർ ഇപ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് അവരുടെ തനതായ ഭാഷയിൽ, ഇപ്പോൾ മലയാളികളായിട്ടുള്ളവരും തമിഴരായിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും, അവർ അവരുടെ നാച്ചുറലായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എന്ന് ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് മധുരയിൽ നിന്നുള്ള ഈ വീരമണി. സംഭവം എങ്ങനെയാണ് പുള്ളിക്കാരൻ വൈറലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഈ പറഞ്ഞ പോലെ എനിക്ക് സ്വീറ്റ്സ് വാങ്ങി തരാൻ ആരുമില്ല, ആരെങ്കിലും ഒരു വെട്ടി സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് അയച്ചതാടേ, ഞാൻ അതിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ ഇട്ടിട്ടുണ്ട്, കൂടെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് സംഭവം റൂട്ട് മാറിപ്പോ എന്ന് വേണം വിശ്വസിക്കാനായിട്ട്. കാരണം അത് കറങ്ങിത്തിരിഞ്ഞെത്തി വൈറലായി മാറിയത് കേരളത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിയുടെ ഈ അഡ്രസ്സും ഇത് ലൊക്കേഷനും കിട്ടിയ പാട് ട്രോളർമാർ പരിപാടി ഒപ്പിച്ച് തുടങ്ങി കേട്ടോ. പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ആമസോണ്, ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഇതിലെല്ലാം കയറിയിട്ട് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാത്തിലും കയറി ഓർഡർ ചെയ്യുക. ഈ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം പുള്ളിയുടെ ലൊക്കേഷനും അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും എല്ലാം ഉൾപ്പെടെ കൊടുക്കുക, പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. അപ്പോൾ സംഭവിച്ച അവസ്ഥ മനസ്സിലായി കാണുമല്ലോ. പുള്ളി അഡ്രസ്സ് സ്വീറ്റ് ബോക്സ് ആരെങ്കിലും അയച്ചിരുന്നു വിചാരിച്ച് അഡ്രസ്സും ഫോൺ നമ്പറും എടുത്ത് അതിനകത്ത് ഇടുകയും ചെയ്തു. ഇവന്മാരാണെങ്കിൽ സകലമായ സാധനങ്ങൾ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ആൻഡ് സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ ഓർഡറുകൾ വന്ന് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 6 കിലോ 7 കിലോ മട്ടൻ ബിരിയാണിയും സാധനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ വന്നിട്ട് വീടിൻ്റെ അടുക്ക് നിന്നിട്ട് പുള്ളിക്കാരൻ അവസാനം ഗതികെട്ട് ചെയ്യേണ്ടി വന്ന അവസ്ഥയെന്ന് വെച്ചാൽ ഹൗസ് ഓണർ പുള്ളിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെ എത്തി സാഹചര്യങ്ങൾ. ലാസ്റ്റ് ഗതികെട്ടിട്ട് പുള്ളി ബാഗും തൂക്കി നാട് വിട്ടു പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പടിയൂടെ കടന്നിട്ട് വേറെ ലെവലിൽ പോയ സംഭവങ്ങളുണ്ട്. പുള്ളിയുടെ ഫോൺ നമ്പർ കിഡ്നി ഡൊണേഷൻ ഏജൻസിയിലും മാട്രിമോണിയിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്നുള്ള കോൾസ് ഇപ്പോൾ പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗതികെട്ട ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ചെയ്യുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയേക്കാം. എന്നിരുന്നാൽ പോലും അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു വശം പറയുന്നവരുമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഡെലിവറി മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഡെലിവറി മേഖലയുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും. എന്തായാലും ഇദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ പറ്റില്ല, ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട്. അവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി താങ്ങി പിടിച്ച് അത് അവിടെ വരെ കൊണ്ട് എത്തിച്ചേയുമ്പോഴത്തേക്കാണ് തങ്ങളൊരു ഒരു ഫേക്ക് ഗെയിമിൻ്റെ ഭാഗമായി കളിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം അറിയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ബുദ്ധിമുട്ടല്ല. അത് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് ജോലിയെ സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശയല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊരു എക്സ്ട്രാ പണിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ആ ഒരു ആകത്തുകയിലുള്ള കോമഡി വേർഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമായ കേട്ടോ.
1: എന്താ പുള്ളേങ്ങളാ, നാ എന്നടാ സൊണ്ണേ, ഉങ്ങക്കിട്ട് എന്നടാ കേട്ടേ, എനിക്ക് എതുക്കടാ എന്നോട് നമ്പറെല്ലാം കിഡ്നി ഡൊണേഷൻ സെൻറ്ററൊക്കെ കൊടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന വീഡിയോസ് കാണുമ്പോൾ ചെറുതല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം,
0: നമ്മുടെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സമയത്ത് ഇതേത് രീതിയിലാണ് ഉൾട്ടയടിച്ച് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ഒരു കാരണവശാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, നമ്മുടെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സമയത്ത് ഇതേത് രീതിയിലാണ്

പീരങ്കിയും ഫൈറ്റർ ജെറ്റും അന്തർവാഹിനി കപ്പലും വരെ പുള്ളിക്കാരന്റെ പേരും അഡ്രസ്സും വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും ഡെലിവർ ചെയ്യത്തില്ല, ഇതൊക്കെ ആരോ പണ്ട് തമാശയ്ക്ക് ആമസോണിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത്രയും രൂക്ഷമായിട്ട് കാര്യങ്ങൾ പോയിട്ട് അവസാനം പുള്ളി ഇപ്പോൾ ഏതോ നാട് വിട്ട് ഏതോ കുഗ്രാമത്തിൽ പോയിട്ട് ഒരു ഡാമിന്റെ മേലെ നിന്നുകൊണ്ട് അടുത്ത വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ ഇവിടെ എത്തി പക്ഷേ അഡ്രസ്സ് ആർക്കും പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും എത്തി കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. വള്ളിയാവും, വള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത ഇന്റർനാഷണൽ വള്ളിയായിട്ട് കാര്യങ്ങൾ പോവും, കൈവിട്ടു പോവും. അതുകൊണ്ട് പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുപ്രീംകോടതി പരിസരത്ത ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്ക് കോൺഗ്രസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം, പ്രമേയം പാസാക്കി നിയമസഭ. പോലീസ് അതിക്രമത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. മറുപടിയുമായി ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ വിജിലൻസ് കേസ്, ഒന്നാം പ്രതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും വോട്ട് ചോരിക്കെതിരെയുള്ള പ്രതിഷേധവുമായി സുപ്രീംകോടതിയിലേക്ക് ഇന്ത്യാ സഖ്യം മാർച്ച് നടത്തി. ഇന്ത്യാ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള ദില്ലി ചലോ മാർച്ച് സംഘർഷഭരിതമായിരുന്നു. സുപ്രീംകോടതിക്ക് 200 മീറ്റർ അകലെ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് പ്രതിഷേധം തടഞ്ഞതോടെ രാജ്യതലസ്ഥാനം വീണ്ടും സംഘർഷഭരിതമായി. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കിയും മുകളിൽ കയറിയും പ്രതിഷേധിക്കാൻ നോക്കി. നേതാക്കൾ സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ചു. ബാരിക്കേഡിന് അടുത്തേക്ക് വന്നവരെ ബലം പ്രയോഗിച്ച് പോലീസ് തള്ളിമാറ്റി. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഉന്തും തള്ളുമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ പ്രതിഷേധം അവസാനിച്ചു. പ്രവർത്തകർ പിരിഞ്ഞുപോയി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സുപ്രീംകോടതിയിൽ. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘം ഹർജി സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എംപി, കെ സി വേണുഗോപാൽ എംപി എന്നിവർ ചേർന്നാണ് സുപ്രീംകോടതി രജിസ്ട്രിയിൽ എത്തിയത്. SIR അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഹർജിയിലുണ്ട്. ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും. സമരകേന്ദ്രമായിരുന്ന ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദികളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഒഴിവാക്കി. ജന്തർ മന്ദറിന് പകരം പ്രക്ഷോഭങ്ങൾക്കായി ഡൽഹിയിൽ 3 പുതിയ കേന്ദ്രങ്ങൾ അനുവദിച്ചു. റാംലീല മൈതാൻ, ബുരാരി ഗ്രൌണ്ട്, ഈസ്റ്റ് ഡൽഹിയിലെ CBD ഗ്രൌണ്ട് എന്നിവയാണ് പുതുതായി അനുവദിച്ച സമരവേദികൾ. പ്രതിഷേധങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ബദൽ വേദികൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമിതി നൽകിയ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഡൽഹി പോലീസിന്റെ സുപ്രധാന തീരുമാനം. ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ എക്സിലൂടെ CJP നേതാക്കൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ജന്തർ മന്ദറിനെ ഔദ്യോഗിക സമരവേദി അല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തെ ജനാധിപത്യത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും സർക്കാരിന്റെ പ്രശ്നം സമരവേദിയല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതിഷേധ സ്വരമാണെന്നും ദീപ് കെ. സമരത്തെ അടിച്ചമർത്താൻ നോക്കേണ്ട, ഒരു ജന്തർ മന്ദർ അടച്ചുപൂട്ടിയാൽ രാജ്യമാകെ ജന്തർ മന്ദറാകുമെന്ന് CJP. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം, പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം കത്തിച്ച BJPയുടെ പ്രതിഷേധം. നിയമസഭ മാർച്ചിനിടെയാണ് BJP നേതാക്കളും പ്രവർത്തകരും പ്രമേയം കത്തിച്ചത്. രാഹുൽഗാന്ധിയുടെ ഫ്രോഡ് രാഷ്ട്രീയമാണ് രാജ്യത്തിപ്പോഴുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും ദിവസം BD സതീശൻ സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തു? പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. SIRൽ കേരളത്തിൽ ഇരട്ടത്താപ്പ്, 2 നയമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ടല്ലോ പഴയ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ SIR നടപടി അവർക്കെതിരെയും ഉണ്ടാകണമല്ലോ എന്നും രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ ആരാണ് അകത്തു കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് വി ജോയ് എംഎൽഎ ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. വി ജോയ് എംഎൽഎ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. CMR ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ FIR പകർപ്പ് പുറത്ത്. പിണറായി വിജയൻ, വീണാട്ടി, ശശിധരൻ കർത്ത എന്നിവർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് FIR. പിണറായി വിജയൻ വ്യക്തി താൽപര്യങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും FIR പറയുന്നു. 2016 ഓഗസ്റ്റിലും 2020 ജൂണിലും വീണാട്ടിക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായി വിജയനിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും FIR. മുഹമ്മദ് റിയാസിനെതിരെ FIR ഗുരുതര പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി. റിയാസ് അനധികൃതമായി നേടിയ പണം വിദേശത്തേക്ക് കടത്തി. വിദേശത്ത് ആസ്തി ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് വ്യക്തമാക്കുന്ന ഡയറി കുറിപ്പുകൾ ED റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് FIR പറയുന്നത്. എയർപോർട്ട് റോഡിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിൽ അറസ്റ്റിലായ സുഹൈൽ സജീവൻ സുഹൃത്തനിനും കാക്കനാട്ടെ ദുർഗുണ പരിഹാര പാഠശാലയിൽ. ഇന്നലെ രാത്രി ആലുവ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയ സുഹൈലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിനെ തുടർന്നാണ് ജയിലിലെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് മാറ്റിയത്. ഇരുവർക്കും 19 വയസ്സാണ് പ്രായമെന്നും ജയിൽ ചട്ടമനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തതെന്നും നെടുമ്പാശ്ശേരി പോലീസ് അറിയിച്ചു. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരായ റോബർട്ട് ഇ ഹോളും മൈക്കൽ വുഡ്ഫോർഡും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ പുരസ്കാരം നേടി. സാമ്പത്തിക സുസ്ഥിരതയുടെ മൈക്രോ ഇക്കണോമിക് അടിത്തറകളെക്കുറിച്ചുള്ള പഠന മികവിനാണ് പുരസ്കാരം. സാമ്പത്തിക ഗവേഷണത്തിന് ഇരുവരും നൽകിയ സംഭാവനകളെ അംഗീകരിച്ചാണ് നൊബേൽ പുരസ്കാരം നൽകിയത്. ഹൂതി ആക്രമണം. സൌദിയിലെ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളം അടച്ചിട്ടു. ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ. 11 പേർക്കാണ് പരിക്കേറ്റത്. വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഹൂതി ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച UAE. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. സംഭവത്തിൽ 2 ഇന്ത്യൻ നാവികരെ കാണാതായി. നിക്കരാഗ്വയുടെ പതാകയേന്തിയ MT പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 11 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു കപ്പലിൽ. 9 പേരെ രക്ഷപ്പെടുത്തി. ആക്രമണ വിവരം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 2027 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്കുള്ള 292 ബില്യൺ ദിർഹത്തിന്റെ ബജറ്റിന് അംഗീകാരം നൽകി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു. കഴിഞ്ഞ 3 വർഷത്തെ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുകയിൽ 28% വർധനവുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. UAE പല ഭാഗങ്ങളിലും മഴ. ചില മലയോര പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. റാസൽ ഖൈമയിലെ ഷൌക്കയിൽ ശക്തമായ മഴ പെയ്തു. ദുബായ് ഹത്ത റോഡിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി. ഫുജൈറ കോർഫക്കാൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജൈറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വരും. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number 1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
5: Weather update
7: was brought to you by Altras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altras.me.
8: You are listening to Home 92.2 FM. Home is a feeling.
9: പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അത്

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. യു എയിലുള്ള ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം അവനവന്റെ ജോലിയാണ്. ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് അതില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അത്രമാത്രം വിലമതിക്കുന്ന, അത്രമാത്രം ബഹുമാനപൂർവ്വം, അത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു സംഗതി തന്നെയായിരിക്കും. ചിലപ്പോൾ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കറിയാം നമ്മുടെ ജീവിതം ഇന്ന് കാണുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അസറ്റ് അത് നമ്മുടെ ജോലി തന്നെയാണ് എന്നുള്ളൊരു കാര്യം. വാട്ട് എവർ ദ ജോലി ദാറ്റ് വി ആർ ഡൂയിങ് അല്ലേ. പക്ഷേ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള കൺഫ്യൂഷനുകളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ആ ഒരു സാമൂഹിക മേഖല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പലതരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ ലീവിനിടയിലും ജോലിയിൽ നിന്നും വിരിച്ച് വിടാൻ വേണ്ടി പറ്റുമോ നമുക്ക്? എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാം. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ലീഗൽ വശങ്ങൾ, പക്ഷേ നമുക്ക് അത്രത്തോളം നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല. ലീവിന് വേണ്ടി ഒരാൾ നാട്ടിലേക്ക് പോയിരിക്കുന്ന സമയത്ത് നമ്മൾ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടി പറ്റുമോ യു എ നിയമം അനുസരിച്ച് എന്നുള്ള കാര്യമാണ്. യു എയിലെ തൊഴിൽ നിയമം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ലീവിനിടയിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അംഗീകൃത ലീവാണെങ്കിലും യു എയിൽ ഒരു എംപ്ലോയിയെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതിന് നിയമപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നോട്ടീസ് പീരീഡ് ഉടനെ തുടങ്ങില്ല. ലീവിനിടെ പിരിച്ചുവിടൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയിക്ക് അവധി കഴിഞ്ഞ് ജോലിയിൽ തിരിച്ചെത്തേണ്ട സമയത്തിന് ശേഷമുള്ള ദിവസങ്ങൾ മാത്രമായിരിക്കും നോട്ടീസ് പീരീഡ് ആയിട്ട്. ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം നോട്ടീസ് പീരീഡ് ആണെങ്കിൽ ആ ഒരു ഇപ്പോൾ വെക്കേഷന് പോയി ഒരാഴ്ച കഴിയുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് ഒക്കെ കാരണം ഇത്തരത്തിലുള്ള ഒരു ടെർമിനേഷൻ നോട്ടീസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ വെക്കേഷനിലെ ബാക്കി ദിവസങ്ങൾ ഒരു കാരണവശാലും നോട്ടീസ് പീരീഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് കൃത്യമായി മറ്റൊരിടത്ത് മറ്റൊരു ജോലി കണ്ടെത്താനുള്ള ആ ഒരു സമയം അനുവദിച്ചുകൊണ്ടുള്ള നോട്ടീസ് പീരീഡ് തന്നെ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ നാട്ടിൽ നിന്നും ലീവ് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിയമപ്രകാരം കേട്ടോ. നോട്ടീസ് പീരീഡ് 30 ദിവസം മുതൽ 90 ദിവസം വരെ ആക്കി നിശ്ചയിച്ചിട്ടുണ്ട്. തൊഴിൽ കരാർ അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും നോട്ടീസ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിയമപ്രകാരം ഇത് മിനിമം 30 ദിവസം ആയിരിക്കണം ആൻഡ് മാക്സിമം 90 ദിവസത്തെ നോട്ടീസ് പീരീഡും ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഈ പറഞ്ഞ പോലെ ടെർമിനേഷൻസ് പലപ്പോഴും പലയിടങ്ങളിലും ഈ ഏക മുതലാളി കേന്ദ്രീകൃതമായിട്ടുള്ള പല കമ്പനികളിലും നമ്മൾ കാണാറുള്ളൊരു കാര്യമാണ്. ഒരൊറ്റ മെസ്സേജിനപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊരിക്കലും പാടില്ല. വാക്കാൽ അറിയിച്ചാൽ മാത്രം പോരാ, ഏതെങ്കിലും സാഹചര്യത്തിൽ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ രേഖാമൂലം തന്നെ നൽകണം എന്നുള്ളതാണ് തൊഴിലുടമയ്ക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള നിർദ്ദേശം. ആൻഡ് മാത്രമല്ല ഒരു എംപ്ലോയർ തീർച്ചയായിട്ടും അതിൻ്റെ സാധുവായിട്ടുള്ള ഒരു കാരണവും കാണിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നിയമപരമായിട്ട് കാരണമില്ലാതെയാണ് പിരിച്ചുവിട്ടത് എന്നുള്ള ആശങ്ക ഏതെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ, എംപ്ലോയിക്ക് ഉണ്ടെങ്കിൽ MOHRA-യിൽ പരാതി നൽകാവുന്നതാണ്. അവിടെ ഈസിലി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ആൻഡ് അതിവേഗത്തിലുള്ള പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമുക്ക് ഫോൺ ത്രൂ തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളും ഒക്കെയാണ് MOHRA ഒരുക്കിയിട്ടുള്ളത്. UAE തൊഴിൽ നിയമത്തിലെ Article 35 and 43 എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. തൊഴിൽ കരാറിലെ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ അതിൽ വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ChatGPT-യോട് ചോദിച്ചാൽ തന്നെ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: ഇനി എത്രയൊക്കെ പാട്ട് അനിരുദ്ധ് കമ്പോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പാട്ട് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഒരു പവർ പാക്ഡ് സോങ് അല്ലേ. ആൾമടോളുമൊക്കെ കേട്ട് സെറ്റായിട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഇതിപ്പോൾ പിങ്ക് മന്ത് ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ നമുക്ക് സംസാരിക്കാൻ
2: വേണ്ടിയിട്ടുള്ളത്.
1: എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുരുഷന്മാരെക്കാൾ കുറച്ചധികം സൗന്ദര്യബോധം കൂടുതലുള്ളത് സ്ത്രീകൾക്കാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലതരത്തിലും അവർ കൃത്യമായിട്ടുള്ള ഡയറ്റും ജിമ്മും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്വന്തം ശരീര സൗന്ദര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും അവർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഈ ഹോർമോൺ ബാലൻസിൽ ഡയറ്റും ജിമ്മും അല്ല, ഡയറ്റും ജിമ്മും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ളതാണ്. സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഹോർമോൺ ബാലൻസിങ്ങിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ഉറക്കമാണ് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കേട്ടോ. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ അതായത് കോർട്ടിസോൾ വലിയ രീതിയിൽ വർദ്ധിക്കുകയും അത് ഭാരം കൂടാനും ആൻഡ് പലതരത്തിലുള്ള ഇറഗുലർ പീരീഡ്സിനും ഒക്കെ കാരണമാകും എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിച്ചിട്ടുള്ളത്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കൂടും, അത് വലിയ രീതിയിൽ നമുക്ക് ഭാരം കൂടാനുള്ള കാരണമായി മാറും. വിശപ്പ് കൂട്ടുന്ന ഹോർമോൺ അത് വർദ്ധിക്കുകയും ആൻഡ് പലപ്പോഴും നമുക്ക് വയറ് എത്ര കഴിച്ചു കഴിഞ്ഞാലും വയറ് നിറഞ്ഞു എന്നുള്ളൊരു സിഗ്നല് തലച്ചോറിലേക്ക് എത്തുന്നത് കുറയുകയും ചെയ്യും എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ ഇറഗുലർ പീരീഡ്സിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ PCOD ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് അവരുടെ ഉറക്കത്തിന്റെ ഘടനയെ ഒന്ന് പുനർക്രമീകരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് പല ഹെൽത്ത് എക്സ്പേർട്ടുകളും സൂചിപ്പിക്കുന്നത്. നല്ല ഉറക്കത്തിന് ഒരുപാട് ടിപ്പുകളുണ്ട്. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക, കൃത്യമായിട്ടുള്ള ഒരു ഹാബിറ്റ്, കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ അതിന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറെങ്കിലും മുൻപേ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഈ രാത്രി ഏതാണ്ട് സന്ധ്യയ്ക്ക് ശേഷമുള്ള 6 മണിക്ക് 7 മണിക്കൊക്കെ ശേഷമുള്ള ചായ കാപ്പി കുടി അതായത് കഫെയിൻ ഇൻടേക്ക് അങ്ങോട്ട് ഒഴിവാക്കുക. ലഘുവായിട്ടുള്ള അത്താഴം കഴിച്ച് ശീലിക്കുക. ആൻഡ് നമ്മൾ ഉറങ്ങുന്ന ബെഡ്റൂം ഏറ്റവും മാക്സിമം ഇരുട്ടുള്ളതും അത്യാവശ്യം ശാന്തമായിട്ടുള്ള സിറ്റുവേഷനിലേക്കൊക്കെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ? പോരാ. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരം ഏറ്റവും ആത്യന്തികമായിട്ട് ഹെൽത്തി കണ്ടീഷനിൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതും വളരെ അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇത് ഒക്ടോബർ മാസമാണ്, പിങ്ക് മന്താണ്. സ്ത്രീകൾ കുറച്ചധികം കൺസേൺ സ്വന്തം ശരീരത്തെക്കുറിച്ച് കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഈ ഒക്ടോബർ മാസം. അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടല്ലോ, ഒരു മാസമെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം, കൃത്യമായിട്ടുള്ള ഇത്തരം ബോധവൽക്കരണങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി എന്നുള്ളതുകൊണ്ടാണ് ഈ ഒക്ടോബർ മാസത്തെ പിങ്ക് മന്തായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദിസ് ടൈം നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഏറ്റവും പ്രോപ്പർലി ഹെൽത്തി കണ്ടീഷനിലാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു 40 വയസ്സിനൊക്കെ മുകളിലാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഏതെങ്കിലുമൊക്കെ വലിയ രോഗങ്ങളുടെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഗുരുതര രോഗങ്ങളുടെയൊക്കെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ പലതരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് ഹെൽത്ത് എക്സ്പേർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് പോലെയുള്ള സ്ക്രീനിങ് ടെക്നിക്സ് ഉണ്ട്. അത് ശരീരത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒരൊറ്റ സ്കാനിങ്ങിൽ, നമ്മുടെ ബ്രെയിൻ, നെക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ, ഇതിനെല്ലാം തന്നെ ഒരൊറ്റ പരിശോധനയിലൂടെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം നേരിട്ട് അറിഞ്ഞതാണ് MVR പോയിട്ട്, MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിലേക്ക് എത്തി അവരുടെ ചികിത്സാ രീതി അല്ലെങ്കിൽ അവരുടെ രോഗനിർണയ രീതികളാവട്ടെ, അവരുടെ ടെക്നിക്കുകളാവട്ടെ, അവരുടെ എക്യുപ്മെൻസ് ആവട്ടെ, ഇതെല്ലാം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഇന്ന് UAE ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ, ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാക്കേജുകളിലായി ലേഡീസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ബേസിക് പാക്കേജുകൾ, അഡ്വാൻസ്ഡ് പാക്കേജുകൾ എല്ലാം തന്നെ ഏതാണ്ട് 50%ന് മുകളിൽ ഡിസ്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ഇടം അത് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് ചെക്കപ്പ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് മാറ്റി വെക്കേണ്ട, അവധിക്ക് വെക്കേണ്ട, നമ്മൾ ഇവിടെ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ ടിക്കറ്റ് എടുത്ത് പോയി തിരിച്ചു വരുന്ന ആ ഒരു ചാർജ്, നാട്ടിൽ നിൽക്കാൻ വരുന്ന എക്സ്പെൻസ്, ഇതെല്ലാം കൂട്ടി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പകുതിയുടെ പകുതി ഉണ്ടെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് ഇവിടെ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിലേക്ക് പോയി കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയെടുക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും. ഒരു വലിയ കോൺഫിഡൻസ് ആണല്ലോ, നമ്മുടെ ശരീരം ഏറ്റവും ആരോഗ്യകരമായ സിറ്റുവേഷനാണല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തരുന്നൊരു ആത്മവിശ്വാസം തന്നെ വളരെ വലുതല്ലേ. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, 050-860-9611. ഇത് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ നമ്പറാണ്. ഏതൊരു സമയത്തും നിങ്ങൾ ഈ കോളിലേക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തരാൻ വേണ്ടി മറുതലക്കൽ ഒരാളുടെ സേവനം ഉണ്ടായിരിക്കും. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ സേവനം ഉണ്ടായിരിക്കും. 0508609611 ആൻഡ് ഒട്ടും മടിക്കാതെ, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ കാര്യമാണ്, വേറെ എന്ത് കാര്യത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, പക്ഷേ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. കമ്പൽസറി ആയിട്ടും ചെക്കപ്പുകൾ ചെയ്യുക. ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി കേട്ടോ.
2: Health Tips was brought to you by കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, advanced scan, assured future.
3: You are listening to Home 92.2 FM. Home is a feeling.
4: യുഎയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി. ഐഡിയ സൂപ്പറാ, പക്ഷെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാ ഒരു പ്രശ്നം.
5: എന്ത് പ്രശ്നം?
4: അല്ല, ഓരോ സ്ഥലത്തും ഓരോ പാക്കേജ്, ചിലതാണ് ലൈസൻസ് മാത്രം, വേറെന്തിലാണ് കുറച്ച് സർവീസസ്, പിന്നെയാണെങ്കിലോ ഓരോന്നിനും അധിക ചാർജുകളും.
6: ഓ, അപ്പോ ഫൈനൽ കോസ്റ്റ് എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലേ.
4: എക്സാക്ട്ലി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ.
6: അപ്പോ നീ ശരിക്കും അന്വേഷിക്കുന്നത് ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജസ് അല്ല, ബിസിനസിന്റെ തുടക്കം മുതൽ വളർച്ച വരെ കൂടെ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉമുൽഖൈൻ ഫ്രീ ട്രേഡ് സോൺ. ബിസിനസ് തുടങ്ങുന്നത് മുതൽ വളരുന്നത് വരെ ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാമായി ഒരൊറ്റ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം. അഫോർഡബിൾ ലൈസൻസിംഗ്, മോഡേൺ ഓഫീസ് സ്പേസസ്, വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് അഡ്വാൻറ്റേജസും.
2: ഉമുൽഖൈൻ ഫ്രീ ട്രേഡ് സോൺ, ഇറ്റ്സ് ഈസിയർ ദാൻ യു തിങ്ക്. വിസിറ്റ് UAQFTC.com.

നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ട് ഇങ്ങനെ കേട്ട് ഭയങ്കര സുഖമുള്ള ഒരു പാട്ടല്ലേ. ഈ സുഖമുള്ള പാട്ട് കേട്ടിരിക്കുന്ന സമയത്ത് സുഖമുള്ള വേറൊരു കാര്യം കൂടെ പറയട്ടെ, അതായത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി പറയട്ടെ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ആരംഭ ദശകത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളവർക്കൊന്നും മറക്കാൻ പറ്റാത്ത പേരാണ് ഓർക്കുട്ട് എന്നുള്ളത് അല്ലേ. ഓർക്കുട്ട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച, ഒരുപാട് ജെനുവിൻ സൗഹൃദങ്ങൾ സമ്മാനിച്ച ഒരു ഇടമായിരുന്നു. പക്ഷേ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാകാതിരുന്നത് കൊണ്ടും പിന്നെ ഫേസ്ബുക്ക് ഉണ്ടാക്കിയ ആ ഒരു ഓളം, ഫേസ്ബുക്കിനൊപ്പം കിടപിടിക്കാൻ പറ്റാതെ പോയ ഒരു സാഹചര്യത്തിലാണ് ഓർക്കുട്ട് പതിയെ വിസ്മൃതിയിലേക്ക് മറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇന്ന് ഓർക്കുട്ട് എന്ന് പറയുന്നത് ഒരു ഓർമ്മ മാത്രമാണ് അല്ലെ. എന്തായാലും ഓർക്കുട്ട് തിരികെ എത്തുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സൈബർ ഇടത്തിൽ ശരിക്കും മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥ സൗഹൃദങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഓർക്കുട്ട് ഞാൻ തിരികെ കൊണ്ടെത്തിക്കാൻ പോകുന്നു. അതിനുവേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഓർക്കുട്ടിന്റെ സ്ഥാപകൻ തന്നെ കേട്ടോ. പഴയകാല ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഓർക്കുട്ട്. അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുട്ട് ബികോപ്റ്റൻ, അദ്ദേഹത്തിന്റെ ബികോപ്റ്റൻ എന്തൊരു പേരാണിത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പേര് തന്നെയായിരുന്നു അദ്ദേഹം ഇതിന് ഈ ഒരു പ്ലാറ്റ്ഫോമിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ ഓർക്കുട്ടിന്റെ രണ്ടാം വരവിൽ AI ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആൽഗരിതങ്ങളുടെ അതിപ്രസരമില്ലാതെയായിരിക്കും താൻ ഈ ഒരു പ്ലാറ്റ്ഫോമിന് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും ട്രാൻസ്പെറൻറ്റും ആൻഡ് റിയൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് താൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അദ്ദേഹം ആ ഒരു തുറന്ന കത്തിൽ പറഞ്ഞിട്ടുള്ളത്. orkut.com എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അദ്ദേഹം ഒരു കത്ത് എഴുതി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ശരിക്കും ജെനുവിൻ ആണെന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം ഇന്നത്തെ പലതരത്തിലുള്ള മുൻനിര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പരസ്യവരുമാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആൽഗരിതങ്ങളൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഇത് പുതിയ തലമുറയിൽ വലിയ തരത്തിലുള്ള ഒരു ആങ്സൈറ്റിയും ആൻഡ് ഏകാന്തതയും ഡിപ്രഷനും ഒക്കെ വളർത്താൻ, അല്ലെങ്കിൽ ഹൈപ്പർ റിയാലിറ്റി ആയിട്ടുള്ള ഒരു കമ്പാരിസണും കാര്യങ്ങളും ഒക്കെ മൂലം നമുക്ക് പലതരത്തിലുള്ള സങ്കടം ഉണ്ടാക്കാനായിട്ടൊക്കെ കാരണമായിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ കുറ്റപ്പെടുത്തുന്നത്. ആൻഡ് മാത്രമല്ല ഡീപ്പ് ഫേക്കുകളും വ്യാജ ബോട്ടുകളും AI സ്റ്റോപ്പുകളും എല്ലാം തന്നെ നിറഞ്ഞ ഇന്നത്തെ ഒരു ഡിജിറ്റൽ ലോകത്ത് മനുഷ്യർ തമ്മിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു പോയെന്നും അതിനു വേണ്ടിയിട്ടാണ് താൻ ഓർക്കുട്ടിനെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പഴയ ഓർക്കുട്ട് കാലഘട്ടത്തിൽ ആളുകൾ ഏറെ നെഞ്ചിലേറ്റിയ പരസ്പര താല്പര്യങ്ങളുള്ള കൂട്ടായ്മകളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുതിയ പ്ലാറ്റ്ഫോം ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 2004 ആരംഭിച്ച ഓർക്കുട്ട് ഇന്ത്യയിലും ബ്രസീലിലുമൊക്കെ വലിയൊരു തരംഗമാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലും ബ്രസീലുമായിരുന്നു അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന്. പക്ഷേ മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഫോട്ടോ ഷെയറിംഗിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അല്ലെങ്കിൽ ഓർക്കുട്ടിന്റെ സമാന്തരമായിട്ടുള്ള കുറച്ചുകൂടി അപ്ഡേറ്റഡ് വേർഷനായിട്ടുള്ള ഫേസ്ബുക്കും ഒക്കെ വന്നപ്പോൾ ഏതാണ്ട് 2014 സെപ്റ്റംബറിൽ ഗൂഗിൾ ഓർക്കുട്ടിന്റെ സേവനം അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർക്കുട്ടിന്റെ ഒരു പുതിയ പതിപ്പിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിന്റെ തീയതിയോ അതിന്റെ സവിശേഷതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ വലിയൊരു വരവേൽപ്പാണ് ഈ ഒരു വാർത്തയ്ക്ക് തന്നെ കിട്ടുന്നത്. കാരണം ആളുകൾ, പീപ്പിൾ വെയർ ക്രേവിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ മടുത്തില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫേക്ക് മുഖങ്ങളിൽ അല്ലെങ്കിൽ ഫേക്ക് സോഷ്യൽ മീഡിയ സംഭവങ്ങളിൽ, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ മടുത്തു തുടങ്ങുമല്ലോ ഇതിന്റെ ഒരു രീതി, ഇതിന്റെ അൽഗോരിതം, അല്ലെങ്കിൽ ഇതിന്റെ, കാരണം ഒരു തരത്തിലുള്ള കണ്ടന്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൊത്തം അങ്ങനത്തതായിരിക്കും. ഒരു സാധാരണ വീഡിയോ നമ്മളൊരു 30 സെക്കൻഡ് 40 സെക്കൻഡ് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അൽഗോരിതം വിചാരിക്കും ഇവൻ ഇങ്ങനത്തെ സാധനമാണ് വേണ്ടത്, അതുകൊണ്ട് ഇനി ഇത് തന്നെ അവൻ അടിച്ചങ്ങ് വിട്ടുകൊടുക്കുക. അപ്പോൾ എല്ലാം ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് സോഷ്യൽ മീഡിയ പോകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു റെവല്യൂഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ഒരു അപ്രമാദത്തിന് വലിയൊരു വെല്ലുവിളിയായിട്ടായിരിക്കും അവർക്കോട്ട് കടന്നു വരുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം, നല്ലതല്ലേ ഒരു പാരലൽ സൗകര്യം ഉണ്ടായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലത് തന്നെയാണല്ലോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുപ്രീംകോടതി പരിസരത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം, പ്രമേയം പാസാക്കി നിയമസഭ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ വിജിലൻസ് കേസ്, ഒന്നാം പ്രതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും വോട്ട് ചോരിക്കെതിരെയുള്ള പ്രതിഷേധവുമായി സുപ്രീംകോടതിയിലേക്ക് ഇന്ത്യ സഖ്യം മാർച്ച് നടത്തി. ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള ദില്ലി ചലോ മാർച്ച് സംഘർഷഭരിതമായിരുന്നു. സുപ്രീംകോടതിക്ക് 200 മീറ്റർ അകലെ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് പ്രതിഷേധം തടഞ്ഞതോടെ രാജ്യതലസ്ഥാനം വീണ്ടും സംഘർഷഭരിതമായി. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കിയും മുകളിൽ കയറിയും പ്രതിഷേധിക്കാൻ നോക്കി. നേതാക്കൾ സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ചു. ബാരിക്കേഡിന് അടുത്തേക്ക് വന്നവരെ ബലം പ്രയോഗിച്ച് പോലീസ് തള്ളിമാറ്റി. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഉന്തും തള്ളുമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ പ്രതിഷേധം അവസാനിച്ചു. പ്രവർത്തകർ പിരിഞ്ഞുപോയി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സുപ്രീംകോടതിയിൽ. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘം ഹർജി സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എംപി, കെ സി വേണുഗോപാൽ എംപി എന്നിവർ ചേർന്നാണ് സുപ്രീംകോടതി രജിസ്ട്രിയിൽ എത്തിയത്. SIR അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഹർജിയിലുണ്ട്. ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും. സമരകേന്ദ്രമായിരുന്ന ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദികളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഒഴിവാക്കി. ജന്തർ മന്ദറിന് പകരം പ്രക്ഷോഭങ്ങൾക്കായി ഡൽഹിയിൽ 3 പുതിയ കേന്ദ്രങ്ങൾ അനുവദിച്ചു. റാംലീല മൈതാൻ, ബുരാരി ഗ്രൌണ്ട്, ഈസ്റ്റ് ഡൽഹിയിലെ CBD ഗ്രൌണ്ട് എന്നിവയാണ് പുതുതായി അനുവദിച്ച സമരവേദികൾ. പ്രതിഷേധങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ബദൽ വേദികൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമ്മതി നൽകിയ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഡൽഹി പോലീസിന്റെ സുപ്രധാന തീരുമാനം. ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ എക്സിലൂടെ CJP നേതാക്കൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ജന്തർ മന്ദറിനെ ഔദ്യോഗിക സമരവേദിയല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തെ ജനാധിപത്യത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും സർക്കാരിന്റെ പ്രശ്നം സമരവേദിയല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതിഷേധ സ്വരമാണെന്നും ദീപ് കെ. സമരത്തെ അടിച്ചമർത്താൻ നോക്കേണ്ട, ഒരു ജന്തർ മന്ദർ അടച്ചുപൂട്ടിയാൽ രാജ്യമാകെ ജന്തർ മന്ദറാകുമെന്ന് CJP. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം, പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം കത്തിച്ച BJPയുടെ പ്രതിഷേധം. നിയമസഭ മാർച്ചിനിടെയാണ് BJP നേതാക്കളും പ്രവർത്തകരും പ്രമേയം കത്തിച്ചത്. രാഹുൽഗാന്ധിയുടെ ഫ്രോഡ് രാഷ്ട്രീയമാണ് രാജ്യത്തിപ്പോഴുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും ദിവസം BD സതീശൻ സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തു? പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. SIRൽ കേരളത്തിൽ ഇരട്ടത്താപ്പ്. 2 നയമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ടല്ലോ പഴയ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ SIR നടപടി അവർക്കെതിരെയും ഉണ്ടാകണമല്ലോ എന്നും രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ ആരാണ് അകത്ത് കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് VJOY MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. വി ജോയ് MLA വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. CMR ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ FIR പകർപ്പ് പുറത്ത്. പിണറായി വിജയൻ, വീണാട്ടി, ശശിധരൻ കർത്ത എന്നിവർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് FIR. പിണറായി വിജയൻ വ്യക്തി താൽപര്യങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും FIR പറയുന്നു. 2016 ഓഗസ്റ്റിലും 2020 ജൂണിലും വീണാട്ടിക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായി വിജയനിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും FIR. മുഹമ്മദ് റിയാസിനെതിരെ FIR ഗുരുതര പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി. റിയാസ് അനധികൃതമായി നേടിയ പണം വിദേശത്തേക്ക് കടത്തി. വിദേശത്ത് ആസ്തി ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് വ്യക്തമാക്കുന്ന ഡയറി കുറിപ്പുകൾ ED റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് FIR പറയുന്നത്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരായ റോബർട്ട് ഇ ഹോളും മൈക്കിൾ വുഡ്ഫോർഡും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ പുരസ്കാരം നേടി. സാമ്പത്തിക സുസ്ഥിരതയുടെ മൈക്രോ ഇക്കണോമിക് അടിത്തറകളെക്കുറിച്ചുള്ള പഠന മികവിനാണ് പുരസ്കാരം. സാമ്പത്തിക ഗവേഷണത്തിന് ഇരുവരും നൽകിയ സംഭാവനകളെ അംഗീകരിച്ചാണ് നൊബേൽ പുരസ്കാരം നൽകിയത്. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച UAE. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2027 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്കുള്ള 292 ബില്യൺ ദിർഹത്തിന്റെ ബജറ്റിന് അംഗീകാരം നൽകി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ. കഴിഞ്ഞ 3 വർഷത്തെ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുകയിൽ 28% വർധനവുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. UAE പല ഭാഗങ്ങളിലും മഴ. ചില മലയോര പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. റാസൽ ഖൈമയിലെ ഷൌക്കയിൽ ശക്തമായ മഴ പെയ്തു. ദുബായ് ഹത്ത റോഡിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി. ഫുജൈറ കോർഫക്കൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജൈറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വരും. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 66%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: ഹരിഹരൻ വിദ്യാസാഗർ കോമ്പോടെ ഒരു മാജിക് തന്നെയാണ് ഈ സാഹിബ് എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ പാട്ട് എപ്പോൾ കേട്ട് കഴിഞ്ഞാലും ലക്ഷദ്വീപിലെ മനോഹരമായിട്ടുള്ള ബീച്ചസ് ആൻഡ് ആ ബീച്ചിൽ നിൽക്കുന്ന പൃഥ്വിരാജ് ഇവരെല്ലാം തന്നെ ഓർമ്മ വരുന്ന എത്ര പേരുണ്ടല്ലേ. എനിക്ക് ശരിക്കും ഈ ഒരു പാട്ട് എപ്പോൾ കേട്ട് കഴിഞ്ഞാലും ആ എൻറ്റയർ സിനിമ അനാർക്കലി എന്ന ഒരു എൻറ്റയർ സിനിമ ഓർമ്മ വരും. ഇപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു, എനിക്ക് ഓർമ്മ വന്നു. എനിവേ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. റൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒക്ടോബർ മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് എല്ലാ തരത്തിലും നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും ദുബായിൽ എല്ലാം തന്നെ ലോകത്തിന് മുൻപിലേക്ക് തുറന്നു കൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ദുബായിയുടെ സഫാരി പാർക്ക് വീണ്ടും തുറക്കുകയാണ്. 8th season വരുന്ന സമയത്ത് സഫാരി പാർക്കിൽ ഒരുപാട് അട്രാക്ഷൻസ് ഇത്തവണ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒക്ടോബർ 12 മുതൽ ഒക്ടോബർ 18 വരെ നീണ്ടു നിൽക്കുന്ന കുറേയധികം ആഘോഷങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫേസ് പെയിൻറ്റിംഗ്, ക്ലേ മോഡലിംഗ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് തുടങ്ങി നിരവധി പരിപാടികളുണ്ട്. ഏതാണ്ട് 3000-ലധികം മൃഗങ്ങൾ 119 ഹെക്ടറുകളിൽ ആക്ച്വലി വന്യജീവികളുടെ ഒരു വലിയ ലോകത്തെ തന്നെയാണ് സഫാരി പാർക്ക് തുറന്നു വരുന്നത്. 300-ഓളം ഇനങ്ങളിൽപ്പെട്ട വന്യജീവികളെ ഏറ്റവും അടുത്തറിയാനുള്ള ഒരു സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ആൻഡ് മാത്രമല്ല, ഈ ഒരു റീജിയനിൽ പ്രത്യേകിച്ചും അറേബ്യൻ മരുഭൂമിയിലെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ, അറേബ്യൻ ഒറിക്സ്, ഓസ്ട്രിച് ആൻഡ് അഡാക്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും രസമല്ലേ. ആനിമൽ പ്ലാന്റൊക്കെ വെറുതെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ ഭയങ്കര കൗതുകമല്ലേ നമ്മൾ ഈ മൃഗങ്ങളുടെ രീതികൾ, അവരുടെ ഇടപഴകലുകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേയധികം പാഠങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ പറ്റും. അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും ഇഷ്ടമുള്ളൊരു പരിപാടിയായിരിക്കും. ആഫ്രിക്കൻ ആനകളുണ്ട്, വെള്ളസിംഹങ്ങളുണ്ട്, ചിമ്പാൻസികളുണ്ട്, ഗൊറില്ലകളുണ്ട്, നിരവധി മൃഗങ്ങളെ നമുക്ക് സന്ദർശിക്കാനുള്ള ഒരു അവസരമാണ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ. മാത്രമല്ല, ബസ്സിലിരുന്നു കൊണ്ട് നമുക്ക് ഈ വന്യജീവികളെ, അവരുടെ സൂയിൽ ചങ്ങലക്കിട്ടിരിക്കുന്ന മൃഗങ്ങളെ, അതിനേക്കാൾ ഉപരി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ ഒരു ടെറൈനിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മളാണ് അവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സ്വൈരവിഹാരത്തെ അതിനെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലേക്ക് നമുക്ക് അവരെ കണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഗൈഡിൻ്റെ സഹായത്തോടെ തന്നെ ആഫ്രിക്കൻ, ഏഷ്യൻ ആവാസ വ്യവസ്ഥകളെ അനുസ്മരിപ്പിക്കുന്ന പല മേഖലകളിലൂടെ നമുക്ക് സഞ്ചരിക്കാനും ഒക്കെ പറ്റും. അതാണ് സഫാരി പാർക്കിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ മിറാക്കിൾ ഗാർഡൻ്റെ 15th season വീണ്ടും സന്ദർശകർക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 200 മില്യൺ പൂക്കളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. 200 മില്യൺ പൂക്കളുടെ ഒരു കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മിറാക്കിൾ ഗാർഡൻ്റെ അത്ഭുതം ഇത്തവണ തുറന്നു കൊടുത്തിട്ടുള്ളത്. പ്രവൃത്തി ദിവസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഓപ്പൺ ആയിരിക്കും. വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ രാത്രി 11 മണി വരെയും തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാ തരത്തിലും നമുക്ക് ഇപ്പോൾ ഫാമിലിയൊക്കെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് പരിപാടികൾ ദുബായ് സർവ്വസജീവമാക്കിക്കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, എല്ലാം ആസ്വദിക്കുക, മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കുക. ഓക്കെ, ഇനി എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ. ഖലീഫയിലെ പാട്ട് കേൾക്കാം. ഖലീഫ OTTയിൽ റിലീസ് ആയിട്ടുണ്ട്. ഖലീഫ തിയേറ്ററിൽ മിസ്സായവരുണ്ടെങ്കിൽ OTTയിൽ കണ്ടോളൂ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലൈബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06-553-3424. Ensure your peace. Ensure your future.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു AI അസിസ്റ്റന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നമ്മളിൽ പലരുടെയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ChatGPT ഏറ്റെടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും തന്നെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആദ്യം വളരെ പ്രൊഫഷണൽ ആയിട്ടായിരുന്നു, ഹേയ് ChatGPT, ഐ നീഡ് എ റിക്വസ്റ്റ് മെയിൽ ടു സെൻഡ് ടു മൈ കമ്പനി, എനിക്ക് പറഞ്ഞ പോലെ ഈ ഇന്ന ഇന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ലീവ് വേണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന ബാങ്കിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ലെറ്റർ വേണം, അല്ലെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സംഗതി വേണം എന്നൊക്കെയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡീലിംഗ്സിന് അപ്പുറത്തേക്ക് എന്തിനും ഏതിനും ChatGPT നല്ല കുടമ്പിളിയിട്ട് മീങ്കറി വെക്കുന്നത് എങ്ങനെയാണ് ChatGPT എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ബന്ധം ഭയങ്കര ഊഷ്മളമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഭാഷകളെ കൂടി ChatGPT അതായത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വളരെ മലയാളത്തിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് വിളിച്ചൊരു കാര്യം അന്വേഷിക്കുന്ന പോലെ തന്നെ ChatGPT കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നീ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, അപ്പോൾ ഒരു ChatGPT ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ ഇതുപോലത്തെ ഫോട്ടോ അല്ല എനിക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ നീ ഒരു കിടുക്കാച്ച ഫോട്ടോ ആക്കി ഇങ്ങോട്ട് താന്നൊക്കെ പറഞ്ഞ് വളരെ കൊളോക്കിയായിട്ടുള്ള ലാംഗ്വേജസിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കൊളോക്കിയായിട്ടുള്ള നമ്മുടെ ഒരു ടങ്ങിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ശരിക്കും ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് ഈ AI ചാറ്റ്ബോട്ടുകളുടെ കാര്യത്തിൽ രംഗത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ഇതിനെ ഏറ്റവും പ്രോപ്പർലി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടി കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ റിസൾട്ടുകൾ പുറത്തു വന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത്തവണ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം, അറിയാലോ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്, നമ്മളെല്ലാവരെയും ഭരിക്കുന്ന ഇപ്പോൾ IAS ആവട്ടെ, IFS ആവട്ടെ, IPS ആവട്ടെ, IRS ആവട്ടെ, ഈ വിധ കാറ്റഗറിയിലേക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ സമ്മാനിക്കുന്ന ഒരു എക്സാമിനേഷനാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് അത്രമാത്രം കഠിനമായിട്ടുള്ളതാണ്. പലവിധ കോച്ചിങ് സെൻറ്റേഴ്സ് ലക്ഷക്കണക്കിന് രൂപ ചാർജ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. പക്ഷേ യാതൊരുവിധ കോച്ചിങ് സെൻ്ററുകളുടെയും സഹായമില്ലാതെ ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷ റിസൾട്ട് വരുമ്പോഴേക്കും അതിൽ സിവിൽ സർവീസ് പരീക്ഷയുടെ ഓൾ ഇന്ത്യ ലെവലിൽ 5th റാങ്ക് സ്വന്തമാക്കിയ ഒരു 23 വയസ്സുകാരിയുണ്ട്. ഹിസാറിലെ ഡ്രോഗാൻ മൊഹല്ല സ്വദേശിയായിട്ടുള്ള ചവി സർദാന. ചവി സർദാന പഠിച്ചത് യാതൊരു കോച്ചിങ് സെൻറ്ററിലും പോയിട്ടല്ല, ചവി സർദാനയ്ക്ക് ഒരൊറ്റ ടീച്ചർ ഉണ്ടായിരുന്നുള്ളത് ChatGPT ആണ്. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഒഴിവാക്കി, എന്നിട്ട് നേരെ ChatGPT-യുമായിട്ടിരുന്ന് 8 മണിക്കൂറോളം ഒരു ദിവസം ChatGPT-യോട് ചോദിച്ചും ChatGPT തരുന്ന ഉത്തരങ്ങൾ മനസ്സിലാക്കിയും ആൻഡ് അതിനനുസരിച്ചുള്ള മൊഡ്യൂളുകളിലൂടെയും പഠിച്ചാണ് പുള്ളിക്കാരി 23 വയസ്സേ ഉള്ളൂ സിവിൽ സർവീസ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 675 ഏതാണ്ട് 385.80 മാർക്ക് നേടിയിട്ടാണ് ആള്. എനിക്ക് തോന്നുന്നു മിക്കവാറും IAS അല്ലെങ്കിൽ IPS ഉറപ്പായിട്ടും കിട്ടുമല്ലോ, സ്വാഭാവികമായിട്ടും കിട്ടും ഇത്രയും ഉയർന്ന റാങ്ക് ആവുമ്പോൾ. അപ്പോൾ ആ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. സോ നമ്മൾ റിസോഴ്സുകളില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നതിൽ കാര്യമില്ല. ഇപ്പം എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുകൾ നാട്ടിൽ PSC എഴുതിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് PSC ഒക്കെ വരുന്ന കാലതാമസം സഹിക്കാൻ പറ്റാതെ കുടുംബത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവാസത്തിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നാട്ടിലൊരു പ്രോപ്പർലി ഒരു വെക്കേഷൻ സമയത്ത് പോകുന്ന സമയത്ത് ആ വെക്കേഷന് പോയിട്ട് ഒരു എക്സാം എഴുതി വരാൻ വേണ്ടി പറ്റുമെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ AI അസിസ്റ്റൻസ് ത്രൂ ഒക്കെ തന്നെ, യാതൊരു കോച്ചിങ് സെൻറ്ററിലും പോവാതെ യാതൊരു പൈസയും ചിലവാക്കാതെ നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള വലിയ ഉദാഹരണമാണ് സിവിൽ സർവീസ്. വെദർ യു ക്യാൻ ക്രാക്ക് ഇറ്റ് ത്രൂ ChatGPT, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമുക്ക് എല്ലാ റിസോഴ്സുകളും ഉണ്ട്. സോ യൂസ് ഇറ്റ് വൈസ്ലി, അതാണ് ഇതിലൂടെ പറയാൻ വേണ്ടി വന്നത് കേട്ടോ. എനിവേ, എന്തായാലും ഒരു പാട്ട് കേൾക്കാം, നല്ലൊരു തമിഴ് ട്രാക്ക് കേൾക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും, നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ശരിക്കും ഒരു എ റഹ്മാൻ മാജിക് തന്നെയാണ് കേട്ടോ. ഈ മണിക്കൂറിൽ വന്ന എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. ആൻഡ് മാത്രമല്ല, കുറേ ട്രാക്കുകൾ എനിക്ക് തോന്നുന്നു എല്ലാ ട്രാക്കും ഇതുവരെയും കേട്ടത് പൃഥ്വിരാജിൻ്റെ പാട്ടുകളായിരുന്നു അല്ലേ. ഒരു മാറ്റി പിടിക്കാം, നേരെ പോവാം അരവിന്ദ സ്വാമിയിലേക്ക്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
5: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
6: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ല, ഇങ്ങനെ വിറയ്ക്കണം.
5: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
8: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: ലോകേഷ് കനകരാജ്, സംവിധായകൻ ലോകേഷ് കനകരാജ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹവും സ്റ്റൈലിസ്റ്റ് സ്റ്റാർ അല്ലു അർജുനും ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ലോകേഷ് കനകരാജിന്റെ കഴിഞ്ഞ പടം വലിയ രീതിയിൽ വർക്കൗട്ട് ആയില്ലല്ലോ. അയ്യോ, എന്തോരുന്ന പടത്തിന്റെ പേര്? ലോക്കിയുടെ കൂലി. അപ്പൊ കൂലി വലിയ രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ആവാത്തത് കൊണ്ട് അല്ലു അർജുനുമായിട്ടുള്ള പ്രൊജക്ട് ഷെൽവ് ചെയ്ത് പോവാണ് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ സിനിമാ കോളങ്ങളിൽ സജീവമാകുന്നതിനിടയിലാണ് സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്ന് തെളിയിച്ചുകൊണ്ട് രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഫോട്ടോ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾറെഡി തന്നെ ഈ ഒരു സിനിമയിലെ ഒരു പാട്ടും, പാട്ടല്ലോ, ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് ട്രാക്കൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വന്നൊരു സാധനം ഭയങ്കര വൈറലായിട്ട് പോയൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ആ പ്രൊജക്ട് ഷെൽഡ് ആയിട്ടുള്ള അല്ലു അർജുന്റെ 23rd ചിത്രം സംവിധാനം ചെയ്യുന്നത് താൻ തന്നെയാണെന്ന് അൺഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകേഷ് കനകരാജ് കേട്ടോ. ഒരു ഗംഭീര പരിപാടിയാണ് തോന്നുന്നത്. അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ തന്നെ ഏതാണ്ട് ഒരു പീരിയോഡിക് ടൈം ലൈനിൽ നടക്കുന്ന ഒരു കഥ പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അല്ലു അർജുൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു പുഷ്പം കൊണ്ട് കിട്ടിയ സ്റ്റാർഡത്തെ കൃത്യമായി വിനിയോഗിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും ഏറ്റവും മികച്ച സംവിധായകരെ പിക്ക് ചെയ്താണ് അദ്ദേഹത്തിന്റെ അടുത്ത പ്രൊജക്ട്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന അടുത്ത റിലീസ് ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓൾറെഡി ഗിന്നസ് റെക്കോർഡൊക്കെ നേടിക്കഴിഞ്ഞു ആ സിനിമ. ഏറ്റവും വലിയ ഒരു VFX പരിപാടിയൊക്കെ ഒപ്പിച്ചതിന്റെ പേരിൽ സംവിധായകൻ അറ്റ്ലിയാണ്. അദ്ദേഹം തമിഴും കഴിഞ്ഞ് ഹിന്ദിയിൽ ജവാനും സംവിധാനം ചെയ്തിട്ട് അറ്റ്ലി നേരെ വന്നിരിക്കുന്നത്. അതൊരു മെഗാ പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പല വേഷങ്ങളിലൊക്കെയാണ് വരുന്നത്, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉള്ള ഒരു പടം. റക്കെന്ന് മറ്റോ എന്ന് തോന്നുന്നു പടത്തിന്റെ പേര്. നമ്മൾ ഈ ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ള വോൾവെറിൻ പടത്തിന്റെ ആ ഒരു കോൺസെപ്റ്റൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അറ്റ്ലി ആയതുകൊണ്ട് പറയാനും പറ്റത്തില്ല, ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്ടെവർ, അത് കഴിഞ്ഞിട്ട് ലോകേഷ് കനകരാജ് വീണ്ടും തമിഴിൽ നിന്നും ലോകേഷ് നേരെ തെലുങ്കിൽ പോയി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ബേസിൽ ജോസഫ്. അതും ഏറെക്കുറെ കൺഫേംഡ് ആണല്ലോ. ഇങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കൊടുവിൽ ബേസിൽ ഇങ്ങനെ ഏറെക്കുറെ ഒരു അദ്ദേഹവുമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഏറെക്കുറെ കൺഫേം ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉള്ളത് ഒരു പക്ഷേ അത് ബേസിൽ ജോസഫ് മുൻപേ സംവിധാനം ചെയ്യാനിരുന്ന ശക്തിമാൻ സിനിമയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കലക്കം. ശരിക്കും ഇന്നത്തെ ഒരു ജനറേഷൻ സ്റ്റാർസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ശക്തിമാന്റെ റോൾ ചെയ്യാൻ എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ തന്നെയാണ് ഈ അല്ലു അർജുൻ. കാരണം വേറൊന്നും അല്ല കേട്ടോ, ഈ അല്ലു അർജുന്റെ ഒരു പാട്ടിലെ ആര്യ ടൂലെ മിസ്റ്റർ പെർഫെക്റ്റ്, മിസ്റ്റർ പെർഫെക്റ്റ് പെർഫെക്റ്റ്, ആ പാട്ടിലെ ഒരു ലുക്കും സംഗതികളും ഒക്കെ ശരിക്കും ശക്തിമാന്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ കൊച്ചിലേക്ക് കുറേയധികം TV സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലേ. ഗംഗാധർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ പത്രപ്രവർത്തകനോ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ റോളിന് അല്ലു അർജുന്റെ ആ ഒരു ലുക്ക് ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റാണ്. പിന്നെ അല്ലുവിൻ്റെ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശക്തിമാന്റെ സ്യൂട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയായിരിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അത് തന്നെയായിരിക്കും ബേസിൽ അല്ലു അർജുനെ വെച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പടം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പുഷ്പയിൽ കിട്ടിയ പ്രഭാസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ പോയൊരു കാര്യമുണ്ടല്ലോ. ബാഹുബലിയിലും കിട്ടിയ വലിയൊരു ഹൈപ്പിന് അദ്ദേഹം കൃത്യമായിട്ടൊന്ന് ചാനലൈസ് ചെയ്യാൻ പറ്റാതെ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അല്ലു അർജുൻ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയർ ലൈനപ്പുകൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുപ്രീംകോടതി പരിസരത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം, പ്രമേയം പാസാക്കി നിയമസഭ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ വിജിലൻസ് കേസ്, ഒന്നാം പ്രതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും വോട്ട് ചോരിക്കെതിരെയുള്ള പ്രതിഷേധവുമായി സുപ്രീംകോടതിയിലേക്ക് ഇന്ത്യാ സഖ്യം മാർച്ച് നടത്തി. ഇന്ത്യാ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള ദില്ലി ചലോ മാർച്ച് സംഘർഷഭരിതമായിരുന്നു. സുപ്രീംകോടതിക്ക് 200 മീറ്റർ അകലെ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് പ്രതിഷേധം തടഞ്ഞതോടെ രാജ്യതലസ്ഥാനം വീണ്ടും സംഘർഷഭരിതമായി. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കിയും മുകളിൽ കയറിയും പ്രതിഷേധിക്കാൻ നോക്കി. നേതാക്കൾ സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ചു. ബാരിക്കേഡിന് അടുത്തേക്ക് വന്നവരെ ബലം പ്രയോഗിച്ച് പോലീസ് തള്ളിമാറ്റി. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഉന്തും തള്ളുമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ പ്രതിഷേധം അവസാനിച്ചു. പ്രവർത്തകർ പിരിഞ്ഞുപോയി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സുപ്രീംകോടതിയിൽ. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘം ഹർജി സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എംപി, കെ സി വേണുഗോപാൽ എംപി എന്നിവർ ചേർന്നാണ് സുപ്രീംകോടതി രജിസ്ട്രിയിൽ എത്തിയത്. SIR അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഹർജിയിലുണ്ട്. ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും. സമരകേന്ദ്രമായിരുന്ന ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദികളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഒഴിവാക്കി. ജന്തർ മന്ദറിന് പകരം പ്രക്ഷോഭങ്ങൾക്കായി ഡൽഹിയിൽ 3 പുതിയ കേന്ദ്രങ്ങൾ അനുവദിച്ചു. റാംലീല മൈതാൻ, ബുരാരി ഗ്രൌണ്ട്, ഈസ്റ്റ് ഡൽഹിയിലെ CBD ഗ്രൌണ്ട് എന്നിവയാണ് പുതുതായി അനുവദിച്ച സമരവേദികൾ. പ്രതിഷേധങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ബദൽ വേദികൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമിതി നൽകിയ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഡൽഹി പോലീസിന്റെ സുപ്രധാന തീരുമാനം. ജന്തർ മന്ദറിനെ ഔദ്യോഗിക പ്രതിഷേധ വേദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ എക്സിലൂടെ CJP നേതാക്കൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ജന്തർ മന്ദറിനെ ഔദ്യോഗിക സമരവേദിയല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തെ ജനാധിപത്യത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും സർക്കാരിന്റെ പ്രശ്നം സമരവേദിയല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതിഷേധ സ്വരമാണെന്നും ദീപ് കെ. സമരത്തെ അടിച്ചമർത്താൻ നോക്കേണ്ട, ഒരു ജന്തർ മന്ദർ അടച്ചുപൂട്ടിയാൽ രാജ്യമാകെ ജന്തർ മന്ദറാകുമെന്ന് CJP. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് ഗുരുതരമായ ആശങ്കകളെന്നും SIRലൂടെ ലക്ഷക്കണക്കിന് അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കാൽ പറഞ്ഞ ഭേദഗതി അംഗീകരിച്ചാണ് പ്രമേയം. പ്രമേയത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നത് കോടിക്കണക്കിന് എന്നാക്കണം. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രമേയത്തെ എതിർത്ത BJP നിയമസഭ പിരിച്ചുവിടണമെന്ന ഭേദഗതി അവതരിപ്പിച്ചു. ഇത് സർക്കാർ തള്ളി. നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം കത്തിച്ച BJPയുടെ പ്രതിഷേധം. നിയമസഭ മാർച്ചിനിടെയാണ് BJP നേതാക്കളും പ്രവർത്തകരും പ്രമേയം കത്തിച്ചത്. രാഹുൽഗാന്ധിയുടെ ഫ്രോഡ് രാഷ്ട്രീയമാണ് രാജ്യത്തിപ്പോഴുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും ദിവസം VD സതീശൻ സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തു? പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. SIRൽ കേരളത്തിൽ ഇരട്ടത്താപ്പ്. 2 നയമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ടല്ലോ പഴയ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ SIR നടപടി അവർക്കെതിരെയും ഉണ്ടാകണമല്ലോ എന്നും രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു. ജനറൽ ആശുപത്രിയിൽ രോഗികളെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞുവെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. അടൂർ നൈറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. മാർച്ചിൽ ആരാണ് അകത്തു കയറി ആക്രമിച്ചതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഒടിഞ്ഞ ലാത്തിയുടെ കഷ്ണവുമായി പ്രതിപക്ഷം നിയമസഭയിലെത്തി. വാച്ച് ആൻഡ് വോർഡ് പരിശോധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിനെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കണമെന്ന് VJoy MLA ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന് നേരെ SFI മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുവെന്ന് ചെന്നിത്തല. വി ജോയ് MLA വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. CMR ലെക്സാലൂജി കേസ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2 FIR പിണറായി വിജയനെതിരെ രജിസ്റ്റർ ചെയ്തത്. ആദ്യ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം, രണ്ടാമത്തേത് കുഴൽപ്പണക്കേസ്. ആദ്യ കേസിൽ പിണറായി ഒന്നാം പ്രതി, രണ്ടാം കേസിൽ മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണാട്ടി രണ്ടാം പ്രതിയാണ്. ED റിപ്പോർട്ടിന്മേൽ വിജിലൻസ് കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. CMR ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ FIR പകർപ്പ് പുറത്ത്. പിണറായി വിജയൻ, വീണാട്ടി, ശശിധരൻ കർത്ത എന്നിവർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് FIR. പിണറായി വിജയൻ വ്യക്തി താൽപര്യങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും FIR പറയുന്നു. 2016 ഓഗസ്റ്റിലും 2020 ജൂണിലും വീണാട്ടിക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായി വിജയനിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും FIR. മുഹമ്മദ് റിയാസിനെതിരെ FIR ഗുരുതര പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി. റിയാസ് അനധികൃതമായി നേടിയ പണം വിദേശത്തേക്ക് കടത്തി. വിദേശത്ത് ആസ്തി ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് വ്യക്തമാക്കുന്ന ഡയറി കുറിപ്പുകൾ ED റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് FIR പറയുന്നത്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരായ റോബർട്ട് ഇ ഹോളും മൈക്കിൾ വുഡ്ഫോർഡും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ പുരസ്കാരം നേടി. സാമ്പത്തിക സുസ്ഥിരതയുടെ മൈക്രോ ഇക്കണോമിക് അടിത്തറകളെക്കുറിച്ചുള്ള പഠന മികവിനാണ് പുരസ്കാരം. സാമ്പത്തിക ഗവേഷണത്തിന് ഇരുവരും നൽകിയ സംഭാവനകളെ അംഗീകരിച്ചാണ് നൊബേൽ പുരസ്കാരം നൽകിയത്. സൌദി വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച UAE. സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2027 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്കുള്ള 292 ബില്യൺ ദിർഹത്തിന്റെ ബജറ്റിന് അംഗീകാരം നൽകി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ കഴിഞ്ഞ 3 വർഷത്തെ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുകയിൽ 28% വർധനവുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. UAE പല ഭാഗങ്ങളിലും മഴ. ചില മലയോര പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. റാസൽ ഖൈമയിലെ ഷൌക്കയിൽ ശക്തമായ മഴ പെയ്തു. ദുബായ് ഹത്ത റോഡിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി. ഫുജൈറ കോർഫക്കൻ റോഡിലെ പരമാവധി വേഗപരിധി കുറച്ചുവെന്ന് ഫുജൈറ പോലീസ് അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 120 എന്ന വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായാണ് കുറച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വരും. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗൈൻ തിരികെത്താം. ഹോം 92.2 എഫ് എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഞാനിന്ന് ഷോ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, അതായത് ഇന്നലെ മുതൽ ഒക്ടോബർ 11 മുതൽ 14 വരെ യുഎയുടെ പല ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടാകും ആൻഡ് നല്ല രീതിയിൽ പൊടിക്കാറ്റും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം NCM അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നാളേക്ക് ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചധികം കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്തോളൂ. റോഡിൽ കുറച്ചധികം എക്സ്ട്രാ കെയർ കൊടുക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നാളെയുമായിട്ടുള്ള ദിവസങ്ങളിലാണ് പ്രത്യേകിച്ചും പല മേഖലകളിലും മഴ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിലും പലയിടത്തും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷാർജയുടെ പല മേഖലകളിൽ, മലിഹയിലൊക്കെ നല്ല, അതായത് തുള്ളിക്കൊരു കുടം പോലെ മഴ കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെയൊക്കെ ആണെങ്കിൽ പൊടിക്കാറ്റിനും ശക്തമായിട്ടുള്ള ഫോഗിനും ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതാണ്ട് 45 km വരെ വേഗതയിൽ കാറ്റ് വീശാനും പൊടിക്കാറ്റുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ടാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവർ, രാവിലേക്ക് ഇറങ്ങുന്നവർ കുറച്ചധികം എക്സ്ട്രാ കെയർ റോഡിൽ കൊടുക്കണം. 45 km വേഗതയിൽ വരെ കാറ്റ് വീശുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അറിയാമല്ലോ, നമുക്കറിയാം വാർത്തകളിലൂടെയും എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സൗദിയിൽ നടക്കുന്ന ഒരു സംഘർഷങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നുണ്ടായിരിക്കും. ആ ഒരു അതിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും സൗദിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം UAE സൗദി വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എമിറേറ്റ്സ് എത്തിഹാദ് ആൻഡ് ഫ്ലൈ ദുബായ് എയർലൈൻസുകൾ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. ആൻഡ് അതായത് ഏജൻസികളുമായിട്ട് അല്ലെങ്കിൽ അതത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഏത് എയർലൈൻസ് ആണോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ റീസ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ തന്നെ പരിഗണിക്കാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കും. അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ആയിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെ ഉള്ളത് ഓൺ ഹോം 92.2 FM.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06 553 3424. Ensure your peace. Ensure your future.

0: ഓക്കേ, ഇറ്റ്സ് ടൈം ഫോർ എ ടെക് അപ്ഡേറ്റ്. പ്രത്യേകിച്ചും ടെക് മേഖലയിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ കുറേ പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ ഈ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്ന്, നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെൻഡി സാധനം പുറത്തുവിടുകയാണ്, ഗൂഗിളിൻ്റെ ജെമിനി നോട്ട്ബുക്ക് കേട്ടോ. മുമ്പ് നോട്ട്ബുക്ക് എല്ലാം എന്നോ മറ്റോ ആയിരുന്നു പേര്. അപ്പോൾ വിദ്യാർത്ഥികളും ആൻഡ് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ പുതിയ അപ്ഡേറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ക്ലാസ് മുറികളിലെ പഠനം അത് കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറേയധികം ഫീച്ചേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗൂഗിളിൻ്റെ ജെമിനി നോട്ട്ബുക്ക് വീണ്ടും റീലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ക്ലാസ്സിലെ ലെക്ചറുകളോ അല്ലെങ്കിൽ അധ്യാപകർ പറയുന്ന പല കാര്യങ്ങളോ ഒക്കെ നേരിട്ട് റെക്കോർഡ് ചെയ്ത് നോട്ട്ബുക്കിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പഠനം പല രീതികളിലേക്ക് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ അല്ലേ. അത് ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമുക്കാരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഞങ്ങളെല്ലാം എഴുതിയാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ഇപ്പോൾ അതിന് ഒരു 50 വർഷം മുൻപിലേക്ക് അല്ലെങ്കിൽ ഒരു 100 വർഷത്തെ ഗ്യാപ്പുകൾക്കനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പഠന രീതികളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 100-ൽ ഏറ്റവും അധികം ആളുകൾ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ, നമ്മളെല്ലാവരും പഠിച്ചത് നോട്ട്ബുക്കിൽ പേനയോ പെൻസിലോ കൊണ്ട് എഴുതി പഠിച്ചതായിരുന്നെങ്കിൽ അതിന് മുൻപേ ഉണ്ടായിരുന്നവർ ചിലപ്പോൾ നോട്ട്ബുക്കുകളിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊന്നും ആയിരിക്കില്ലോ, എഴുത്തോലകളിലും അല്ലെങ്കിൽ പല സമാന്തരമായിട്ടുള്ള പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എഴുതി പഠിച്ചവരുണ്ടായിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിന് അത് ടെക്കാണ്, അവർക്ക് അതിന് വേണ്ടുന്ന ഗാഡ്ജറ്റ്സുകൾ അനിവാര്യമാണ്. സോ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊന്നാണെന്നാണ് എനിക്കിത് കേട്ടിട്ട് തോന്നുന്നത്. ആൻഡ് ഇതിനേക്കാൾ അത്ഭുതപ്പെടുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2026 ഭാഗമായിട്ട് UPI പേയ്മെൻറ്റുകൾ നടത്താൻ വേണ്ടിയിട്ടും ആൻഡ് ലൈവായിട്ട് ട്രാൻസ്ലേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനും പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, പ്രത്യേകിച്ചും ക്രിക്കറ്റ് കമൻട്രി കേൾക്കാൻ വേണ്ടിയിട്ട് വരെ സഹായിക്കുന്ന ഒരു പുതിയ AI സ്മാർട്ട് ഗ്ലാസുകൾ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ജിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്, ഇപ്പോൾ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു, അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫോൺ തുറക്കാതെ തന്നെ നമുക്ക് QR കോഡിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വോയിസ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യൂ, സ്കാൻ ചെയ്തു പേയ്മെൻറ്റ് ചെയ്യൂ, 150 ദിർഹംസ്, അപ്പോൾ നാട്ടിലാണെങ്കിൽ 150 രൂപ, 200 രൂപ അങ്ങനെ എത്ര വോട്ടെവർ ഇറ്റ് ഈസ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ജസ്റ്റ് വോയിസ് ഇൻസ്ട്രക്ഷൻസിലൂടെ QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന AI ഗ്ലാസുകൾ ജിയോ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സംഭാഷണങ്ങളൊക്കെ ലൈവായിട്ട് വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഉള്ളൊരു ഫീച്ചർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വോയിസ് അസിസ്റ്റൻറ്റും ഒക്കെ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അതൊരു അമേസിംഗ് ഗാഡ്ജറ്റ് ആണ് അല്ലേ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആയിരിക്കും. കാരണം എല്ലായിടത്തും പോയിട്ട് ഫോൺ എടുത്ത് ആപ്പ് തുറന്ന് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു അസൗകര്യം ഒഴിവാക്കി കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആക്കി മാറ്റാൻ ഇതുകൊണ്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു യൂസ്ഫുൾ ഗാഡ്ജറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നാണ് ജിയോ അറിയിക്കുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടാ.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

കുട്ടികളുടെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് യു എ യിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വാട്സാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കൗമാരക്കാർ, ടീനേജുകാർ, അവരുടെ സൈബർ യൂസേജ് ആവട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങളുമായിട്ടുള്ള യൂസേജ് ആവട്ടെ, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഒരു സങ്കടകരമായിട്ടുള്ള സംഭവം, അത് വളരെ ദൗർഭാഗ്യകരമായി പോയി ആ ഒരു സംഭവം. അതിനെക്കുറിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള സങ്കടമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചില നൊമ്പരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത്തരത്തിലുള്ള ഒരു നൊമ്പരമാണ് എല്ലാവർക്കും, എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. കാരണം വളരെ ചെറിയ പ്രായത്തിലുള്ള 3 പേർ അവരുടെ സ്വപ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ ആ ഒരു പ്രായത്തിലാണ്. അവരുടെ ആ ഒരു 3 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ തന്നെയായിരുന്നു അവരല്ലേ, ആ ഒരു പ്രതീക്ഷകളാണ് പൊലിഞ്ഞത്. അത് പൊലിയാൻ കാരണമായതും സമാന്തരമായിട്ട് അതേ പ്രായമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ഇളയ പ്രായമുള്ള ഒരു വ്യക്തി. പലപ്പോഴും നമുക്കറിയാം പേരൻറ്റിങ്ങിൻ്റെ ഒരു വല്ലാത്തൊരു ഒരു ദുർഘട ഘട്ടത്തിലൂടെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിലുള്ള പേരൻസ് കടന്നു പോകുന്നത്. കാരണം ആ കുട്ടികൾ വേൾഡുമായി വലിയ രീതിയിൽ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകൾ ഏത് രീതിയിൽ പോകുന്നോ, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നോ, അതിനെ ഏത് രീതിയിൽ ചാനലൈസ് ചെയ്യണമെന്നോ അറിയാത്തൊരു വലിയ ആശങ്ക പേരൻസിൻ്റെ ഭാഗത്ത്, നമ്മൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എന്തായാലും ഇവിടെ യു എയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കുട്ടികളുടെ സൈബർ യൂസേജ്, അല്ലെങ്കിൽ വാട്സാപ്പ് യൂസേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കുട്ടികളുടെ വാട്സാപ്പ് ഇനി മാതാപിതാക്കളുടെ കൺ മുന്നിലായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പുതിയ കുറേ സുരക്ഷാ ഫീച്ചറുകളാണ് മെറ്റ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. യു എയിൽ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്, പ്രത്യേകിച്ചും 15 വയസ്സ് പ്രായപരിധി നിശ്ചയിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വാട്സാപ്പിൻ്റെ ഒരു പുതിയ നിയമം. പേരൻറ് പിൻ ഉപയോഗിച്ച് കുട്ടികളുടെ പ്രൈവസി ക്രമീകരണങ്ങൾ ഇനി പേരൻസിന് ലോക്ക് ചെയ്യാനും മാറ്റങ്ങൾക്കും അനുമതി നിർബന്ധമാക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടികൾ പുതിയ ഗ്രൂപ്പുകളിൽ ചേരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത്, ഗ്രൂപ്പ് അംഗങ്ങളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിക്കുമ്പോഴും ഒക്കെ തന്നെ പേരൻസിന് അലേർട്ടുകൾ ലഭിക്കും. ആൻഡ് ഇതിന് പുറമെ കുട്ടികളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ, ചാനലുകളുടെ ഉപയോഗം, യൂസേജ്, പുതിയ കോൺടാക്റ്റുകൾ ചേർക്കുന്ന സമയത്ത്, പുതിയ ആളുകളുമായി ചാറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ തന്നെ നിയന്ത്രിക്കാനും, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു നിരീക്ഷിക്കാനുമുള്ള ഒരു അവസരങ്ങളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ ഒക്കെ തന്നെ പേരൻസിന് അലേർട്ട് ലഭിക്കും. ആൻഡ് ഇത് കുട്ടികളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ, ചാനലുകളുടെ ഉപയോഗം, പുതിയ ആക്റ്റുകൾ ചേർക്കുന്ന സമയത്ത്, പുതിയ ആളുമായി ചാറ്റ് സമയത്ത്, ഇതൊക്കെ തന്നെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു

കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് തീർച്ചയായിട്ടും അത് വളരെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന സംഭവങ്ങൾ അത്രമാത്രം അതാണ്, അത്രമാത്രം വലിയ കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും അത്രമാത്രം സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. ഞാൻ ഈ നേരത്തെ നമ്മൾ നെടുമ്പാശ്ശേരിയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഒരു 18 വയസ്സുകാരൻ, 17 വയസ്സുകാരൻ, 16 വയസ്സുകാരൻ എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ചിരുന്ന, നമ്മൾ കണ്ടിരുന്ന, നമ്മൾ സ്വപ്നം കണ്ടിരുന്ന, നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെട്ട ലോകമല്ല ഇന്നത്തെ ഒരു ജനറേഷന് മുൻപിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ജെൻസിയെ കുറിച്ച് പോലുമല്ല പറയുന്നത്, ജെൻ ആൽഫയെ കുറിച്ചാണ് പറയുന്നത്. 2025 ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ചിന്താഗതികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നമ്മൾ മോശക്കാരൊന്നും ആയിരുന്നില്ല. നമ്മളും ഈ പറഞ്ഞ പോലെ 18 വയസ്സിലും 17 വയസ്സിലും 16 വയസ്സിലും നമ്മളും പല തരത്തിലുള്ള തല്ലുവിളിത്തരങ്ങൾ ഒപ്പിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും അതിനൊക്കെ പലപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു, നമുക്ക് പല കാര്യങ്ങളിലേക്കും ആക്സസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. നമുക്കൊരിക്കലും നമ്മുടെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ എത്ര തന്നെ നമ്മൾ ചിന്തിച്ചാലും പല കാര്യങ്ങളിലേക്ക് ആക്സസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വമേധയാ നമ്മുടെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലൂടെ കടന്നു പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ കുട്ടികളിലുള്ള മറ്റൊരു വലിയ പ്രശ്നമാണ്, ഇവർക്ക് ഇമോഷണൽ ടോളറൻസ് വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഠങ്ങൾ, നമ്മുടെ സാമൂഹികമായിട്ടുള്ള പാഠങ്ങൾ അവർ പഠിച്ചു തന്നെ വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിലേക്കും ആക്സസ് ഉള്ള ഈ ഒരു സമയത്ത് അവരിൽ ഒരു കണ്ണ് പേരൻസിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നല്ലത് മാത്രം നടക്കട്ടെ, നല്ല ദിവസങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഷോ അതിൻ്റെ പേ നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആദിമേ മറഞ്ഞതെന്തേ

You're listening to Home 92.2 FM. Home is a feeling.